ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേയില്ലം. ഇന്ന് ശകവർഷം 1947 ജ്യേഷ്ഠം 15, മലയാള വർഷം 1201 എടവം 22, 2026 ജൂൺ 5 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 59 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ചേത്രാത്ത് ദ്വീപിൽ നിന്നുള്ള ബയോളജി ടീച്ചർ മുഹമ്മദ് മുക്താർ പങ്കെടുക്കുന്ന പരിപാടി ഫടിപ്പും ഫൊലിമയും കേൾക്കാം. 8:30 മുതൽ 9 വരെ ലോക പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടികൾ കേൾക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അബ്ദുൾ റഹീം, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, കവരത്തി.

കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയ്ക്കോ ചാറ്റൽ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. ഈ മാസം 10 വരെ കനത്ത മഴയ്ക്ക് സാധ്യത. ഈ മാസം 10 മുതൽ ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇക്കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകും. ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി നാളായി തരംതിരിച്ചാകും മാലിന്യ സംസ്കരണം. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി നല്ല നാല് വർത്തമാനം എന്ന പേരിൽ ഒരാഴ്ച നീളുന്ന ക്യാമ്പയിനുകൾക്ക് പരിസ്ഥിതി ദിനമായി ഇന്ന് തുടക്കമാകും. ഊർജ്ജ രംഗത്ത് ദീർഘകാല പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യയും വെനസ്വലയും തമ്മിൽ ധാരണ. ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ വെനസ്വല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസിയ റോഡ്രിക്സും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ജപ്പാനിൽ ഇന്ന് നടക്കുന്ന ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സീസണ് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ കൊച്ചി സ്റ്റാലിയൻസിന് ജയം.
1: നീലക്കടലിന്റെ സമൃദ്ധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക സ്രോതസ്സും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയുമാണ്. എന്നാൽ നമ്മുടെ കടലിന്റെ മടിത്തട്ട് ഇന്ന് കടുത്ത ചൂഷണങ്ങൾക്കാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ പ്രകാശ മത്സ്യബന്ധനവും നിരോധിത വലകളുടെ ഉപയോഗവും നമ്മുടെ തനത് മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നുണ്ട്. ജൂൺ 5 അനധികൃതവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും നിയന്ത്രണരഹിതവുമായ മത്സ്യബന്ധനത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര പോരാട്ട ദിനമായി ആചരിക്കുമ്പോൾ കേരള തീരത്ത് നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തീരപ്രദേശങ്ങളിലെ സമുദ്ര മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി 1980 കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നു.
1: കടലിലെ നിയമലംഘനങ്ങൾ തടയാൻ ഫിഷറീസ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് രാജേഷ്.
2: അന്ന് മുതൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ രജിസ്ട്രേഷൻ, ലൈസൻസിംഗ്, അതിന്റെ പെർമിറ്റ്, മറ്റുള്ള അനധികൃത മത്സ്യബന്ധനം നടത്തുകയാണെങ്കിൽ അതിനെ കസ്റ്റഡി എടുക്കുകയും അതിന്റെ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ തന്നെ ഒരു സ്ലാബ് ഉണ്ട്, നമുക്ക് ഹോർസ് പവർ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ യാനം പോകുന്ന എഞ്ചിന്റെ ഹോർസ് പവർ അനുസരിച്ചാണ് നമ്മൾ ഫൈൻ ഈടാക്കുന്നത്. ഇപ്പൊ 9.9 HP ഹോർസ് പവർ ഉള്ള ഒരു എഞ്ചിന് 5,000 rupees ആണ് ഫൈൻ വരുന്നത്. ഇപ്പോ ഒരു വയലേഷൻ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ ഫൈൻ വരുന്നത്. അതുപോലെ 280 HP മുകളിലാണെങ്കിൽ 2,00,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കടലിലെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ KMFR Act നിലവിൽ വന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് നമ്മൾ വയലേഷൻ കണ്ടെത്തുകയും അതിന് നമ്മളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ് ഉണ്ട്, ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി ഡ്യൂട്ടിയിൽ നിയോഗിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ KMFR Act ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ഉപകാരമാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് വന്ന് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയും അതിന് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയില്ല, നമ്മളെ കേരളയിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും ഇപ്പോൾ ഈ സീസൺ ടൈമിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, അതായത് മൺസൂൺ സീസണിൽ ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ട് വരുന്നത്. ഏകദേശം ഇപ്പം ഒരുപാട് പേര് ഇപ്പം രജിസ്ട്രേഷന്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, ലൈസൻസ് എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു അവബോധം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നമ്മൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: ചെറിയ മീനുകളെ പിടിക്കുന്നത് വഴി കടലിലെ പ്രകൃതിദത്ത സന്തുലിതാവസ്ഥ എങ്ങനെയാണ് തകരുന്നത്?
3: മത്സ്യബന്ധന മേഖലയിൽ സുസ്ഥിര മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനായി നിരവധി ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ചട്ടങ്ങളുണ്ട്, നയങ്ങളുണ്ട്.
1: CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ്.
3: കേരള സർക്കാർ ചെറുകിട മത്സ്യബന്ധന നിരോധനം ഉറപ്പുവരുത്താനായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI ശാസ്ത്രീയമായി പരിഷ്കരിച്ച മിനിമം ലീഗൽ സൈസ് ഫിഷറീസ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുണ്ട്. ചെറു മത്സ്യങ്ങളുടെ മത്സ്യബന്ധനം മത്സ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറു മത്സ്യങ്ങളെ ഒരു ജീവിത കാലഘട്ടത്തിൽ പ്രത്യുൽപാദനത്തിനൊരുക്കി അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു അവസരം നൽകുവാനുള്ള ഒരു ബാധ്യതയായിട്ടാണ് നമ്മൾ MLS കരുതുന്നത്, മിനിമം ലീഗൽ സൈസ് കരുതുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ മുഖേന കേരള സർക്കാർ നടപ്പാക്കിയ ഈ പദ്ധതി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CFRA സഹായത്തോടുകൂടി മറ്റനവധി സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. വിസ്തൃതമായ മത്സ്യബന്ധനം അടുത്ത തലമുറയ്ക്കും കൂടി മത്സ്യ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു നിരന്തര പ്രക്രിയ ആയതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ട്രോൾ ബാൻ പോലെയുള്ള നടപടികൾ നമ്മൾ ട്രോൾ ബാനിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മാർഗം മാത്രമാണ്. ഇതിൽ ദിവസങ്ങൾ ദൈർഘ്യം കൂട്ടേണ്ടതിന്റെയും കുറയ്ക്കേണ്ടതിന്റെയും ഒക്കെ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡർ പെറ്റീഷനുകൾ പലപ്പോഴും നമുക്ക് ലഭ്യമാവുകയുണ്ടായി. എങ്കിലും ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തലിലൂടെ മാത്രമാണ് ഇതിലൊരു മാറ്റം വരുത്താൻ സാധിക്കുക. ഇത്തരം സംരംഭങ്ങളും അതോടൊപ്പം ചെറുകിട മത്സ്യബന്ധനം ഉപേക്ഷിക്കുന്നതിന് തക്കതായിട്ടുള്ള നടപ്പരപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് മനസ്സിലാകുന്നതിനായി ഒത്തിരി നടപടിക്രമങ്ങളും CFRA നടപ്പിൽ വരുത്തുന്നുണ്ട്.
1: വലിയ ട്രോളറുകൾ തീരക്കടൽ കയ്യേറുന്നത് കാരണം സാധാരണ വള്ളങ്ങൾക്ക് മീൻ ലഭിക്കാത്ത അവസ്ഥ നിലവിലുണ്ട്.
4: തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഫൈബർ വള്ളങ്ങൾ കൊച്ചി അടക്കം വന്നിട്ട് അടിത്തട്ടിലെ പ്ലാസ്റ്റിക് വലകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗില്ലറ്റ് വല ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുന്ന മീനുകൾ, കിളിമീൻ അടക്കമുള്ള മീനുകൾ പിടിച്ചെടുക്കുന്ന നടപടി നടക്കേണ്ടതുണ്ടോ?
1: കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്:
4: 6 വർഷം മുമ്പ് ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് 3 ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളും

0: ജില്ലയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ഗവേഷകരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് യോഗം വിളിച്ചു ചേർത്ത് അഞ്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടിരുന്ന ചർച്ചയ്ക്കായിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ചെറു മത്സ്യങ്ങളെ ഞങ്ങൾ പിടിക്കില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, കേരളത്തിന് വെളിയിൽ 68 മത്സ്യ തീറ്റ കോഴിത്തീറ്റ ഫാക്ടറി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ട മുഴുവൻ മീനും പോകുന്നത് കേരളത്തിൽ നിന്നാണ്. ഞങ്ങൾ ആ തീരുമാനം നടപ്പാക്കി. അപ്പോൾ പ്രത്യേകിച്ച് എല്ലിനോ പ്രതിഭാസത്തിന്റെ കാലമാണ്, എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യം പുനഃ അപ്രത്യമായ കാലത്താണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. പക്ഷെ പിന്നീട് ജില്ലയ്ക്ക് വെളിയിൽ തൃശൂരിലും ആലപ്പുഴയിലും തൊഴിലാളികൾ തന്നെ മീൻപിടുത്തം ആരംഭിച്ചു, മീൻ പിടിക്കാൻ തുടങ്ങി. അതുകൂടാതെ ബോട്ടുകൾ, മൾട്ടിഡേ ഫിഷിംഗ് നടത്തുന്ന ബോട്ടുകൾ തിരിച്ചു വരുമ്പോൾ പെലാജിക് എന്ന് പറയുന്ന വല ഉപയോഗിച്ചുകൊണ്ട് ചെറു മീനുകൾ വ്യാപകമായി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്ത് ഗവൺമെന്റ് നിയമം നിർമ്മിച്ചു. പക്ഷേ അവർക്ക് പല 2 ലക്ഷം രൂപയാണ്, 9 ലക്ഷം രൂപയുടെ മീൻ ചെറിയ പിടിച്ചുകൊണ്ട് വിൽക്കുമ്പോൾ 2 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ പരിഹാരം അതെ ഞങ്ങൾ പറയേണ്ടായിരുന്നു. അതിപ്പോ നടക്കുന്നത്
1: ജാക്സൺ പൊള്ളയിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്. അശാസ്ത്രീയമായ നിരവധി മത്സ്യബന്ധന രീതികൾ പരമ്പരാഗത യന്ത്രവൽകൃത മേഖലയിൽ നിന്നുണ്ടാകാറുണ്ട്. ആ മേഖലയിൽ തന്നെ എതിർപ്പുകളും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഈ മേഖല കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ പരമ്പരാഗത മേഖലയുടെ സമ്പത്ത്, ഉപരിതല മത്സ്യങ്ങളായ മത്തി, അയില, നൊത്തോലി, ചെമ്മിൻ, കണവ, ഇത്തരത്തിലുള്ള ജീവവർഗങ്ങളുടെ വംശനാശത്തിന് തന്നെ ഇടവർത്തിക്കുന്ന തരത്തിലാണ് നിലവിൽ വലിയ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രവൽകൃത മേഖലയിലെ ഒരു വിഭാഗം തൊഴിലാളികളും അതിന്റെ ഉടമകളും ചേർന്നുകൊണ്ട് ശാസ്ത്രീയമായ മത്സ്യബന്ധനം, നമ്മുടെ KMFR ആക്ട് പ്രകാരം കേരളത്തില് നിരോധിച്ചിട്ടുള്ളതാണ് ശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികളിൽ. അപ്പൊ അത് ആ നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ പെലാജിക് ബോട്ടുകൾ, 2 ബോട്ടുകൾ കൂടി ചേർന്നുകൊണ്ട് 1 വല വലിക്കുകയും 3 ബോട്ടുകൾ ചേർന്നുകൊണ്ട് 2 വല വലിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പേർ ട്രോളിംഗ് എന്നും പെലാജിക് ട്രോളിംഗ് എന്നും അറിയപ്പെടുന്നത്. ഇതുമൂലം സംഭവിക്കുന്നത് കടലിന്റെ അടിത്തട്ട് ഇളക്കിമറിക്കുകയും മത്സ്യ കുഞ്ഞുങ്ങളെയും മത്സ്യയിടുന്ന മുട്ടകളെയും പൗഴക്കുറ്റികളും അതുപോലെ തന്നെ കടലിന്റെ ആവാസ മേഖല ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് യന്ത്രവൽകൃത സംവിധാനങ്ങൾ കടലിൽ അരങ്ങേറുന്നത്.
2: അതിർത്തി ലംഘിച്ചെത്തുന്ന വിദേശ ബോട്ടുകളെയും അനധികൃത ലൈറ്റ് ഫിഷിംഗിനെയും അടിച്ചമർത്താൻ നടത്തുന്ന മിന്യൂട്ട് പരിശോധനകളെക്കുറിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് ബേപ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ TK രാജേഷ്:
3: നമുക്ക് അനുവദനീയമായിട്ടുള്ള ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വാട്ട്സ് ബൾബുകളെ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിലവില് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് വെച്ചാൽ അതിശക്തമായിട്ടുള്ള 3000-4000 വാട്ട്സ് വരെയുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് കടലില് രാത്രി കാലങ്ങളിൽ ഫിഷിംഗ് നടത്തുന്നതിനാണ് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അത് KMFR ആക്ട് പ്രകാരം നിരോധിക്കപ്പെട്ടതാണ്. പണ്ട് കാലത്തൊക്കെ അത് കർണാടക സൈഡിൽ നിന്നുള്ള വഞ്ചികളാണ് പൊതുവെ ലൈറ്റ് ഫിഷിംഗ് നടത്തിയിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ അവർക്ക് ആ ഒരു തരം നിയമവിരുദ്ധമായുള്ള ലൈറ്റ് ഫിഷിംഗ് വെച്ച് മീൻ പിടിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം മീൻ കിട്ടുന്നുണ്ട് എന്ന് കണ്ടിട്ട് നമ്മളെ നാട്ടിലുള്ള ബോട്ടുകാരും ഇത്തരം അനധികൃത മത്സ്യബന്ധനം രീതിയിലേക്ക് തിരിയുന്നുണ്ട്. അതിന് KMFR ആക്ട് പ്രകാരം ബോട്ടിന്റെ എഡ്ജിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് 5,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ നമ്മൾ ഫൈൻ ഈടാക്കുന്നുണ്ട്. കർണാടക ബോട്ടുകൾ ധാരാളം നമ്മൾ സീസണിൽ തന്നെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് ബോട്ടുകൾ നമ്മളിവിടെ ഫിഷിംഗ് നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ അത് കേരള അതിർത്തിയിൽ 12 നോട്ടിക്കൽ മൈലിന്റെ ഉള്ളിൽ അവരത് ഫിഷിംഗ് നടത്താൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അവർക്ക് പ്രത്യേക പെർമിറ്റ് അനുവദിക്കുന്നുണ്ട്. അത് അവർക്ക് ഫിഷ് പിടിച്ച ഫിഷ് കേരള അതിർത്തിക്ക് പുറത്തുനിന്ന് പിടിച്ച ഫിഷുകൾ നമുക്ക് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടോ ഐസ് കയറ്റാൻ വേണ്ടിയിട്ടോ അവർക്ക് നമുക്ക് ഹാർബർ ഉപയോഗിക്കാനുള്ള പെർമിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതല്ലാതെ ഫിഷിംഗ് നടത്തുന്ന ബോട്ടുകൾക്കെതിരെ KMFR ആക്ട് പ്രകാരം തന്നെ നമ്മൾ നടപടിയെടുക്കാറുണ്ട്. പൊതുവെ ഇപ്പൊ ടോൾ ബാൻ സമയത്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പട്രോളിങ്ങുകൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട്.
2: കടലിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട കൺട്രോൾ റൂം സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപി ഡി:
4: ഈ സാഗർ കവച എക്സസൈസ് കോസ്റ്റൽ പോലീസ് നടത്തുന്ന ഒരു എക്സസൈസാണ്. അത് കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ട് അവരിൽ നിന്ന് മാക്സിമം ഇന്റലിജൻസ് കളക്ട് ചെയ്ത് സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന എന്തെങ്കിലും അവർ കാണുകയാണെങ്കിൽ അത്തരം ഇൻഫർമേഷൻ നമുക്ക് തരുന്നതിനും അവരുമായിട്ടൊരു റാപ്പോർട്ട് കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു എക്സസൈസാണ്.
2: കടൽ സംരക്ഷിക്കപ്പെടേണ്ടത് കടലിന്റെ മക്കളുടെ മാത്രമല്ല, ഓരോ പൌരന്റെയും ആവശ്യമാണ്. ഹാനികരമായ മത്സ്യബന്ധന രീതികൾ വഴി കടലിന്റെ അടിത്തട്ട് ഉഴുതുമറിക്കുന്നത് വരും തലമുറയ്ക്ക് മീനുകൾ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ സൃഷ്ടിക്കും. വലിപ്പം കുറഞ്ഞ കുഞ്ഞുമീനുകളെ വിപണിയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. നിയമവിരുദ്ധമായ മത്സ്യബന്ധനമോ സുരക്ഷാ ലംഘനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ഫിഷറീസ് സ്റ്റേഷനിലോ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലോ ഉടൻ വിവരമറിയിക്കുക. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടലിന്റെ ആവാസ വ്യവസ്ഥയെ

തനിമയോടെ നിലനിർത്താൻ ഒരുമിച്ച് കൈകോർക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. സമകാലിക വിഷയങ്ങളുമായി പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ 6:30.

0: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:45 കോഴിക്കോട് നിന്നും പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണ വില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ

0: വിതരണവും നടിയിലും നടത്തും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതിയം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേന അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:30 മത്സരം. വൈകിട്ട് 3:30 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5ാം ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൾ കലാം മെമ്മോറിയൽ സ്കൂളിലെ ബയോളജി അധ്യാപകൻ മുഹമ്മദ് മുക്താർ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി കേൾക്കാം. 8:30 മുതൽ 8:20 വരെ ലോക പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടി കേൾക്കാം. പങ്കെടുക്കുന്നത് അബ്ദുൾ റഹീം, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, കവരത്തി. തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: പഠിപ്പും പൊലിമയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തിയൊരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9491

0: കടലക്കൊത്ത ബായിലെ കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി എബച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്തു നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ർഹിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി Under-18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ 2nd സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന 4 ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8-ാം നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ് ഖയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഗിനെയും 2nd സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം, മന്നായപുര.

0: ഹലോ,
1: ആകാശവാണിയുടെ ഫാക്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ആരാണ്?
0: എന്റെ പേര് ഷെരീഫ്. ഞാൻ കൽപ്പേനിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: കൽപ്പേനിയിൽ നിന്ന്? ആ, നേരത്തെ വിളിച്ചിരുന്നു അല്ലേ?
0: ആ, ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാ വീക്കിലും വിളിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാറുണ്ട്, പിന്നെ നിങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്. നല്ല പരിപാടി, നല്ല പ്രോഗ്രാമാണ്.
1: പിന്നെ എന്ത് ചെയ്യുന്നു ഇപ്പോ? സുഖമല്ലേ?
0: ആ, കുഴപ്പമില്ല, നല്ല വിശേഷം, സുഖം. പിന്നെ എന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ, എപ്പോഴും വിളിക്കുന്ന ആളായത്.
1: അതെ അതെ, ഷെരീഫിനെ ആർക്കും പരിചയപ്പെടുത്തണ്ട, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ?
0: പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു പെരുന്നാൾ, അടിപൊളി.
1: അവിടെ എങ്ങനെയാണ് പെരുന്നാളുടെ ആഘോഷങ്ങളൊക്കെ? കൽപ്പനയിലല്ലേ ഇപ്പൊ ഉള്ളത്?
0: അതെ അതെ, ഇവിടെ നമ്മുടെ പോലെ തന്നെ. രാവിലെ പെരുന്നാൾ നിസ്കരിക്കും, പിന്നെ ഭക്ഷണം കഴിക്കും, എല്ലാവരുടെ വീട്ടിലൊക്കെ പോകും, പിന്നെ വൈകുന്നേരം തെക്കോട്ടും വടക്കോട്ടും പോകും വണ്ടി പിടിക്കും, ഇത്രയേ ഉള്ളൂ.
1: ആണോ?
0: ആ, എല്ലാ സ്ഥലത്തും പോലെ തന്നെയാണ്. ഇപ്പൊ മോഡേൺ അല്ലേ എല്ലാം, അതേപോലെ ഇല്ലല്ലോ.
1: അതെ അതെ അതെ, ഇപ്പൊ എല്ലാം മോഡേണായി വരുന്ന ഒരു കാലഘട്ടമാണ്.
0: ആ അതെ.
1: അപ്പൊ ഷെരീഫ് ഈ പ്രാവശ്യം ഫാട്ടുഫെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
0: ഇന്ന് എന്റെ പെങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പിന്നെ ജൂൺ 10th എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ പേര് അബാൻ ഷെരീഫ് എന്നാണ്.
1: അതെ.
0: അപ്പൊ മോന്റെ ബർത്ത്ഡേ ആണ് ജൂൺ 10th. പിന്നെ ജൂൺ 8 എന്റെ ബർത്ത്ഡേ ആണ്.
1: ജൂൺ 9
0: എന്റെ ഇളാമ്മാന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 9 പിന്നെ എന്റെ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി
1: ജൂൺ മാസം നിങ്ങളുടെ അവിടെ മൊത്തം ആഘോഷമായിരിക്കും.
0: അതെ അതെ അതെ, നമ്മളിപ്പോ പുറത്തായതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ ബർത്ത്ഡേ ഒന്നും നമ്മളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. കുട്ടികളായതുകൊണ്ട് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ അത്രേ ഉള്ളൂ, ആഘോഷങ്ങളൊന്നുമില്ല.
1: അത് ശരി. അപ്പൊ ഈ മാസം മൊത്തം ഷെരീഫിന്റെ വീട്ടില് ബർത്ത്ഡേസ് ആണല്ലോ.
0: അതെ,
1: ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്ന?
0: ഞാന് നമ്മുടെ കയ്യത്തും ദൂരത്ത് എന്ന സിനിമയില്ലേ, അതിലെ ഏതെങ്കിലും ഒരു സോങ് വെച്ചാ മതി.
1: കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു സോങ്
0: വെച്ചാ മതി, ഏതെങ്കിലും ഒരു സോങ് തന്നാ.
1: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
0: ആർക്കെങ്കിലും എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ആകാശവാണി പാട്ടുപെട്ടി പരിപാടി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ കൽപ്പേനിയിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി. ഇവിടെ ഈ ആകാശവാണി കേൾക്കുന്ന പലരും എന്നോട് പറയും, ആകാശവാണി പാടിയിട്ടുണ്ടല്ലോ, പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആകാശവാണിയിലെ നിങ്ങൾക്ക് വേണ്ടി.
1: ഷെരീഫ് പറഞ്ഞ ഈ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് കയ്യത്തും ദൂരത്ത് എന്ന സിനിമയത്തെ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവെപ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകളെ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫടിപ്പും പൊലിമയും എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കബരത്തി പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക്, ഈ വിഷയത്തെ ആസ്പദമാക്കി PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെക്ലാത്ത് ദ്വീപിലെ ബയോളജി അധ്യാപകനായ മുഹമ്മദ് മുഖ്താർ അലി സംസാരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ റേഡിയോ പരിപാടി കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും, പ്രത്യേകിച്ച് എന്റെ സഹപ്രവർത്തകരായ അധ്യാപക സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ ഒരു ജീവശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ വളരെ പ്രസക്തമായൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും ക്ലാസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിലോ പുസ്തക താളുകളിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുക ഒരു അധ്യാപകനാണ്. അങ്ങനെയെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നത് അധ്യാപക സമൂഹത്തിന്റെ ഏറ്റവും വലിയ കടമകളിലൊന്നായി മാറുന്നു. ഓരോ വർഷവും June 5 വരുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ ആവേശമാണ്. കുട്ടികളും അധ്യാപകരും ചേർന്ന് നൂറുകണക്കിന് തൈകൾ നടുന്നു, പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ കൈമാറുന്നു. എന്നാൽ ഈ ആഘോഷങ്ങൾ June 5 മാത്രം അവസാനിക്കുകയാണ്. ജൂലൈയിലോ ഓഗസ്റ്റിലോ നമ്മൾ നട്ട ആ കൊച്ചു തൈകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ ഗൗരവമായി

0: ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ ബഹുഭൂരിപക്ഷവും പിന്നീട് പരിചരണമില്ലാതെ കരിഞ്ഞു പോവുകയാണ് പതിവ്. ഒരു കാര്യം ആവേശത്തോട് തുടങ്ങുകയും പിന്നീട് അത് പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ നാം അറിയാതെയാണെങ്കിലും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. മരങ്ങൾ നടുക എന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, അതൊരു തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ അധ്യാപകരാണ്. ഒരു കൊച്ചു വിത്ത് മുളച്ച് ഒരു മരമായി മാറുന്നത് പ്രകൃതിയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രകാശ സംശ്ലേഷണം വഴി അവ എങ്ങനെയാണ് ജീവവായു നൽകുന്നത് എന്നും പക്ഷി മൃഗാദികൾക്ക് എങ്ങനെ ഒരു വലിയ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നുവെന്നും ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ആ ശാസ്ത്ര സത്യങ്ങളെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചൂടുകാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഒരു ചെടി വാടി കരിയുമ്പോൾ അത് വെറുമൊരു ചെടിയല്ല, വരാനിരിക്കുന്ന ഒരു വലിയ ജീവലോകമാണ് ഇല്ലാതാക്കുന്നത് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു അധ്യാപകൻ കുട്ടിയോട് നീ നട്ട ചെടിക്ക് ഇന്ന് വെള്ളം നനച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന പ്രചോദനം വളരെ വലുതാണ്. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ആശയമാണ് ട്രീ ഗാർഡ് സിസ്റ്റം. ഇവിടെയാണ് അധ്യാപകരുടെ റോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. എന്താണ് ഈ ട്രീ ഗാർഡ് സിസ്റ്റം? ഇതിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും അവർ നടുന്ന ചെടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകർ നേരിട്ട് നൽകുക. ആ ചെടി ഇനി ആ കുട്ടിയുടേതാണ്. തുടർച്ചയായ നിരീക്ഷണവും പ്രോത്സാഹനവും എല്ലാ ദിവസവും രാവിലെ അസംബ്ലിക്ക് മുമ്പോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോഴോ കുട്ടികൾ അവരുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. നന്നായി ചെടിയെ പരിപാലിക്കുന്ന കുട്ടികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകർ അഭിനന്ദിക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കുട്ടികളോട് അവരുടെ ചെടിയുടെ വളർച്ച രേഖപ്പെടുത്താൻ ഒരു ഡയറി സൂക്ഷിക്കാൻ പറയുക. പുതിയ ഇലകൾ വന്നോ വളർച്ചയുണ്ടോ എന്നീ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കട്ടെ. ഈ ഡയറികൾ ആഴ്ചയിൽ ഒരിക്കൽ അധ്യാപകർ പരിശോധിച്ച് പ്രോത്സാഹനങ്ങൾ നൽകുക. ഉപദേശിക്കുന്നതിനേക്കാൾ വലുതാണ് മാതൃകയാവുന്നത്. അധ്യാപകർ സ്വന്തമായ ഒരു ചെടി സ്കൂളിനിടുകയും അത് പരിപാലിക്കുന്നത് കുട്ടികൾ കാണുകയും ചെയ്യുമ്പോൾ അവർ അത് സന്തോഷത്തോടെ അനുകരിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണമോ വലിയ കെട്ടിടങ്ങളോ അല്ല, മറിച്ച് അവർക്ക് ശ്വസിക്കാൻ ശുദ്ധമായ വായുവും കുടിക്കാൻ നല്ല വെള്ളവുമുള്ള ഒരു ഭൂമിയാണ്. ഈ ഭൂമി വരും തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയിരിക്കുന്നതാണ്. ഒരു മരം നടുമ്പോൾ നാം വരും തലമുറയ്ക്കായി ഒരു ജീവൻ കൂടിയാണ് ബാക്കി വെക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഒരു അധ്യാപകന് കഴിയുന്നത്ര മറ്റാർക്കും കഴിയില്ല. നമ്മൾ നട്ട ഓരോ കൊച്ചു തൈക്കും ജീവന്റെ കാവലാളായി ഒരു ട്രീ ഗാർഡ് ആയി മാറാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കാം. അതിനായി അധ്യാപകരായി നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാം. ഞാൻ നിങ്ങളോട് ദീപിലെ ഒരു കഥ പറയട്ടെ. 30 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിൽ ഹസൻ സാർ എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ ഒരു തേങ്ങയുമായി വന്നു. സാറ് കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഈ തേങ്ങയുടെ ഉള്ളിൽ എന്താ? കുട്ടികൾ പറഞ്ഞു, വെള്ളം, കാമ്പ്. സാറ് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ല മക്കളെ, ഈ തേങ്ങയുടെ ഉള്ളിൽ നമ്മുടെ ദ്വീപ് മുഴുവനുണ്ട്. ഈ വെള്ളം നമ്മുടെ കിണറിലെ വെള്ളമാണ്. ഈ കാമ്പ് നമ്മുടെ ഭക്ഷണമാണ്. ഈ ചിരട്ട നമ്മുടെ വിറകാണ്. ഈ തൊമ്പ് നമ്മുടെ കയറാണ്. ഈ തെങ്ങില്ലെങ്കിൽ നമ്മുടെ ദ്വീപില്ല. അന്ന് സാറ് സ്കൂൾ മുറ്റത്ത് 10 തെങ്ങിൻ തൈ നട്ടു. ഇത് നമ്മുടെ ക്ലാസിന്റെ തെങ്ങ് എന്ന് പറഞ്ഞ് കുട്ടികൾ മാറി മാറി വെള്ളം ഒഴിച്ചു. 30 വർഷം കഴിഞ്ഞ് ഇന്ന് ആ സ്കൂൾ മുറ്റത്ത് 10 വലിയ തെങ്ങുകൾ നിൽക്കുന്നു. അതിന്റെ തണലിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നു. ആ ഹസൻ സാർ മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ദ്വീപ് വളരെ സുന്ദരമാണ്, പക്ഷെ വളരെ ദുർബലവുമാണ്. ഈ ദുർബലതയെ ശക്തിയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ അധ്യാപകർക്കാണ്. പ്രധാന ഭൂപ്രദേശത്തെ ഒരു സ്കൂളും നമ്മുടെ ദ്വീപിലെ ഒരു സ്കൂളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ വെല്ലുവിളികൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും വലുതാണ്. നമ്മൾ ഭവ്യ ദ്വീപിലാണ് ജീവിക്കുന്നത്. ഈ മണ്ണ് വളരെ നേർത്തതാണ്. കുറച്ച് മീറ്റർ കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രനിരപ്പ് ഉയരുകയാണ്. ഭവ്യ പുറ്റുകൾ നശിക്കുകയാണ്. നമ്മുടെ ദ്വീപ് തന്നെ അപകടത്തിലാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പുസ്തകത്തിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. അത് ചെയ്യാൻ കഴിയുന്നത് അധ്യാപകന് മാത്രമാണ്. ശുദ്ധജലം നമ്മുടെ സ്വർണമാണ്. നമ്മുടെ കിണറിലെ വെള്ളം പരിമിതമാണ്. ഒന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ ഉപ്പുവെള്ളം കയറും, പിന്നെ കുഴിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഒരു ടാപ്പ് പോലും പാഴാക്കാൻ നമുക്ക് ആവില്ല. ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി ജീവൻ എന്നത് നമുക്ക് പാഠമല്ല, ജീവിതമാണ്. ഇത് കുട്ടിയെ ശീലമാക്കേണ്ടത് നമ്മളാണ്. മാലിന്യം നമുക്ക് ഏറ്റവും വലിയ ശത്രുവാണ്. പ്രധാന ഭൂപ്രദേശത്ത് മാലിന്യം ലോറി കൊണ്ടുപോകും. ഇവിടെ നമ്മൾ എവിടെ കൊണ്ടുപോകും? കടലിൽ തള്ളിയാൽ നമ്മുടെ പവ്യപ്പുറ്റും മത്സ്യസമ്പത്തും നശിക്കും. കുഴിച്ചു മൂടാൻ സ്ഥലമില്ല. അതുകൊണ്ട് മാലിന്യം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ഏക പോംവഴി. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ് എന്ന ശീലം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ക്ലാസ് മുറിയിൽ നിന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: നമ്മുടെ ക്ലാസ്സിൽ വാട്ടർ ഓഡിറ്റിംഗ് നടത്തുക. കുട്ടികളെ കൊണ്ട് ഒരു ദിവസം സ്കൂളിൽ എത്ര വെള്ളം ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കാൻ പറയൂ. ടാപ്പുകൾ ലീക്കേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ശരിയാക്കൂ. മഴവെള്ളം ശേഖരിക്കാൻ ഒരു ബക്കറ്റ് വെച്ചാൽ മതി, ആ വെള്ളം ചെടിക്ക് ഒഴിക്കാം. കുട്ടികൾ കാണട്ടെ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കുന്നില്ലെന്ന്. പ്ലാസ്റ്റിക് ദ്വീപിന്റെ ശത്രു. ലക്ഷദ്വീപിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ നിയമം കൊണ്ട് മാത്രം കാര്യമില്ല, ശീലം വേണം. പ്ലാസ്റ്റിക് വിരുദ്ധ ക്ലാസ് മുറി പ്രഖ്യാപിക്കൂ. കുട്ടികൾ സ്റ്റീൽ കുപ്പിയിൽ വെള്ളം കൊണ്ടുവരട്ടെ, തുണിസഞ്ചി ഉപയോഗിക്കട്ടെ, ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിക്കൂ. കടലാണ് നമ്മുടെ എല്ലാം, കടലിലേക്ക് പ്ലാസ്റ്റിക് ഇടരുതെന്ന് പഠിപ്പിക്കൂ. ഓരോ സ്കൂളിലും ഒരു കുട്ടിക്ക് ഒരു വൃക്ഷം പദ്ധതി തുടങ്ങുക. അതിന് പേരിടാൻ പറയൂ. സ്കൂൾ വളപ്പിൽ ചെടിയുടെ ഓരോ ഭാഗവും എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കൂ. വേസ്റ്റ് വസ്തുക്കൾ കൊണ്ട് പല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിപ്പിക്കൂ. നമ്മുടെ ക്ലാസ് മുറി പരിസ്ഥിതി പാഠം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കരുത്. മാസത്തിൽ ഒരിക്കൽ കുട്ടികളെ കടൽ തീരത്ത് കൊണ്ടുപോകൂ. പവ്യപ്പുറ്റിന്റെ പ്രാധാന്യം കാണിച്ചു കൊടുക്കൂ. ബീച്ച് ക്ലീനിങ് ഒരു പ്രവൃത്തിയാക്കൂ. NSS, NCC പോലെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഉൾപ്പെടുത്തുക. നമ്മുടെ ജീവനാണ് കടൽ എന്ന് കുട്ടികൾ തൊട്ടറിയട്ടെ. സൂര്യനിൽ നിന്ന് ഊർജം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ദ്വീപിൽ വെയിൽ ധാരാളമുണ്ട്. സോളാർ എനർജിയുടെ പ്രാധാന്യം പഠിപ്പിക്കൂ. ഗ്രീൻ ക്യാപ്റ്റന്മാരെ വെച്ച് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ ആളില്ലെങ്കിൽ ഫാനും ലൈറ്റും ഓഫ് ആക്കാൻ പറയൂ. ഡീസൽ കൊണ്ടുവരാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കൂ. എന്റെ വീക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാ സ്കൂളും പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സ്കൂളുകളെ സീറോ വേസ്റ്റ് സ്കൂളാക്കി മാറ്റാൻ പറ്റും. സ്കൂളിൽ പ്ലാസ്റ്റിക് 100% നിരോധിക്കുക. ഉച്ചഭക്ഷണ വേസ്റ്റ് കൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കിയത് അടുക്കളയിൽ ഉപയോഗിക്കുക. മഴവെള്ള സംഭരണി വെച്ച് 6 മാസത്തെ വെള്ളം ഉറപ്പാക്കുക. സ്കൂൾ മുറ്റം മുഴുവൻ പച്ചക്കറികളും പൂച്ചെടികളും നടുക. ഇതൊക്കെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ പ്രാവർത്തികമാക്കാം. ഈ ദ്വീപ് ഉണ്ടായ തന്നെ ഓരോ പവ്യപ്പുറ്റും ഒന്നിച്ചു ചേർന്നാണ്. ഒരു പവ്യം വിചാരിച്ചാൽ ദ്വീപ് ഉണ്ടാകില്ല, പക്ഷേ കോടിക്കണക്കിന് പവ്യങ്ങൾ ഒന്നിച്ചപ്പോൾ ഈ സ്വർഗമുണ്ടായി. നിങ്ങളുടെ ക്ലാസ് മുറി ആ ഒരു പവ്യപ്പുറ്റാകട്ടെ. നമ്മുടെ ദ്വീപ് വളരെ ചെറുതാണ്, ലോക ഭൂപടത്തിൽ ഒരു പൊട്ട് മാത്രം. പക്ഷേ ഈ പൊട്ടില്ലാതായാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ ജീവിതം എല്ലാം ഇല്ലാതാകും. ഈ ദ്വീപിനെ രക്ഷിക്കാൻ പട്ടാളമോ നിയമമോ പോരാ. ദ്വീപിനെ രക്ഷിക്കാൻ പോകുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്റെ ക്ലാസ് മുറിയെ ഈ ദ്വീപിന്റെ സംരക്ഷണ കോട്ടയാക്കും. എന്റെ കുട്ടികളെ ജലത്തിന്റെ വില പഠിപ്പിക്കും. പ്ലാസ്റ്റിക്കിന്റെ അപകടം പറഞ്ഞുകൊടുക്കും. ഒരു തെങ്ങിൻ തൈ നട്ട് ഒരു ദ്വീപിനെ നിലനിർത്തും. കാരണം ഈ കടലും ഈ തീരവും ഈ തെങ്ങും എൻ്റെതല്ല, ഇത് എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ കടം വാങ്ങിയതാണ്. നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് വെറും തെങ്ങല്ല, നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നാളത്തെ ലക്ഷദ്വീപാണ്. ഒരു തൈ നടാം, ഒരു ദ്വീപിനെ രക്ഷിക്കാം. പച്ചപ്പുള്ള ജീവവായു നിറഞ്ഞ ഒരു നല്ല നാളേക്കായി എല്ലാ വിദ്യാലയങ്ങളും പ്രകൃതി സ്നേഹത്തിന്റെ പാഠശാലകളായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫലിമയും. ഇതിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിച്ചത് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെത്നാദ് ദ്വീപിലെ ബയോളജി അധ്യാപകനായ മുഹമ്മദ് മുഖ്താർ അലി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ഭൂമിക്കായി ഒരു പ്രതിജ്ഞ. ആകാശവാണി കവരത്തി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. ശുദ്ധവായു, ശുദ്ധജലം, സമൃദ്ധമായ ജൈവ വൈവിധ്യം, ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയുടെ അമൂല്യമായ സമ്മാനങ്ങളാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, വനനശീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ന് നമ്മുടെ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്
0: ശ്രീ അബ്ദുൾ റഹീം സാർ. അദ്ദേഹം 1993 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി വനം വകുപ്പിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡോൾഫിൻ വാച്ച്, കോറൽ റീഫ് സംരക്ഷണം, പക്ഷിസങ്കേതം, പക്ഷിസങ്കേത മോണിറ്ററിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
2: പ്രിയപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം, അതായത് വേൾഡ് എൻവയോൺമെന്റ് ഡേ, എല്ലാ വർഷവും June 5 ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകവ്യാപകമായി അവബോധം സൃഷ്ടിക്കാനും പരിസ്ഥിതി സംരക്ഷണം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരമായ വികസനം, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം എന്നിവയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഒരു ആഗോളവേദിയായാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ഭാവി തലമുറക്കായി ആരോഗ്യവും സുരക്ഷിതവുമായ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം അഥവാ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ ഫ്യൂച്ചർ എന്നതാണ്. അതായത്, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം നാം ഉൾക്കൊള്ളുക, കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി നാം ഉയരുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാന ഉദ്ദേശം. ഈ പ്രമേയം നമുക്ക് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രകൃതി എന്നത് നാം ഉപയോഗിക്കുന്ന ഒരു വിഭവം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ഗുരുവും രക്ഷകനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മോടൊപ്പമുള്ള ഏറ്റവും വലിയ പങ്കാളിയും കൂടിയാണ് എന്ന് നാം ഓർക്കുക. ലോകം ഇന്ന് അനുഭവിക്കുന്ന വർദ്ധിച്ചുവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം, ആവാസ വ്യവസ്ഥകളുടെ നാശം, സമുദ്രനിരപ്പുയരൽ, അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, ഉയർന്നു വരുന്ന താപനില, കടുത്ത ചൂട് തരംഗങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, വരൾച്ചകൾ, കാട്ടുതീകൾ, സമുദ്ര താപനില വർദ്ധനവ്, കോറൽ ബ്ലീച്ചിങ്, മത്സ്യങ്ങളുടെ ലഭ്യതാക്കുറവ് തുടങ്ങിയ ഒരുപാട് ഗുരുതരമായ വെല്ലുവിളികളാണ് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന സന്ദേശം, ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രകൃതിയിൽ നിന്ന് തന്നെ നാം പാഠം ഉൾക്കൊണ്ട് പഠിക്കണമെന്നും പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുമുള്ളതാണ്. വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽപ്പുല്ലുമേഖലകൾ, സമുദ്രങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ അന്തരീക്ഷത്തിന്റെ കാർബൺ ആഗിരണം ചെയ്യുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യ സമൂഹങ്ങൾക്ക് സുരക്ഷയും ഉപജീവനവും ഉറപ്പു നൽകുന്നവയുമാണ്. നാം വസിക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ് സമൂഹങ്ങൾക്ക് ഈ പ്രമേയത്തിന് വളരെയധികം പ്രസക്തികളുണ്ട്. ലഗൂണുകൾ, കടൽപ്പുല്ലുമേഖലകൾ, നമുക്ക് ചുറ്റും കാണുന്ന പവിഴപ്പുറ്റുകൾ അതായത് കോറൽ റീഫുകൾ, തെങ്ങിൻ തോപ്പുകൾ, കടലാമകൾ, ഡോൾഫിനുകൾ, കടൽ പക്ഷികൾ, ലഗൂണിലെ മീനുകൾ, ഡീപ് സീയിലെ വലിയ മത്സ്യങ്ങൾ തുടങ്ങിയ സമ്പന്നമായ, വളരെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ ഒരു വലിയ കലവറ തന്നെയാണ് നമ്മുടെ ലക്ഷദ്വീപ്. ഈ പ്രകൃതി സമ്പത്തുകൾ നമുക്ക് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും ഉപജീവനത്തിന്റെയും അടിസ്ഥാനമായ ഘടകങ്ങൾ കൂടിയാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ ഉപ്പമാർ വലിയ ഉപ്പമാർ കടലിനെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് ജീവിച്ചു വരുന്നത്. അതിനാൽ നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യം നമ്മുടെ സമൂഹത്തിന്റെ ക്ഷേമവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിനും വികസനത്തിനും അനിവാര്യമായ ഉത്തരവാദിത്വം എന്നുകൂടിയാണ് നമ്മുടെ പൂർവികരുടെ ജീവിതങ്ങളിലൂടെ അവർ ജീവിച്ചു കാണിച്ച വഴികളിലൂടെ നാം പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത്. നാം വസിക്കുന്ന ദ്വീപിന്റെ നിലനിൽപ്പും എന്നുവേണ്ട, നമ്മുടെ ദ്വീപ് ഉണ്ടായതു മുതൽ നമ്മുടെ ദ്വീപിന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു പ്രകൃതി സമ്പത്തുകളിലൊന്നാണ് നമുക്ക് ചുറ്റും കാണുന്ന കോറൽ റീഫ് അഥവാ പവിഴപ്പുറ്റുകൾ. സമുദ്രത്തിന്റെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഇവ ആയിരക്കണക്കിന് മത്സ്യങ്ങളുടെയും കോടാനക്കോടിക്കണക്കിന് മറ്റു സമുദ്രജീവികളുടെയും ആവാസ വ്യവസ്ഥ കേന്ദ്രമാണ്. അതിലോലമായ പ്രദേശങ്ങളാണെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതോടൊപ്പം ശക്തമായ തിരമാലകളിൽ നിന്നും കൊടുങ്കാറ്റുകളിൽ നിന്നും തീരശോഷണത്തിൽ നിന്നും നമ്മുടെ ദ്വീപുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതിദത്തമായ പ്രതിരോധ മതിലുകൾ കൂടിയാണിവ. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നാണ് പവിഴപ്പുറ്റുകൾ നേരിടുന്നത്. സമുദ്രജലത്തിന്റെ താപനില ഉയരുമ്പോൾ കോറൽസിൻ അതിനുള്ളിൽ ജീവിക്കുന്ന ഗ്സുവാന്തല്ലെ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ആൽഗകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതിനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി കോറൽസ് ഭക്ഷണം കിട്ടാതെ മരിക്കുകയും കോറൽസ് വെള്ളത്ത് കോറൽസ് ബ്ലീച്ചിംഗ് ആവുകയും ചെയ്യുന്നു. തുടർച്ചയായ ബ്ലീച്ചിംഗ് സംഭവങ്ങൾ പവിഴങ്ങളുടെ കോറൽസിന്റെ നാശത്തിനും മത്സ്യസമ്പത്തിന്റെ കുറവിനും ജൈവവൈവിധ്യ നഷ്ടത്തിനും കാരണമാകാം. അതോടൊപ്പം തീരങ്ങളെ സംരക്ഷിക്കുന്ന പ്രകൃതിദത്ത പ്രതിരോധ ശേഷിയും കുറയുന്നു. സമുദ്രനിരപ്പിൽ നിന്നും വളരെ കുറഞ്ഞ ഉയരത്തിൽ കിടക്കുന്ന നമ്മുടെ ദ്വീപുകൾക്ക് ഇത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കോറൽ റീഫുകളുടെ പുനരുജ്ജീവിതത്തിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ജീവികളാണ് ഈ കോറൽ റീഫിന്റെ മുകളിൽ വളരുന്ന ആൽഗകളെ ഭക്ഷിച്ച് ജീവിക്കുന്ന പാരറ്റ് ഫിഷ്, വിവിധ തരത്തിലുള്ള ഫീസങ്ങൾ, സർജൻ ഫിഷ് തുടങ്ങിയ ഗ്രേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഗ്രേസിംഗ് ഫിഷസ്. ബ്ലീച്ചിങ്ങിന് ശേഷം ആൽഗകൾ അമിതമായി വളർന്നാൽ പുതിയ പവിഴങ്ങൾ, അതായത് പുതിയ കോറൽസ്, എൻക്രസ്റ്റിംഗ് കോറൽസ് വളരാൻ കഴിയാതെ വരുന്നു. എന്നാൽ ഈ മത്സ്യങ്ങൾ ആൽഗകളെ കൂട്ടം കൂട്ടമായി വന്ന ആൽഗകളെ തിന്നിന്ന് അതിനെ നിയന്ത്രിക്കുകയും നമ്മുടെ കോറൽസുകൾക്ക് വീണ്ടും വളരാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവയെ പലപ്പോഴും, ഈ ഗ്രൂപ്പ് ഓഫ് മത്സ്യങ്ങളെ പലപ്പോഴും പവിഴപ്പുറ്റുകളുടെ തോട്ടക്കാർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആരോഗ്യകരമായ പവിഴപ്പുറ്റുകൾ നിലനിർത്തുന്നതിന് ഈ മത്സ്യങ്ങളുടെ സംരക്ഷണം നിർബന്ധമായും അത്യന്താപേക്ഷികമാണ്. നമുക്കറിയാം നമ്മുടെ ലക്ഷദ്വീപിലെ മണൽത്തീരങ്ങൾ എന്ത് സുന്ദരമാണെന്ന്. ലക്ഷദ്വീപിലെ മണൽത്തീരങ്ങൾ വിനോദസഞ്ചാരത്തിനും സൗന്ദര്യത്തിനുമുള്ള ഇടങ്ങൾ മാത്രമല്ല എന്ന് നാം ഒന്നുകൂടി മനസ്സിലാക്കണം. അതീവ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥകൾ കൂടിയാണിവ. നിരവധി കടൽ ജീവികളുടെ ജീവിതചക്രത്തിന്റെ ഈ തീരപ്രദേശങ്ങൾ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു. കടലാമകൾ മുട്ടയിടുന്നതിനായി ഈ തീരങ്ങൾ ആശ്രയിക്കുന്നു. തീരപ്രദേശങ്ങളിലെ സസ്യാവരണം മണലിലെ സ്ഥിരപ്പെടുത്തുകയും തീരശോഷണം കുറക്കുകയും ചെയ്യുന്നു. കൂടാതെ വിവിധ തരം ചെറിയ ഒരുപാട് ജീവികൾ, ഞണ്ടുകൾ, ഷെൽഫിഷസുകൾ, ഹെർമിറ്റ് ക്രാബുകൾ അഥവാ കൂമ്പുകൾ, മറ്റനേകായിരം സൂക്ഷ്മമായ ജീവികൾ എന്നിവയുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ കേന്ദ്രമായും തീരങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവ തീരദേശ ഭക്ഷ്യ ശൃംഖലകളുടെ പ്രധാന ഘടകങ്ങളും കണ്ണികളുമാണെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. എന്നാൽ നാമോ നിയന്ത്രണമില്ലാത്ത ഇടപെടലുകൾ, പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം, നാം ഉപേക്ഷിക്കുന്ന ഡയപ്പറുകൾ, സ്നഗ്ഗികൾ, മറ്റ് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ, ഇതെല്ലാം തന്നെ കൊണ്ടുപോയി ഇടുന്നത് നമ്മളുടെ കടപ്പുറത്താണ്, ഈ സുന്ദരമായ കടപ്പുറത്താണ്. രാത്രികാല വെളിച്ചം, തീരനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഈ ആവാസ വ്യവസ്ഥകളെ ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ തീരപ്രദേശങ്ങളുടെ സ്വാഭാവികമായ സ്വഭാവം നിലനിർത്തുകയും മാലിന്യ വിമുക്തമാക്കുകയും തീരസസ്യങ്ങൾ സംരക്ഷിക്കുകയും കടലാമകളുടെ മുട്ടയിടൽ പ്രദേശങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം സംരക്ഷണത്തിനും കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷികമാണ്. നമ്മുടെ ലക്ഷദ്വീപ് കടലാമകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. 5 തരത്തിൽപ്പെട്ട കടലാമകൾ ഇവിടെ മുട്ടയിടുകയും ഭക്ഷണം തേടുകയും ചെയ്യുന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ജീവികൾ ആരോഗ്യകരമായ സമുദ്രത്തിന്റെ പാരിസ്ഥിതിക സൂചകങ്ങളാണെന്ന് നാം ഓർക്കുക. നമ്മുടെ ലക്ഷദ്വീപിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കടൽ പക്ഷികൾ. നമുക്ക് ചുറ്റും ഒരുപാട് പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ കാണപ്പെടുന്നു. ദേശാടന പക്ഷികൾ മുതൽ ഇവിടെ താമസിക്കുന്ന പക്ഷികൾ വരെ അവയിൽ ഉൾപ്പെടുന്നു. നമ്മുടെ പക്ഷി സങ്കേതമായ പക്ഷിപ്പെട്ടി ലക്ഷദ്വീപിലെ ഏക സംരക്ഷിത മേഖലയാണ്. ഇവിടെ സൂട്ടി ടേൺ, ബ്രൌൺ നോഡി, ലെസർ ക്രിസ്റ്റഡ് ടേൺ, ഗ്രേറ്റർ ക്രിസ്റ്റഡ് ടേൺ, ബ്രിഡിൽസ് നോഡി തുടങ്ങിയ നിരവധി ടേൺസ് കടൽ പക്ഷികൾ പ്രജനനത്തിനും മുട്ടയിടുന്നതിനും കുഞ്ഞുങ്ങളെ വളർത്താനും കൂടുകൂട്ടുന്നതിനുമായി എത്തുന്നു, സ്ഥിരമായി താമസിക്കുന്നു. ഈ പക്ഷികൾ സമുദ്ര പരിസ്ഥിതിയുടെ ആഗോള പ്രധാനത്തിന്റെ പ്രധാന സൂചകങ്ങളാണ്. എന്നാൽ സമുദ്രനിരപ്പിൽ ഉയരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവ്, മാറ്റങ്ങൾ തുടങ്ങിയവ ഇവയുടെ നിലനിൽപ്പിന് വെല്ലുവിളികളായി തുടരുകയാണ്. അതിനാൽ പക്ഷിപ്പെട്ടി പക്ഷി സങ്കേതത്തിന്റെയും അതിനോട് ചേർന്നുള്ള ചുറ്റുമുള്ള സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണം വളരെ വളരെ അത്യന്താപേക്ഷികമായി നിലനിൽക്കുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് വലിയൊരു ഭീഷണിയാണ്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യങ്ങൾക്കും കടലാമകൾക്കും മറ്റു കടൽ പക്ഷികൾക്കും പവിഴപ്പുറ്റുകൾക്കും ഗുരുതരമായ ദോഷം വരുത്തുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഞാനടങ്ങുന്ന, നമ്മളടങ്ങുന്ന ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികൾ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, സന്നദ്ധ സംഘടനകൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ, അതിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും ഒരുപോലുള്ള പങ്കാളിത്തം ഇതിന് അത്യാവശ്യമാണ്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പരിസ്ഥിതി വനം വകുപ്പ്, ജൈവവൈവിധ്യ സംരക്ഷണം, കടലാമ സംരക്ഷണം, പവിഴപ്പുറ്റ് നിരീക്ഷണം, ഡോൾഫിൻ സംരക്ഷണ പരിപാടികൾ, പരിസ്ഥിതി വിദ്യാഭ്യാസം, കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ലക്ഷദ്വീപിന്റെ സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയും പ്രകൃതി സമ്പത്തും സംരക്ഷിക്കുന്നതിൽ ഈ പദ്ധതികൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ വിജയം പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തെയും സഹകരണത്തെയും ആശ്രയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുക, മാലിന്യ മലിനീകരണങ്ങൾ ഒഴിവാക്കുക, വന്യജീവികളെയും ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക, പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ ഓരോ പൌരനും സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാം. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യവും പ്രകൃതി പൈതൃകവും ഭാവി തലമുറക്കായി സംരക്ഷിക്കാൻ കഴിയുക, ഭാവി തലമുറക്കായി കൊടുക്കാൻ കഴിയുക. പ്രകൃതി എപ്പോഴും നമ്മുടെ ഗുരുവാണ്. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പവിഴപ്പുറ്റുകൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കടലാമകൾ അക്ഷീണമായ പരിശ്രമത്തിന്റെ മാതൃകയാണ്. പക്ഷിപ്പെട്ടിയിലെ പക്ഷികൾ, കടൽ പക്ഷികൾ, ഭൂമിയും കടലും ആകാശവും തമ്മിലുള്ള ബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഓർക്കുക, പ്രകൃതി ഒരിക്കലും തർക്കിക്കുകയില്ല, നിങ്ങളുമായി സമരം ചെയ്യാൻ വരികയില്ല, പരാതിപ്പെടുകയില്ല, ഒരിക്കലും ഒരു വിവേചനവും കാണിക്കില്ല. പക്ഷേ പ്രകൃതി അവന്റെ സൂചനകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ ഭൂമിക്കൊന്നും നമ്മെ ഒരിക്കലും ആവശ്യമില്ല, മറിച്ച് നമുക്കാണ് ഭൂമി ആവശ്യം. നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും കാലാവസ്ഥാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ആവാസ വ്യവസ്ഥകളും ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കുക, ഇതെല്ലാം തന്നെ പ്രകൃതി നമുക്ക് തന്ന, നമ്മുടെ അമ്മ നമുക്ക് തന്ന അമൂല്യമായ സമ്മാനങ്ങളാണ്. ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ ലക്ഷദ്വീപിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനാൽ പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും പഴുവപ്പുറ്റുകളെയും കടലാമകളെയും കടൽ പക്ഷികളെയും നമ്മുടെ തീരദേശങ്ങളെയും സംരക്ഷിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും നമ്മുടെ പ്രകൃതിയുടെ പൈതൃകം ഭാവി തലമുറക്കായി കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ചർച്ച ചെയ്ത വസ്തുതകളെല്ലാം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ കാലാവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്കാവില്ല. കാലാവസ്ഥയെ സംരക്ഷിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ ഭാവിയെ നമുക്ക് സംരക്ഷിക്കാനാവില്ല. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കിക്കൊണ്ട് സുസ്ഥിരവും സുരക്ഷിതവുമായ ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.
1: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഇന്നത്തെ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെയോ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുന്നതിലൂടെയോ ജലവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുന്നതിലൂടെയോ നമുക്കെല്ലാവർക്കും പ്രകൃതി സംരക്ഷിക്കുന്നതിൽ പങ്കാളികളാകാം. ഇന്നത്തെ പരിപാടിയിൽ പങ്കുചേർന്ന് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച് അബ്ദുൾ റഹീം സാറിന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീ നമ്പി, കീളാസ്രാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ഒ എൻ വിക്രൂപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: किसी के पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദോസ്തി എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫി ആലപിച്ച ഗാനം. ഗാനരചന മജ്റൂഹ് സുൽത്താൻപൂരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: जिनके पास कोई गारंटी नहीं है सरकार खुद उनकी गारंटर बन रही है.
2: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ധനം എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ച ഗാനം. ഗാനരചന PK ഗോപി, സംഗീതം പകർന്നിരിക്കുന്നത് രവീന്ദ്രൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രതിയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നുപോവുകയായിരുന്നല്ലോ നമ്മൾ. കഴിഞ്ഞ അധ്യായങ്ങളിൽ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ ചില യൂറോപ്യന്മാരെ ഗാന്ധിജി പരിചയപ്പെടുത്തി. തുടർന്നുള്ള അധ്യായത്തിൽ ചില ആഭ്യന്തര വൈഷമ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു. ജോഹന്നാസ്ബർഗിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചപ്പോൾ എന്റെ കുടുംബം ഫീനിക്സിലായിരുന്നു. സ്വാഭാവികമായി അവർക്ക് എന്നെപ്പറ്റി ആശങ്കയുണ്ടായി. പക്ഷേ ഫീനിക്സിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്കുള്ള യാത്രാ ചെലവ് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആരോഗ്യം കിട്ടിയ ഉടനെ ഞാൻ അവരെ ചെന്ന് കാണുകയുണ്ടായി. എന്റെ ജോലി സംബന്ധിച്ച് പലപ്പോഴും ട്രാൻസ്വാളിൽ നിന്ന് നെറ്റാളിലേക്കും അവിടെ നിന്ന് ജോഹന്നാസ്ബർഗിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. സർക്കാരുമായി ഉണ്ടാക്കിയ സന്ധിയെ നെറ്റാളിലും എല്ലാവരും വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്ന് നെറ്റാളിലെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സന്ധിയെപ്പറ്റി ഖണ്ഡനപരമായി വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ ഒപ്പീനിയനിലേക്ക് അയച്ച ഒരു കെട്ട് എഴുത്തുകളും എനിക്ക് കിട്ടിയിരുന്നു. സത്യാഗ്രഹ സമരം ട്രാൻസ്വാളിൽ വെച്ച് മാത്രമാണ് നടത്തിയിരുന്നത് എങ്കിലും നെറ്റാളിലെ ഇന്ത്യക്കാരുടെ പിന്തുണ ആരായുകയും അവരുടെ സഹാനുഭൂതി നേടേണ്ടതും ആവശ്യമായിരുന്നു. വാസ്തവത്തിൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർ യുദ്ധം ചെയ്തിരുന്നത് തെക്കേ ആഫ്രിക്കയിലെ മുഴുവൻ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഡർബനിൽ ചെന്ന് അവിടെയുള്ള തെറ്റിദ്ധാരണ തീർക്കണം. ഡർബനിലെ ഇന്ത്യക്കാരുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. ഈ യോഗത്തിൽ വെച്ച് എന്നെ ആക്രമിക്കുമെന്നും അതുകൊണ്ട് ഞാൻ ഈ യോഗത്തിലേക്ക് ഒരിക്കലും പോകരുതെന്നും അല്ലെങ്കിൽ സ്വയം രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളുകയെങ്കിലും വേണമെന്നും ചില സ്നേഹിതന്മാർ നേരത്തെ തന്നെ എന്നെ താക്കീത് ചെയ്തു.

പക്ഷേ ആ രണ്ട് മാർഗങ്ങളും എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. യജമാനൻ വിളിക്കുമ്പോൾ ഭയം നിമിത്തം വിളി കേൾക്കാതിരിക്കുന്നുവെങ്കിൽ ഒരു ദാസൻ ആ പേരിനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയാണ്. യജമാനന്റെ ശിക്ഷയെപ്പറ്റി ഭയമുള്ളവനാണെങ്കിലും അവൻ ഒരു പേരർഹിക്കുന്നില്ല. പൊതുജനസേവനം വാളിന്റെ തലയ്ക്കലൂടെ നടക്കുന്നതുപോലെയാണ്. ഒരു ദാസൻ സ്തുതി കേൾക്കാൻ സന്നദ്ധനാണ് എങ്കിൽ അയാൾ ശകാരത്തിൽ നിന്ന് ഓടിപ്പോകുവാനും പാടില്ല. അതിനാൽ നിശ്ചിത സമയത്ത് തന്നെ ഞാൻ യോഗത്തിൽ ഹാജരായി. സന്ധി എങ്ങനെയാണുണ്ടായതെന്ന് ഞാൻ യോഗത്തിൽ വിവരിച്ചു കൊടുത്തു. സദസ്യരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുകയും ചെയ്തു. വൈകുന്നേരം 8 മണിക്കാണ് യോഗം നടത്തപ്പെട്ടത്. നടപടികൾ ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ വലിയ വടിയുമായി ഒരു പഠാൻ പ്രസംഗവേദിയിലേക്ക് ഓടിവന്നു. അപ്പോൾ തന്നെ വിളക്കുകളെല്ലാം കെടുത്തപ്പെടുകയും ചെയ്തു. സ്ഥിതി പെട്ടെന്നെനിക്ക് മനസ്സിലായി. സെയ്ദ് ഡോട്ട് മുഹമ്മദ് അധ്യക്ഷന്റെ മേശയിൽ കയറി നിന്ന് ലഹള ശമിപ്പിക്കുവാൻ ശ്രമിച്ചു. പ്രസംഗവേദിയിലുള്ളവരിൽ ചിലർ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എന്റെ ചുറ്റും നിന്നു. ദേഹോപദ്രവമുണ്ടാകുമെന്ന് ഭയപ്പെട്ട സുഹൃത്തുക്കൾ ഭവിഷ്യത്തുകളെ നേരിടുവാൻ തയ്യാറായിട്ടാണ് വന്നിരുന്നത്. അവരിൽ ഒരാളുടെ പക്കൽ ഒരു കൈത്തോക്കുണ്ടായിരുന്നു. അതുകൊണ്ടയാൾ വെടിവെച്ചു. ഇതിനിടെ റസ്തംജി കഴിയുന്നത്ര വേഗത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിവരം സൂപ്രണ്ട് അലക്സാണ്ടറെ അറിയിച്ചു. അദ്ദേഹം ഒരു കൂട്ടം പോലീസുകാരെ അയച്ചു. പോലീസ് ജനക്കൂട്ടത്തിലൂടെ എനിക്കൊരു വഴിയുണ്ടാക്കി എന്നെ രസ്തംജിയുടെ ഇടത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രസ്തംജി ഡർബനിലുള്ള പഥാന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് എന്റെ മേലുള്ള ആക്ഷേപത്തെ എന്നോട് നേരിട്ട് പറയുവാൻ ആവശ്യപ്പെട്ടു. ഞാനവരെ നേരിട്ട് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇന്ത്യക്കാരെ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു പഴയ ധാരണ അവർക്കുണ്ട്. ആ വിഷം നീക്കം ചെയ്യുന്നതുവരെ അവരോട് വാദിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ശങ്കാവ്യാധി വാദങ്ങൾ കൊണ്ടോ വിശദീകരണങ്ങൾ കൊണ്ടോ മാറ്റാവുന്നതല്ല. അന്ന് തന്നെ ഞാൻ ഡർബനിൽ നിന്ന് ഫീനിക്സിലേക്ക് പോയി. തലേന്ന് എന്നെ കാത്തുനിന്നവർ ഞാൻ തനിച്ചു പോകുന്നത് സമ്മതിക്കാതെ അവരെന്നെ ഫീനിക്സിലേക്ക് അനുഗമിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അറിയിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്റെ കൂടെ പോരുകയാണെങ്കിൽ എനിക്കത് തടയുവാൻ വയ്യ. പക്ഷേ ഫീനിക്സ് ഒരു കാടാണ്. അവിടുത്തുകാർ നിങ്ങൾക്ക് ഭക്ഷണം പോലും തന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? സുഹൃത്തുക്കളിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഇത് ഞങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞങ്ങളെ നോക്കുവാൻ വേണ്ടത്ര പ്രാപ്തി ഞങ്ങൾക്ക് തന്നെയുണ്ട്. ഞങ്ങൾ സൈനിക വൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളുടെ കലവറ കൊള്ള ചെയ്യുന്നതിനെ തടയാൻ ആരുണ്ട്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഫീനിക്സിലേക്ക് എന്നെ അനുഗമിച്ചു. സ്വയം നിയമിതമായ അംഗരക്ഷാ സൈന്യത്തിന്റെ നേതാവ് നെറ്റാളിൽ ജനിച്ച തമിഴനും ഇന്ത്യക്കാരുടെ ഇടയിൽ ഗുസ്തിക്കാരനെന്ന നിലയ്ക്ക് പ്രസിദ്ധനുമായ ജാക്ക് മുതലിയായിരുന്നു. ഗുസ്തിയിൽ അയാൾക്കു തുല്യനായി തെക്കേ ആഫ്രിക്കയിൽ വെള്ളക്കാരനോ മറ്റു നിറക്കാരനോ ആയ ഒരാളുമില്ലെന്ന് അയാളും അയാളുടെ കൂട്ടുകാരും വിശ്വസിച്ചിരുന്നു. തെക്കേ ആഫ്രിക്കയിൽ വളരെ കൊല്ലമായി മഴയുള്ളപ്പോൾ ഒഴിച്ച് മറ്റെല്ലാ കാലത്തും പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു എന്റെ ശീലം. ആ ശീലം മാറ്റുവാൻ ഞാനിപ്പോൾ തയ്യാറുമായിരുന്നില്ല. അതിനാൽ ഈ സ്വയം നിയമിതമായ അംഗരക്ഷകന്മാർ രാത്രി മുഴുവൻ കാവൽ നിൽക്കുവാൻ തീർച്ചപ്പെടുത്തി. ഞാൻ അവരെ കളിയാക്കി അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് രക്ഷയുള്ളതായി തോന്നാൻ തക്കവണ്ണം ദുർബലനായിരുന്നു ഞാനെന്ന് സമ്മതിച്ചേ തീരൂ. കാവൽക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത്ര സുഖമായി ഉറങ്ങുവാൻ എനിക്ക് കഴിയുമായിരുന്നുവോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. വല്ല ശബ്ദവുമുണ്ടായാൽ ഞാൻ ഞെട്ടിപ്പോയേനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈശ്വരനിൽ വിട്ടുമാറാത്തൊരു വിശ്വാസമുണ്ടെന്നാണ് എന്റെ വിചാരം. മരണം ജീവിതത്തിലെ ഒരു വലിയ മാറ്റം മാത്രമാണെന്നും അതിലധികം ഒന്നുമല്ലെന്നും അതുകൊണ്ട് അത് എപ്പോൾ വരുമ്പോഴും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണെന്നുള്ള അഭിപ്രായത്തിന് വളരെ കാലമായി ഞാൻ എന്റെ ബുദ്ധിയുടേതായ ഒരു സമ്മതം നൽകിയിട്ട് മൃത്യുഭയം ഉൾപ്പെടെയുള്ള സർവഭയത്തെയും എന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയുവാൻ മനഃപൂർവ്വമായി ഒരു തീവ്ര ശ്രമം ചെയ്തിട്ടുണ്ട്. എങ്കിലും ചിരവിരഹിതനായ ഒരു സുഹൃത്തിനെ കാണുമെന്നറിയുമ്പോൾ സന്തോഷിച്ചേക്കാവുന്നതുപോലെ മരണത്തെ സമീപിക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കാതിരുന്ന സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ബലവാനാകാനുള്ള ശ്രമമുണ്ടായിരുന്നിട്ടും മനുഷ്യൻ പലപ്പോഴും ദുർബലനായി തന്നെ വർത്തിക്കുന്നു. ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞു പ്രവേശിക്കാതെ തലച്ചോറിൽ നിൽക്കുന്ന അറിവ് ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ വലിയ ഉപയോഗമൊന്നുമുള്ളതല്ല.

0: അത്രയുമല്ല, പുറമേ നിന്നുള്ള സഹായം ലഭിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ ശക്തി മിക്കവാറും ആവി പോലെ പുറത്തേക്ക് പോകുന്നു. ഇത്തരം പ്രലോഭനങ്ങളെ ഒരു സത്യാഗ്രഹി സദാ കാത്തുകൊണ്ടിരിക്കണം. ഫീനിക്സിലായിരുന്ന കാലത്ത് ഞാനൊരു കാര്യം ചെയ്തു. സന്ധിക്കെതിരായി പറഞ്ഞ വിമർശനങ്ങൾക്കും അതിന്റെ നേരെ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾക്കും സമാധാനം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഒപ്പീനിയനിലേക്കായി രണ്ടുപേർ തമ്മിൽ നടന്ന ചോദ്യോത്തരങ്ങൾ എന്ന നിലയ്ക്ക് എഴുതപ്പെട്ട ഒരു ലേഖനമുൾപ്പെടെ സന്ധിയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ തീർക്കുവാൻ വളരെയേറെ എഴുതി. ഈ ചോദ്യോത്തരങ്ങൾ നിറഞ്ഞ ലേഖനം വളരെ ഫലമുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്ധിയെപ്പറ്റി ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ആപൽ ഫലങ്ങളിലേക്ക് നയിക്കുമായിരുന്നുവെങ്കിൽ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം അധികനാൾ തുടർന്നില്ല. സന്ധിയെ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ ചെയ്യേണ്ടിയിരുന്നത് ട്രാൻസ്വാൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ്. അവരുടെ നേതാവും ദാസനുമായ ഞാനെന്ന പോലെ അവരും ഒരു പരീക്ഷണഘട്ടത്തിലായിരുന്നു. അവസാനം സ്വേച്ഛാ രജിസ്റ്റർ ചെയ്യാത്ത ഒരൊറ്റ ഇന്ത്യക്കാരനും ഇല്ലെന്നായി. രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ പ്രവൃത്തി ദുഷ്കരമായി തീരുമാറ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷകന്മാരുടെ വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി വന്നു. അങ്ങനെ ഇന്ത്യക്കാർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സന്ധിയിൽ തങ്ങൾ നിറവേറ്റേണ്ട ഭാഗം നിറവേറ്റി. ഗവൺമെന്റിന് പോലും അത് സമ്മതിക്കേണ്ടി വന്നു. തെറ്റിദ്ധാരണ കഠിനമായിരുന്നുവെങ്കിലും അതിന്റെ വ്യാപ്തി പരിമിതമായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ചില പഠാന്മാർ അക്രമം കാട്ടിയപ്പോൾ വലിയൊരു ഇളക്കമുണ്ടായെന്നതിൽ സംശയമില്ല. എന്നാൽ അപഗ്രഥനം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം ഹിംസാപരങ്ങളായ ഇളക്കങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് കാണാം. മിക്കപ്പോഴും അവ താൽക്കാലികം മാത്രമായിരിക്കും. എങ്കിലും ഹിംസയുടെ മുമ്പാകെ നാം അധീരരായി പോവാനിടയുള്ളതുകൊണ്ട് ഹിംസ ഇന്ന് ലോകത്തിലെ ഒരു ശക്തിയാണ്. എന്നാലും നാം ഹിംസയെപ്പറ്റി ശാന്തമായി ആലോചിക്കുന്നുവെങ്കിൽ അധീരതയ്ക്ക് ഒരു കാരണവുമില്ലെന്ന് കാണാം. മിർ ആലോവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നതിന് പകരം അതിനെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ത്യക്കാർ മനഃപൂർവ്വം ശാന്തമായും കുലുക്കമില്ലാതെയും വർത്തിച്ചുവെന്നും ആ ഉപദ്രവം ചെയ്തവർക്ക് അവരുടെ അറിവിനനുസരിച്ച് മറ്റു പ്രകാരത്തിൽ പെരുമാറുവാൻ കഴിവില്ലെന്ന് കണ്ട് അവർക്ക് മാപ്പ് കൊടുത്തുവെന്നും വിചാരിക്കുക. ഇത്തരം ഉത്കൃഷ്ടമായൊരു മനോഭാവം ഇന്ത്യക്കാർക്ക് ദോഷം ചെയ്യുന്നതിന് പകരം തീർച്ചയായും ഗുണമാണ് ചെയ്യുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഒട്ടും അന്വേഷിക്കേണ്ടി വരാതെ മൃത്യുവിനെ നേരിടുവാൻ കഴിയുക എന്നതിനേക്കാൾ നല്ലതായി ഒരു സത്യാഗ്രഹിക്ക് ഒന്നും തന്നെ സംഭവിക്കാനില്ല. വെറുപ്പിനിടമില്ലാത്തതും ആത്മവിശ്വാസം നിത്യനിയമമായിരിക്കുന്നതും ആർക്കും മറ്റൊരുത്തന്റെ നേരെ പ്രതീക്ഷാപൂർവം നോക്കേണ്ടതില്ലാത്തതും നേതാക്കന്മാരും അനുഗാമികളില്ലാത്തതുമായ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ ഒരു ഭടന്റെ മരണം ആലസ്യമുണ്ടാക്കുന്നതിന് പകരം സമരത്തെ പ്രബലമാക്കും. ഈ സത്യാഗ്രഹ പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സമരത്തിൽ മാത്രമേ ഈ അഭിപ്രായങ്ങളൊക്കെ സത്യമായിരിക്കൂ. സത്യാഗ്രഹികളുടെ നിരന്തര പരിശ്രമ ഫലമായി എല്ലാ ഇന്ത്യക്കാരും അനുവാദപത്രത്തിനായി രജിസ്റ്റർ ചെയ്തു. ഇന്ത്യക്കാർ സന്ധിയുടെ ഭാഗം പൂർത്തിയാക്കി. ഭരണാധികാരികളോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഭജൻ.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: സഞ്ചാരി ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച സഞ്ചാരിയിൽ പ്രശോഭിന്റെ നേപ്പാൾ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ? എങ്കിലിതാ ബാക്കി വിശേഷങ്ങൾ കേട്ടോളൂ.
2: എന്തായാലും വളരെ അസഹ്യമായും അതേ സമയത്ത് വളരെ സന്തോഷം നൽകുന്ന യാത്രയും കൂടെ അല്ലേ?
3: അത് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ആൾക്കാർ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ല വണ്ടി പോകുന്നത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോവാം. അവിടെ നിന്നാണ് ഈ അന്നപൂർണ ബേസ് ക്യാമ്പ് വഴി നമുക്ക് മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അതൊരു ട്രക്ക് റൂട്ടാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നോർമലി വണ്ടിയിൽ വരുന്നവർ മാക്സിമം ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടെ നിന്ന് താഴെ ബേസിസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരും ലെങ്തി ട്രക്ക് ചെയ്യുന്നവരുമുണ്ട്, ഷോർട്ട് ട്രക്ക് ആയിട്ട് ചെയ്യുന്നവരുമുണ്ട്. മനാങ്ങില് ഞാൻ പോകുമ്പോൾ ബിദാന്റെ സീനിയർ ആയിട്ട് പഠിച്ച സ്കൂളിൽ പഠിച്ച ഒരു പുള്ളി അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. മനാങ്ങില് പോകുമ്പോൾ പുള്ളിയായിട്ട് ഒന്ന് ടച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വരുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ പാർട്ണർഷിപ്പിലാണ് അവിടെ ഹോം സ്റ്റേ നടത്തുന്നത്. ഞങ്ങൾ ഈ മനാങ്ങില് പോയി. തലേ ദിവസം ഫുൾ ക്ലിയർ ആയിട്ട് എന്നുവെച്ചാൽ ഫുൾ കാണാം, നമുക്ക് റോഡ് കാണാം, എല്ലാം ദൂരെ നിന്ന് അന്നപൂർണ 2, 3 ഗംഗപൂർണ ഇതെല്ലാം കാണാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, അന്ന് എനിക്ക് നല്ല ഉറക്കം ആക്ച്വലി ശരിയായില്ല. ഞാനൊരു 3 മണിക്കൊക്കെ എണീച്ച് നോക്കുമ്പോൾ പുറത്ത് എന്തോ വീണുണ്ടെന്ന്. ജനൽ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലം ഫുൾ വൈറ്റ്. രാത്രി ഒരു സ്നോഫോള്, ഒരു ലൈറ്റ് ഒരു സ്നോഫോള് തുടങ്ങി. ഏകദേശം ഒരു 4 മണിക്ക് ആ സമയമായിക്കാണ് ഞാൻ എണീച്ചപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വെട്ടം കണ്ട് ഒന്ന് തുറന്നു നോക്കിയിരുന്നു. എന്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസം നിന്നെടുത്ത ഫോട്ടോ ഉള്ള അതേ സ്ഥലത്ത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആണ്. ബൈക്ക് ഫുൾ വൈറ്റ്, ചുറ്റുവട്ടം കംപ്ലീറ്റ് വൈറ്റ്, മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മഞ്ഞ് പെയ്തത് ആദ്യമായിട്ട് ഈ ഒരു നേപ്പാൾ ട്രിപ്പിൽ മഞ്ഞ് പെയ്യുന്നത് ലൈവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മഞ്ഞിൽ കൂടെ ഓടിച്ചത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലം. അതാണ് ഒരു ദിവസത്തെ വ്യത്യാസം കൊണ്ട് എന്തുമാത്രം ആ ടെറൈൻ മാറിപ്പോയെന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. സ്നോ കണ്ടില്ല, സ്നോയിൽ കൂടെ ഓടിച്ചതേ ഉള്ളൂ എന്നുള്ള ഒരു വിഷമത്തിൽ വന്നതാണ്. പിറ്റേ ദിവസം ആ വിഷമം അങ്ങ് മാറി. അത്രയ്ക്ക് ഫുൾ സ്നോഫോൾ നല്ലൊരു ലെവലിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ യാത്ര തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണോ എന്നുള്ള ആലോചനയിലായിരുന്നു. ഫ്രണ്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇത്

രസമുള്ളതായിരുന്നു. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിലുപരി ആ കിട്ടുന്ന ഒരു എന്താണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് ഫിസിക്കൽ പെയിനെല്ലാം ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് മറന്നുപോകും. അങ്ങനെ ഓടിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്നോഫോൾ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഹെയർ പിൻ ഉണ്ട്, അത് ആണ് ഞങ്ങൾ തിരിച്ച് കയറുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്നോഫോളിലൂടെ വീഴ്ന്നു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും, ഓൾറെഡി മഡെല്ലാം ആയിട്ട് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ചെളിയും ഒരുപാട് മഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ ചെളി തീരെ അങ്ങ് ബുദ്ധിമുട്ടായി, നമുക്ക് മുകളിൽ കയറാൻ പറ്റില്ല എന്നുള്ളതില്ല. പക്ഷേ എന്തോ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ അത് മേളിൽ കയറിയതിനു ശേഷം ഞങ്ങൾ ഹെൽമെറ്റ് എടുത്ത് ഒരു ഒറ്റ ഒരു കൂക്കലായിരുന്നു അവിടെ നിന്ന് സന്തോഷം കൊണ്ട്. അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, കാരണം നമ്മൾ കയറി നിന്ന് നോക്കുമ്പോൾ താഴെ ഫുൾ സ്നോ ആണ്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മൾ അത്രയും ഈ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ പോയി അത് കണ്ടു അത് കോൺക്കർ ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. എന്താ പറയാ, പുള്ളി ഇടയ്ക്ക് ചോദിക്കും എന്താണ് ഫീലിംഗ്. ഫീലിംഗ് ബിയോണ്ട് വേർഡ്സ് ആണ്, നമുക്കത് എന്താണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്.

0: നമ്മൾ പലപ്പോഴും ഹിമാലയ ഇപ്പുറത്തു നിന്നാണല്ലോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണല്ലോ കാണുന്നത്. ശരിക്കും ഇത് അങ്ങനെയല്ല, മറ്റൊരു വ്യൂ ആണ് ഹിമാലയത്തിന്റെ.
1: ആ ഒരു റേഞ്ചിന്റെ, അതായത് ഇപ്പൊ മേജർ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ട് കംപ്ലീറ്റ് നേപ്പാളിലാണുള്ളത്. മാക്സിമം മൗണ്ടൻ പീക്സ് വരുന്നത് ഈ നേപ്പാളിലാണ്, ഇൻക്ലൂഡിംഗ് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, ലോത്സെ, മാച്ചു പിച്ചർ. അത് ഏറ്റവും പൊക്കറയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഫിഷ്ടെയിൽ എന്ന് പറഞ്ഞ ആ ഒരു മൗണ്ടൻ, അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മൾ രാവിലെ എന്താ വിൻഡോ തുറന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ഹിമാലയമാണ്. ഇന്നിതാണെങ്കിൽ നാളെ മറ്റൊന്നായിരിക്കും. അപ്പൊ അതൊരു കൺകുളിർക്കുള്ള ആ കാഴ്ചകളാണ് ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല രണ്ടാമത് ഇങ്ങനൊരു ഇതിൽ വന്ന്, ഇന്നും പ്ലാൻ ചെയ്യുന്ന യാത്രകളല്ലല്ലോ, അല്ലെങ്കിൽ ഇത് കാണണമെന്ന് മനസ്സിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്തു വന്നു, ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാ എന്റെ ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ വളരെ മടിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പം ഞാൻ എന്റെ വലിയ യാത്ര പോയിട്ടും ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫുട്ടേജസ് കയ്യിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആക്കി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇടുക എന്നുള്ള ഒരു പ്ലാനിലൂടെയല്ല യാത്ര തുടങ്ങിയത് തന്നെ. അപ്പം നമുക്ക് കാണാം, ഒരിക്കലും യാത്ര ചെയ്യുകയും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാതെ പോകും. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കും. നമ്മൾ ഓടിക്കുമ്പോൾ വെറുതെ ഒരു ഗോപ്രോ ഹെൽമെറ്റിൽ വെക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ബിറ്റ്സ് എല്ലാം ഈ നേപ്പാളിന്റെ ട്രിപ്പിന്റെ, വേറെ ഒന്നുമില്ല. ഞങ്ങളെ ഹൈ എൻഡ് ക്യാമറ യൂസ് അങ്ങനെയൊന്നുമില്ല. ഫോണിലും നിങ്ങളുടെ ചെറിയ ഗോപ്രോ രണ്ടുപേരുടെ ഉണ്ടായിരുന്നു, ഒരു 360 ക്യാമറയും പുള്ളിയുടെയുണ്ട്. ഇതിലൊക്കെ എടുത്ത വീഡിയോസ് വെച്ചിട്ട് പുള്ളി ഒരു ചെറിയൊരു ഡോക്യുമെന്ററി പോയിന്റ്, പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനല് പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടുത്ത വീഡിയോസ് റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയ ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ.
0: തീർച്ചയായിട്ടും ഒരു പാട്ടിന്റെ ഇടവേളയിലേക്ക് നമുക്കൊന്ന് പോവാം.

0: ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവാടും നനങ്ങുമ്പോൾ ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു അറലിനകത്ത് ചെല്ലിട്ടടച്ചതല്ലേ.
1: ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു അറലിനകത്ത് ചെല്ലിട്ടടച്ചതല്ലേ.
2: ഇന്ത്യ ഒട്ടാകെയും ഇപ്പൊ നേപ്പാളിലും ഇങ്ങനെ ബൈക്കിൽ വളരെ സാഹസികമായ യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പലർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം, ഒരുപക്ഷെ യാത്ര താല്പര്യമുള്ള തോന്നുന്ന ചോദ്യം, ഇതിനെ എടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു?
3: ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുള്ള വാഗമൺ യാത്ര മുതൽ എന്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റിന്റെ ഒരുപാട് ലോങ് റൈഡിൽ ഒരുപാട് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള വേദന എങ്ങനെ നമുക്ക് മാറ്റാം, ഫോൺ ചാർജ് ചെയ്യുക. അപ്പൊ അത് എന്റെ ഈ വലിയ യാത്ര ഞാൻ തുടങ്ങുമ്പോഴത്തേനും കുറെ സാധനങ്ങൾ, ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ബാഗിൽ, അതായത് ഒരു സാഡിൽ ബാഗ്, ബാക്കിൽ അല്ലാതെ ഒരു ബാഗ്, തോളിലൊരു ബാഗ്, അങ്ങനെ ഭയങ്കര എന്ന് വെച്ചാൽ ലഗേജ്. ഇപ്പം ഡേ വണ്ണ് തുടങ്ങിയ ഞാനും എന്താ പറയാ, ഒരു വൺ ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ. അപ്പൊ അതാണ്, ഈ യാത്ര ചെയ്താണ് നമുക്കൊരു എക്സ്പീരിയൻസ് വരുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് നമുക്ക് ചിന്തിച്ചാൽ ഇന്ന രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ യാത്രയിൽ പോയപ്പോൾ ഇന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്ത് നെക്സ്റ്റ് യാത്ര വരുമ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം, ആ ഇന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പോയ ചെറിയ ചെറിയ യാത്രകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി നന്നാക്കുന്നത്, എനിക്കൊന്ന് പഞ്ചർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പഞ്ചർ ഒട്ടിക്കാനുള്ള പഞ്ചറിനുള്ള ടൂൾസോ പഞ്ചർ കിറ്റോ ഒന്നും ഞാൻ ഈ വലിയ ട്രിപ്പിലെടുത്ത്, ഈ 505 ദിവസം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് സീറോ പഞ്ചറാണ് ഉണ്ടായത്. ഒരു പഞ്ചർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, അതിനുള്ള ടൂൾസും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാം, ഞാൻ ഇതിന്റെ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഈ ഒരൊറ്റ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂൾസും എടുക്കുന്നില്ല, അത് അവിടെ തന്നൊക്കെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ഉണ്ട്, ഞാൻ എന്തുവേണോ ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല, രണ്ടു പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്ത് ആ ഒരു ഇത്ര ഒന്നര വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം പോലും ഇത്രയും ഡിഫിക്കൽട്ട് ടെറൈൻസ്, ഇത്രയും റഫായിട്ടുള്ള റോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിടത്തും പോലും ഒരു പഞ്ചർ കിട്ടിയിട്ടില്ല. പിന്നെ മാക്സിമം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നല്ല മെക്കാനിക്കിനെ കിട്ടിയില്ല എന്നില്ല, ചിലപ്പോൾ മെക്കാനിക് ഇല്ലാത്തടത്ത് വെച്ചിട്ടേക്ക് നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾ വണ്ടിയുടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേനും അവർ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, അല്ലെ, ലോക്കൽ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പഠിച്ച് ഇത് ചെയ്താൽ ശരിയാവും, ഇന്ന ഓയിലിന് പകരം ഇന്ന ഓയിൽ യൂസ് ചെയ്താൽ കൊള്ളാം, ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ലൂബ് ചെയ്യുമ്പോൾ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിക്കുള്ള വെയർ ആൻഡ് ടെയർ ഒഴിവാക്കി കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. വണ്ടിയെക്കുറിച്ച് ആദ്യം അറിയുക, അങ്ങനെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ വേണ്ട കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ, മരുന്നുകൾ, ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ഏത് ടൈപ്പാണ് നല്ലത്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രാവിലെ കഴുകിയിട്ട് അപ്പം അകത്തിടുന്ന ജാക്കറ്റിന് അകത്തിടുന്ന ഡ്രസ്സ് എപ്പോഴും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പിലിടുന്ന നൈലോൺ മെറ്റീരിയൽ ഉള്ള ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴുകി വൈകുന്നേരം ചെല്ലുന്നിടത്തു നിന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഉണങ്ങും. മോയ്സ്ചർ വിങ്കിങ് ഇതുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ പല ഇത് പലയിടത്തുനിന്നും ഇപ്പം ചിലവ് ഈ യാത്രയിൽ തന്നെ പഠിച്ച കുറേ കാര്യമുണ്ട്. കുറച്ച് ലഗേജ് കൂടുതലെടുത്ത് ഇത്രയും ലഗേജിന്റെ ആവശ്യമില്ല, ഇന്ന ഇന്നതൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ ലൈറ്റ് ആവും, കൊണ്ടുപോകാൻ എളുപ്പമാണ്. അങ്ങനെ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വീടെത്തുമ്പോഴത്തേനും എന്റെ ബൈക്ക് എന്ന് പറഞ്ഞ ഒരു മിനി ഹോം തന്നെയായിരുന്നു. വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്നാൽ ഓവർ വെയിറ്റും അല്ല, ഒറ്റ ബാഗിലാണ്. ഞാൻ പോയപ്പോൾ മൂന്നും നാലും ബാഗ് കൊണ്ടുപോയ ഞാൻ തിരിച്ചു വന്നപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഹൈഡ്രേഷൻ ബാഗും ഒരു സാഡിൽ ബാഗ് മാത്രമാണ് എന്റെ ഉണ്ടായിരുന്നത്. അതിലേക്ക് ചുരുങ്ങി. അതാണ് ഈ യാത്രയിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലൈറ്റായിട്ട്

0: ലൈറ്റ് പാക്കിംഗ് എത്രത്തോളം ലൈറ്റ് ആക്കാന്നുള്ളത് ഈ പോയ വഴിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
1: നമ്മൾ ഈ സോളോ ട്രിപ്പാണല്ലോ, നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കൂടെ ആരും ഇല്ല എങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു സംഗീതം ചിലപ്പോൾ കേൾക്കുന്നത് അല്പം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കാറുണ്ടോ?
0: ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി പാട്ട് കേൾക്കാറില്ല, കാരണം നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും റൈഡിന്. പക്ഷെ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ബോധഗയയിൽ ഞാൻ പോയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതുപോലെ ബ്രെഡ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, കുറച്ച് പൈസ സേവിങ് മൈൻഡ് കൂടെ ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബ്രെഡ് മേടിച്ച് കുറച്ച് ജാം കയ്യിലുണ്ടായിരുന്നു, അതിങ്ങനെ എടുത്ത് ടി വിയുടെ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ നീ എൻ സ്വർഗ സൗന്ദര്യമേ അതിൻ്റെ ഒരു റീപ്രൈസ് പാട്ട് ഉണ്ടായിരുന്നു. ഒരു ഫീൽ ഗുഡ് പാട്ട് പോലെ കേട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടാണ് കുറച്ച് നല്ല സ്ലോ ആ ഒരു ഒഴുക്കിൽ പോകുന്നത്. ഭയങ്കര ഒരു രസമുള്ള ഒരു പാട്ടായിട്ട് തോന്നി.

0: മറ്റൊരു കൺസേൺ ആളുകൾക്ക് പക്ഷേ ചോദിക്കാവുന്നത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, ഇത് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാവണമെന്നില്ല. അപ്പോൾ ഇത് യാത്ര സേഫ് ആയിരിക്കുമോ, എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനത്തെ പേടിയായിരിക്കും ഒരുപക്ഷെ പലരെ യാത്രയിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത്. അതും ബൈക്ക് പോലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് പേടിക്കണമല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് പേടിയുണ്ടാവും. ഈ പേടി എങ്ങനെ മറികടന്നത്?
1: ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് നാള് കഴിഞ്ഞ് പറഞ്ഞൊരു ഇൻസിഡന്റ്. യാത്ര ചെയ്ത് 30 ദിവസം ആയപ്പോൾ ഞാൻ ബോംബെയിലെത്തി. ബോംബെയിലെത്തി അവിടെ 2 ദിവസം തങ്ങിയതിന് ശേഷം ഞാൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗണേശ് വിസർജൻ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതെല്ലാം കണ്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്, അതിന്റെ ഒരു വിങ് നമ്മുടെ ബോംബെയിലും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഹോസ്റ്റലിലാണ്. അപ്പൊ അങ്ങനെ അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഇഗത്പുരി എന്ന് പറഞ്ഞൊരു ഗാട്ട് റോഡ് വഴിയാണ് പോകുന്നത്. അവിടെ നെറ്റ്വർക്ക് കവറേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല മഴയാണ്. ഞാൻ ബോംബെ നിറങ്ങിയ ടൈം തൊട്ട് മഴയായിരുന്നു. ഇഗത്പുരി ഗാട്ട് ഏതാണ്ട് പകുതി എത്തിയപ്പോഴത്തേനും ഫ്രണ്ടിലൊരു കാറ് പോവുകയായിരുന്നു. അവരുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു പോത്തോള് കണ്ടിട്ട് ഈ പുള്ളി അങ്ങ് സഡൻ ബ്രേക്ക് ചെയ്തു. എനിക്ക് അത്രയും സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചെയ്തെങ്കിലും സ്കിഡ് ചെയ്ത് പുള്ളിയുടെ വണ്ടിയുടെ പുറകുവശത്ത് പോയി പിടിച്ച്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ പിറകെ വേറൊരു കാർ ഉണ്ടായിരുന്നു. ഈ കാർ വന്ന് എന്റെ വണ്ടിയുടെ പുറകെ ഇടിച്ച് ഞാൻ ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ അതിന്റെ ഇടയിലായി ഞാൻ വിഴുന്നു, വണ്ടി കംപ്ലീറ്റ് തകർന്നു. ഞാനിങ്ങനെ റോഡിൽ കിടക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ കിടന്നിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി മൊത്തത്തിൽ തകർന്നു എന്ന് വെച്ചാൽ ഫുൾ പ്ലാസ്റ്റിക്, ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് പാർട്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ലഗേജിന് ഞാനൊരു കാരിയർ വെച്ചിട്ടുണ്ടെന്ന് അത് മടങ്ങി, ആ ഇടിയുടെ ആഘാതത്തിൽ അത് മടങ്ങി ബാക്കിലിരുന്ന ലഗേജ് ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിലത്തെ കംപ്ലീറ്റ് ഫെയറിങ്സ് എല്ലാം തകർന്ന് ഞാൻ കിടക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഫുൾ ഗിയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരവ് പറ്റിയതായിട്ടൊന്നും തോന്നില്ല, ഒരവൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ പറ്റി, അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പെട്ടെന്ന് ഞാൻ എങ്ങനെ ഈ ബാക്കിൽ നിന്ന് വന്ന വണ്ടി നിർത്തി, ആ ഫ്രണ്ടിൽ വന്ന വണ്ടി പുള്ളി അങ്ങ് വിട്ടുപോയി. ബാക്കിൽ വന്ന ആള് ഹസ്ബൻഡും വൈഫും മോളുമായിട്ട് പുള്ളി ഇരുന്നതാണ്. അപ്പൊ പുള്ളി ഇറങ്ങി എന്നെ ഒന്ന് എണീപ്പിച്ച് എന്തെങ്കിലും പറ്റിയോ, വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് വെച്ചാൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് ഇല്ല, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, പുള്ളിയുടെ ഫോണിൽ റേഞ്ച് ഇല്ല. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കുറെ നേരം ഞാൻ ആ സൈഡ് റെയിലിംഗിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പ്രോസസ് ചെയ്യാണ്. തുടങ്ങി 30 ദിവസം ആയതേ ഉള്ളൂ, പകുതി വഴി പോലും ആയില്ല. ബോംബെയിലെത്തി അടുത്ത ദിവസം എനിക്ക് ഇങ്ങനെയാണ് പറ്റിയത്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ, ഇതിന്റെ കിട്ടുമോ, അല്ലെ എന്റെ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിലാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എന്തോ നമുക്ക് വിഷം വന്ന് കരയണേ ആ ഒരു ലെവലില്ല. പക്ഷെ അതിനപ്പുറം അങ്ങ് പോയി. അപ്പൊ ആ കണ്ണിൽ നിന്ന് കരച്ചിൽ വരുന്നുമില്ല, ബട്ട് നമ്മൾ വേറെന്തോ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പുള്ളി എന്നെ കുലുക്കി വിളിച്ചു. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ അടുത്തുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കാറ് ബ്രേക്ക് ഡൌൺ ആയിട്ട് ആള് കാറിന്റെ അകത്തിരിക്കുകയാണ്. പുള്ളി ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഓടിച്ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഫോൺ ഉണ്ടോ, ഒന്ന് റേഞ്ച് ഉള്ള ഫോൺ ഉണ്ട്, എനിക്കൊന്ന് കോൾ ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോഴത്തേന് പുള്ളിയുടെ BSNL ആണ്, ആ അത്രയും റിമോട്ടായിട്ടുള്ള സൈഡിൽ അതിന് റേഞ്ച് കണ്ടു. പെട്ടെന്ന് ഞാൻ ബോംബെയിൽ ഉള്ള ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ദീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ദീപിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇഗത്പുരി ഘാട്ടിൽ വെച്ചിട്ടാണ്. നാസിക്കിന് ഇവിടുന്ന് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് 1 hour drive ഓ 1.5 hour ഡ്രൈവേ ഉള്ളൂ നാസിക്ക് വരെ. അപ്പൊ അതാണ് അടുത്ത സ്ഥലം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ, നമുക്ക് ഈ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ടിവിറ്റിയാണ്. ഇപ്പൊ തന്നെ ഈ ബൈക്കിംഗ് ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. എന്താ പറയുക, ഓരോ സ്റ്റേറ്റിന് ഓരോ ഗ്രൂപ്പുണ്ട്. കോമൺ ആയിട്ടുള്ള ഈ ഓൾ ഇന്ത്യ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇതില് പുള്ളി ഒരു കുറി ഇട്ടിങ് ട്രിപ്പിന് ഇറങ്ങിയ ഒരു പുള്ളി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി മൊത്തത്തിൽ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ മറ്റേ ഫോണിലേക്ക് ഒരുപാട് കോൾസ് ആണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ഈ നാസിക്കിൽ നിന്ന് തന്നെ ഒരു 3 പേര് എന്നെ വിളിച്ചായിരുന്നു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ നിൽക്കുന്ന ലൊക്കേഷൻ ഉദ്ദേശം പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടേക്ക് ടോയിങ് വെഹിക്കിൾ അയക്കാം, നിങ്ങൾ അതിലെല്ലാം സാധനങ്ങൾ അത് കയറ്റിയിട്ട് നിങ്ങൾ ആ വണ്ടിയിൽ കയറി നിങ്ങളങ്ങ് വന്നാൽ മതി, ഏറ്റവും അടുത്ത നാസിക്കിലുള്ളതാണ്, നമുക്ക് വണ്ടി വന്നിട്ട് നോക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ പിന്നെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് നോക്കി, വണ്ടിയുടെ ഫ്രണ്ടിലെ ഫെയറിംഗ് പാർട്സ് എല്ലാം ഒടിഞ്ഞു പോയതും ബാക്കിലെത്തതും മടങ്ങിയതല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഹാൻഡിൽ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പുറക് വശത്ത് വന്ന് ഇടിച്ച പുള്ളി എന്തോ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ഓടി വണ്ടി നിർത്തി, ആദ്യം എന്നെ നിർത്തി ഒന്ന് എണീപ്പിച്ചിരുത്തിട്ട് പുള്ളി അങ്ങ് വിട്ടുപോയി. അപ്പൊ ഞാൻ വെച്ച് പുള്ളി പോയതായിരിക്കുന്നു, ആക്ച്വലി പുള്ളി പോയതല്ല, ഫ്രണ്ടിൽ പോയ വണ്ടിയെ ഓടിച്ച് പിടിച്ച് കാര്യം ധരിപ്പിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അവര് നിർത്തി വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവരെ അങ്ങ് പോയി. എന്തായാലും ഫോട്ടോ എടുത്ത് പുള്ളി അവിടുന്ന് തിരിച്ചിങ്ങി വന്ന് എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാസിക്കിലോട്ടാണ് പോകുന്നത്, നിങ്ങളെ ലഗേജൊക്കെ ഒരു കാര്യം ചെയ്ത് എന്റെ കാറിലോട്ട് എടുത്തിട് ഞാനും കൂടെ വരാം, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ആക്കിത്തരാം. എനിക്ക് ഈ പറഞ്ഞല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വണ്ടി

0: ഒന്നിടിക്കുകയും ചെയ്ത് എന്റെ ലഗേജ് എല്ലാം പുള്ളിയുടെ വണ്ടിക്കകത്ത് ഇടാൻ പറയുന്നത്. ഇട്ട് കഴിഞ്ഞാൽ പുള്ളി വണ്ടിയും കൊണ്ട് പോവോ? മൈൻഡ്സെറ്റിൽ പല കാര്യങ്ങളാണ് ഓടുന്നത്. ഒരു ഇൻസ്റ്റിങ്ക്റ്റില് ശരി ഇനി എന്തോ പോവാനിരിക്കുന്നെല്ലാം ഇത് ഏതാണ്ട് നമുക്ക് എന്തോ പറഞ്ഞ ട്രിപ്പ് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയുടെ പറയുക. പുള്ളി വണ്ടി ഇപ്പൊ എന്റെ ഇപ്പോഴും ആ വീഡിയോ ഞാൻ ഗോപ്രോ അപ്പൊ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നെ തെളിവ് വേണമല്ലോ പുള്ളിയുടെ വണ്ടിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ടെന്നുള്ള ഇതിൽ ഞാൻ ഗോപ്രോ ഓൺ ചെയ്തിട്ട് അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളി വണ്ടി ഫ്രണ്ടിൽ ഓടിച്ച് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഗ്ലാസ്സിൽ കൂടെ കാണാം. ഈ മഴയത്താണ് ഇപ്പൊ പല കാര്യങ്ങളും മനസ്സിൽ വന്നു. കരച്ചിലാണ്, എന്റെ കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നു, ഓടിച്ച് നാസിക്കിലെത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, രണ്ട് ദിവസം കൊണ്ട് വണ്ടി ഫുൾ പണിഞ്ഞു. ഡേ 3 ഞാൻ അടുത്ത റൈഡിന് വേണ്ടിയിട്ട് റെഡിയാണ്. അത് ഈ ഗ്രൂപ്പിന്റെ ഒരു സഹായം കൊണ്ട് സാധനങ്ങൾ അവിടെ പരിചയപ്പെട്ട മുകുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പുള്ളി സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഉള്ളൊരു അതായത് ഒരു സർവീസ് സെന്ററിലൊരു ബായുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്ത് അനിൽ എന്നാണ് പുള്ളിയുടെ പേര്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുള്ളി നമ്മുടെ സർവീസ് സെന്ററിന്റെ അടുത്ത് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളി ഭയങ്കര കമ്പനിയായിട്ട് ലാസ്റ്റ് പറഞ്ഞ് കുറച്ച് ദിവസം കൂടി നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് പുള്ളി. സൺഡേ ഒക്കെ ആകുമ്പോഴത്തേന് വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. സുഖമായിട്ടിരിക്കുന്ന വൈഫ്, രണ്ട് കുട്ടികളുണ്ട്, അവരെല്ലാവരെയും മറ്റ് ടച്ചാണ്. അതാണ് ഈ ഒരു പുള്ളി രണ്ട് ദിവസം കൊണ്ട് വണ്ടി റെഡിയാക്കി തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും ആക്ച്വലി അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി നാട്ടിൽ വിടാനുള്ള പരിപാടിയിലായിരുന്നു. ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ പക്ഷെ എന്റെ ഒരു വിൽ പവർ കണ്ടിട്ട് അവർക്ക് തോന്നി അല്ല പുള്ളി അത് ചെയ്യും എന്നുള്ള ഇതിലാണ്. പിന്നെ അവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ആയി അവർ ആ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പാർട്സും സോഴ്സ് ചെയ്ത് ബ്രാൻഡ് ന്യൂ വണ്ടി, സെയിം കളർ, ഈവൻ കളറ് ബ്ലാക്ക് ആയിരുന്ന ആ സമയത്ത് അവൈലബിൾ ഉണ്ട്. ഫെയറിംഗ് എല്ലാം ബ്ലാക്ക് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്തോ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് ഞാൻ എന്റെ യെല്ലോ ബൈക്കായിരുന്നു ആ യെല്ലോ പാർട്സ് തന്നെ സോഴ്സ് ചെയ്ത് അവൈലബിൾ ആക്കി രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡേ 3 അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഫോൺ തരണം അല്ലെങ്കിൽ ആ ഫോൺ ഒരു ദിവസം ഉള്ള പരിചയം വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. അതൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് ഇപ്പൊ പല രീതിക്ക് കിട്ടുന്നത്. അപ്പൊ ആൾക്കാർക്ക് അത്രയും ഇതാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റി. നമ്മൾ നല്ലതായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഇരട്ടി നല്ലതായിട്ട് ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് എന്റെ ഈ മൊത്തത്തിലുള്ള ട്രിപ്പിന്. എല്ലായിടത്തു നിന്നും ഒരിടത്തു നിന്ന് പോലും ആൾക്കാരുടെ ഒരു ഭാഗത്തു നിന്ന് എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല.
1: നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സ്ഥലം കാണുക എന്നതിലുപരിയായിട്ട് ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
0: അതെ.
1: മറ്റൊരു ചോദ്യം ഉള്ളത്, ഇത് നമ്മൾ ഇത്രയധികം യാത്ര ചെയ്തു, ഏകദേശം 1.5 വർഷത്തോളം എടുത്തു ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി, 1 മാസത്തോളം എടുത്തു നേപ്പാൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. അപ്പൊ ഇതിലുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മീറ്റ് ചെയ്തത്?
0: ഞാൻ ജോലി ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജോലി രാജിവെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ആ സമയത്ത് കുറച്ച് ഇതുപോലെ സേവിങ്സ്, അന്ന് യാത്ര തുടങ്ങണമെന്ന് പ്ലാന് ഇട്ടപ്പോ തന്നെ കുറച്ച് കുറച്ച് ക്യാഷായിട്ട് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ഈ യാത്ര വലിയ യാത്ര ആയപ്പോൾ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്, എന്റെ ഫാമിലി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടേതായ കോൺട്രിബ്യൂഷൻസ്, ഈവൻ റോഡിൽ പോകുന്ന ഒരാള് ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നു കഴിഞ്ഞാൽ അവരും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനുള്ളത്. അപ്പൊ അങ്ങനെ എന്താ പറയുക, മാക്സിമം ചെലവ് ചുരുക്കി പറ്റുമെന്നുള്ള സ്ഥലത്തെല്ലാം ഞാൻ ടെന്റും എല്ലാം കൊണ്ടുപോയാണ് സ്റ്റേ എന്ന് വെച്ചാൽ വില്ലിംഗ് ആയിരുന്നു രീതി. പല സ്ഥലങ്ങളിൽ ഇവിടുന്ന് തുടക്കം ഞാൻ അങ്ങനെ ടെന്റൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്കൊരു കൺസേൺ ഉണ്ട് സേഫ്റ്റി പ്രശ്നം ബുദ്ധിമുട്ട് എന്തൊക്കെയൊക്കെ വരുമോ എന്നുള്ളത്. ആദ്യമായിട്ട് ടെന്റ് സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പോൾ നേപ്പാളിലേക്ക് കടക്കണതിന് തൊട്ട് മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ ഒരിടത്താണ് ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത്. ഒരാളുടെ വീട്ടിന്റെ മുറ്റത്ത് ചെറിയൊരു ടെന്റ് പിച്ച് ചെയ്ത് അത് അവര് പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴത്തേനാണ് ഇതുപോലെ പറഞ്ഞത്. അവർക്ക് നമ്മൾ അറിഞ്ഞുകൂടല്ലോ നമ്മൾ എങ്ങനെയുള്ള ആളാണ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. പുള്ളി ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് പറമ്പിൽ ഒരു ചെറിയൊരു ടെന്റ് പിച്ച് ചെയ്യാൻ വേണ്ടി വീടിന്റെ ഫ്രണ്ടിൽ ഒരു ടെന്റ് പിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നാണ് പുള്ളി ഓഫീസിൽ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അകത്ത് അതാണ് വെൽക്കമിംഗ് ആണ്. പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഒരാള് വന്ന് റാൻഡമായിട്ട് നമ്മുടെ അടുത്തായിരുന്നാലും ടെന്റ് പിച്ച് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതേപോലെയാണ്. പക്ഷെ എന്നാലും ഫുഡെല്ലാം അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ സേവിങ്സ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ സ്പോൺസേർഡ് റൈഡ് എന്നുള്ള നിലയ്ക്കല്ല, എന്റെ സ്വന്തം എക്സ്പെൻസ് ഞാൻ തന്നെയാണ് കവർ ചെയ്ത് ഈ യാത്രയെല്ലാം ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കിട്ടിയ കുറച്ച് കുറച്ച് എമൗണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ നേപ്പാൾ ട്രിപ്പ് ചെയ്യുന്നത്.
1: ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ പൊതുവെ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഇത്രയധികം കിലോമീറ്ററുകൾ 100 കണക്കിന് കിലോമീറ്റർ ദിവസം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുക?
0: ഞാൻ ഈ ബീച്ച് എല്ലാവരും ഒന്നീ ബീച്ച് അല്ലെങ്കിൽ മൗണ്ടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പൊതുവെ ഒരു മൗണ്ടൻ ഗൈ ആണെന്ന് വേണം എന്റെ ഒരു ഇത് വെച്ചിട്ട്. എനിക്ക് മല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ആ ഒരു സ്ഥലം, അപ്പൊ നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചെല്ലുന്നു, അവിടുന്ന് ചെറിയൊരു വൈകുന്നേരം ആണെങ്കിൽ ഒരു ചായ കയ്യിൽ പിടിച്ച്

0: ആ പുറത്തിരുന്ന് അവിടുത്തെ ചുറ്റുമുള്ള ഒരു കാഴ്ച, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി അവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടി വാങ്ങിച്ച് പുറത്ത് വന്നിരുന്ന് ആ ഈവനിങ് സൺസെറ്റ് ആസ്വദിച്ച് അതും കുടിച്ച് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, അങ്ങനെ ഒരുപാട് കൗണ്ട്ലെസ് ആണ് അങ്ങനത്തെ അനുഭവങ്ങളുള്ളത്. അപ്പൊ ഈ പറഞ്ഞല്ല, അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മൾ അറിയാതെ അവിടെ പോയിരുന്നിട്ട് ഇതാണ് എന്ന് വെച്ചാൽ ലൈഫിൽ ഇതെങ്കിലും എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ ഒരു പഴയൊരു സെയിങ് ഉണ്ട്, നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കിട്ടൂല, നമുക്ക് ആരോഗ്യം, സമയം, പണം, ഇത് മൂന്നും നമ്മളെ ഒരു സ്റ്റേജിലും നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. പറ്റുമെന്നുള്ള രണ്ട് കമ്പോണൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ഒക്കെ ചെയ്യുക. എന്താ പറയുക, നമ്മൾ പ്രായമാകുമ്പോൾ ഇതൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, എല്ലാവർക്കും പ്രായമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ മൂലയ്ക്ക് വടിയും കുത്തി ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നമ്മളെ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഡൺ സംതിങ് ഇൻ മൈ ലൈഫ് ടൈം എന്നുള്ളൊരു തോന്നൽ, അതൊരു വലിയ ഒരു അച്ചീവ്, അതാണ് എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ നമ്മുടെ ഈ ഒരു ലൈഫിൽ വെച്ചിട്ട്, ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് ചെറിഷ് ചെയ്ത്. ഇനി പോയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെമ്മറീസിൽ കൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
1: ഇന്ത്യയിലേക്ക്
0: തിരിച്ചു വരുന്നത് ഹൈവേ ആണ്. പുള്ളിക്കാരന്റെ വൈഫ് കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആളുടെ പേര് ശിഖ എന്നാണ്. നേരെ പൊക്ര പോയി, അവിടുന്ന് കാഠ്മണ്ഡു വന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് നേരെ ഹൈവേ എടുത്ത് 2 days കൊണ്ട്, അതായത് 10 days കൊണ്ട് ഈ കാഠ്മണ്ഡു ഞങ്ങൾ എത്തിയത്, 2 days കൊണ്ട് ഞങ്ങൾക്ക് കാഠ്മണ്ഡു നിന്ന് വെളിയിൽ ഇറങ്ങാം. അവിടുന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കുള്ള കാക്കട് ബിത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡർ ഉണ്ട്, അവിടെ അത് ബോർഡർ വഴിയാണ് ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് യാത്ര ട്രിവാൻഡ്രത്തേക്ക്.
1: തീർച്ചയായിട്ടും ഈ നമ്മൾ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങും അങ്ങയുടെ ബൈക്കും എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്?
0: എന്റെ വലിയ ആഗ്രഹം ഇന്ത്യ കണ്ടു കഴിഞ്ഞ്, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും പെൻഡിങ് ഉള്ള ഒരു ആഗ്രഹം, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മെയിൻ ലാൻഡ്. ഇപ്പം ഓൾ ഇന്ത്യ നമ്മൾ റൈഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ മൊത്തം റൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇല്ല, കാരണം മെയിൻ ലാൻഡ് കണക്ട് ചെയ്യാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട്, ആൻഡമാനും നിക്കോബാറും. അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം. അപ്പോഴാണ് കറക്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും കൂടെ പോകുമ്പോഴത്തേനും, ഞാൻ ഇതുവരെ പോയിട്ടില്ല ബൈക്കിലല്ലാതെ പോലും, ആൻഡമാനിലും നിക്കോബാറിലും പോയിട്ടില്ല. അപ്പൊ അതുകൂടെ പോവുകയാണെങ്കിൽ എന്താ പറയാ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ്, ഇതില് ഇവിടെ കൂടെ നമ്മുടെ ബൈക്കിൽ എനിക്ക് ത്രൂ ഷിപ്പാണെങ്കിൽ നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് ഇറക്കി യാത്ര ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം. ഒരുപാട് ചെറിയ യാത്രകളുണ്ട്, പല പല റൂട്ടുകൾ, പല രാജ്യങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം, ഒരുപാട് കാശ് ചിലവുള്ള കാര്യമാണ്. നമ്മൾ ആ ഈ നമ്മുടെ ഒരു രാജ്യത്തൂടെ ട്രാവൽ ചെയ്യുന്നതിന്റെ അത്രയും ഈസി ആയിരിക്കത്തില്ല. അതല്ല, ആഗ്രഹങ്ങളുണ്ടല്ലോ, പല ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിന്നെ ലക്ഷദ്വീപ് ഇവിടെ രണ്ടിടത്തും കൂടെ നമുക്ക് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റും.
1: തീർച്ചയായിട്ടും ആ ഒരു അച്ചീവ്മെന്റിലൂടെ ഉടനെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങേക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ?
0: ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്, അപ്പോ മോഹൻലാൽ പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാനാണ് താല്പര്യം.

0: അശോഭിന്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കും ബൈക്കിലൊരു യാത്ര ചെയ്യണം എന്ന് തോന്നിയോ? നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964341, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി June 8, അതായത് തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ NHM സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
3: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിന്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. വീണ്ടും ചൂട് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിന്റെ താപനില നിയന്ത്രണം പൂർണ്ണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിന്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും.

ഇവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇത് മൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകളെടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓൺ ആക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച് ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്കരോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത്, വായുമലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥ മാറ്റം എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായുമലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായുമലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായുമലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയപ്പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ് നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും

0: മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുമുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക്, ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവും ഒക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർദ്ധനവ് എന്നിവ ജലത്തിന്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിന്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയോടെ ഉള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം പക്ഷി സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം പക്ഷി ഉൽപാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, പോഷക മൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പക്ഷി സുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയിൽ വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയിൽ രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യം, അതും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി, കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഡോക്ടർ കെ ആർ ശ്യാമ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുല രാജേഷ്, മൃദംഗം ഉടുപ്പി എസ് ബാലകൃഷ്ണൻ. ആദ്യമായി നാട്ടുരാഗത്തിൽ ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന മയൂരം വിശ്വനാഥ ശാസ്ത്രികൾ രചിച്ച കൃതി ആദിതാളം.

അടുത്തതായി ഹിരൺമയം ലക്ഷ്മിയും എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതി, രാഗം ലളിത, രൂപകതാളം.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ ടൈറ്റസ് കടമ്പാട്ട് കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: തേവലക്കരയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് തേവലക്കര കർഷക സർവീസ് സഹകരണ സംഘം. നാടിന്റെ കാർഷിക അഭിവൃദ്ധിക്കു വേണ്ടി 1956 ആരംഭിച്ച ഈ സംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു ശ്രീ ജി മാധവൻപിള്ള. ഇന്ന് ഉയർന്ന ഗ്രേഡുള്ളതും ആസ്തിയുള്ളതുമായ ഒരു ധനകാര്യ സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു. ഇനി ഈ ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടാം. ബാരിസ്റ്റർ എ കെ പിള്ള, മണലിൽ പീറ്റർ, കെ എ ലോറൻസ്, ദാമോദരംപിള്ള, മാധവൻപിള്ള എന്നിവർ ഈ നാട്ടിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. ഇതിൽ ശ്രദ്ധേയനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു ബാരിസ്റ്റർ എ കെ പിള്ള. അദ്ദേഹം ഒരു അഭിഭാഷകനും പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായിരുന്നു. 1893 ഏപ്രിൽ 16 തേവലക്കരയിൽ ജനിച്ചു. ഇനി ഈ ഗ്രാമത്തിന്റെ കൃഷിയും മത്സ്യബന്ധനവും ഒന്ന് പരിശോധിക്കാം. കയർ കർഷക മത്സ്യമേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും മറ്റ് സ്വയം തൊഴിൽ സംരംഭങ്ങളും ഈ ഗ്രാമത്തിന്റെ മുതൽക്കൂട്ടാണ്. അഷ്ടമുടിക്കായലിന്റെ തീരത്ത് തൊണ്ട് ചീയിച്ച് സ്ത്രീ തൊഴിലാളികൾ തീരത്തിട്ട് അതിനെ തല്ലിയെടുത്ത് മില്ലിൽ എത്തിച്ച് പിച്ചിയെടുക്കുന്ന സമ്പ്രദായം കയർ തൊഴിലാളികളുടെ സഹായത്തോടെ പിരിച്ച് കയർ ആക്കി വിവിധ കയർ ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. രാജ്യത്തിന് വിദേശനാണ്യം നേടിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ അങ്ങനെ തേവലക്കര ഗ്രാമവും പങ്കുചേർന്നു. ഒരു കാലത്ത് നെൽപ്പാട ശേഖരങ്ങൾ സജീവമായിരുന്നു. ഇന്നതെല്ലാം നഗരവൽക്കരണം വഴി ഇല്ലാതായി. അഷ്ടമുടിക്കായലിൽ വള്ളവും വലയും ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം നടത്തുന്ന അനേകം മത്സ്യത്തൊഴിലാളികൾ ഗ്രാമത്തിലുണ്ട്. പട്ടകടവ്, അരിനെല്ലൂർ, കോയിവിള, പാവുമ്പ എന്നീ തീരപ്രദേശങ്ങളിലെ തൊഴിലാളികൾ വിവിധ ഇനത്തിലുള്ള വലകൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യവിഭവങ്ങളായ കരിമീൻ, ചെമ്മീൻ, ഞണ്ട്, കക്ക, മുരിങ്ങ തുടങ്ങിയവ ശേഖരിച്ച് വിൽക്കുകയും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. കൂടാതെ ചൂട, കൊഞ്ച്, മറ്റ് കടൽ മത്സ്യങ്ങൾ ഉണക്കി പാക്കറ്റിലാക്കി വിപണിയിലെത്തിക്കുന്നു. ഇനി നമുക്ക് ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒന്ന് നോക്കാം. മതനിരപേക്ഷതയും മതസൌഹാർദ്ദതയിലും പേരുകേട്ട ദേവലോകക്കര എന്ന തേവലക്കര ഇന്ന് നാനാത്വത്തിലേകത്വം എന്ന മുഖമുദ്രയോടെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനുള്ള ഇച്ഛാശക്തി നേടിയവരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ വാണിജ്യ രംഗത്തും ആത്മീയ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. പലയിടങ്ങളിലും അവർ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. പട്ടകടവ് സെയിന്റ് ആൻഡ്രൂസ് ദേവാലയം, അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. ഈ ദേവാലയങ്ങളിൽ ആളുകൾ ഒത്തുകൂടുകയും സമ്മേളിക്കുകയും ആരാധന നടത്തുകയും അങ്ങനെ നാടിന് പുതിയ ഉണർവുണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളും അക്കാലത്ത് ജനങ്ങളുടെ കൂടിച്ചേലലിനും സൌഹാർദ്ദതയ്ക്കും കാരണമായി. തൃശൂർ വടക്കൻ ഗുരുവായൂർ ക്ഷേത്രം പോലെ പിൽക്കാലത്ത് രൂപപ്പെട്ട തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവലക്കരയിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് നേതൃത്വം വഹിച്ചത് കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. ഇവിടെ നിന്നും എല്ലാ ദിവസവും രാവിലെ 6 വടക്കൻ ഗുരുവായൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്തുന്നുണ്ട്. 500 പഴക്കമുള്ള മറ്റൊരു ക്ഷേത്രമാണ് അയ്യങ്കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എന്നാൽ തേവലക്കരയിലെ ഏറ്റവും പഴക്കമേറിയ മറ്റൊരു ക്ഷേത്രമാണ് തേവലക്കര ശ്രീ ദേവി ക്ഷേത്രം. ഈ ഗ്രാമത്തിന്റെ കേന്ദ്രഭാഗത്ത് തലയെടുപ്പോടെ ഗോപുര സമുച്ചയമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയും സ്വർണ്ണാഭണ്ഡാരങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി, പടിഞ്ഞാറ് അറബിക്കടലിന്റെ തിരയടി ശബ്ദവും ടൈറ്റാനിയത്തിന്റെ സൈറൻ മുഴക്കവും കിഴക്ക് കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിച്ചൊഴുകുന്ന ചിലമ്പൊലി ശബ്ദവും കേട്ടുകൊണ്ട് ഗ്രാമവാസികൾ ജീവിതത്തോണി തുഴയുന്നു.
1: ഇനി ചുമട് താങ്ങി. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: குட்டப்பாயி.
1: மாமா.
0: பிரகாசாருக்கு போக வேண்டிய அவசியம் இருக்கா? உறுதியாக தெரியுமா? வேற வழியே இல்லையா?
1: மாமா, எந்தெங்கிலும் பழுதுண்டி பணிக்கர் சார் இடபடில்லே. அல்ல, சார் அனதிகிருதமாக ஒரு இடபெடலும் நடத்தையும் இல்ல. அதுவும் பரையணும். பேபி டீச்சர் எந்த ஒன்றும் பராத்தது?
2: சங்கடம் வேண்ட குட்டப்பாயி, பிரகாஷரு நல்லவனா. ஆதியൊക്കെ എനിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു, പിന്നെ പിന്നെ മനസ്സിലായി ഹൃദയമുള്ള ആളാണ്.
0: അതുതാൻ ടീച്ചർ, ഒരു പെരിയ പ്രശ്നം വന്നപ്പോ ടീച്ചർ വെച്ച് മറ്റുമേ പ്രകാശ് സാറോട് മുടിവെടുത്താറ്. എന്നെ അത് ആശ്ചര്യപ്പെടുത്തിയത്.
1: എന്നെയും എന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും സ്വീകരിച്ചിരുന്നു, എന്തും എന്നോട് ചോദിക്കും. അത് പ്രകാശനെ വളരെയധികം സഹായിച്ചു.
2: അതെ അതെ, ഉപദേശത്തിന്റെ മഹത്വം പ്രകാശിന് ആദ്യം തന്നെ മനസ്സിലായി. അത് ഒഴിവാക്കിയതോടെ പ്രകാശ് രക്ഷപ്പെട്ടു. കുട്ടപ്പായിയുടെ ഉപദേശത്തിന്റെ വിശേഷം എന്നെ കൊണ്ട് പറയിക്കണ്ട.
0: അത് അങ്ങ് നിക്കട്ടെ ടീച്ചർ. പ്രകാശ് സാറ് പോണതുക്ക് അപ്പുറം ഇങ്ക യാണാർക്കും ട്രസ്റ്റ് സെക്രട്ടറിയാ വരുന്നത്? കുട്ടപ്പായിക്ക് ഏതാണ്ട് തെരിയുമാ?
1: ഒരു പിടിയുമില്ല മാമാ. അന്നപൂർണ ചേച്ചി വീണ്ടും വരുമോ എന്ന പേടി. എന്നാലേ എല്ലാരും ഒന്ന് വിറയ്ക്കും.
2: കുട്ടപ്പായി, എല്ലാരും എന്ന് പറഞ്ഞതിലെ ഊന്നൽ എനിക്ക് മനസ്സിലായി. അന്നപൂർണ ചേച്ചി എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ശുദ്ധയാണ്, വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ വയ്ക്കില്ല.
0: ആൾ കടുമയാനങ്ങളാക്കും. പ്രകാശ് സാറ് ഐ എ എസ് ആണെന്നാല് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്കും നല്ല റെസ്പെക്ട് ഇരുന്നത്. വിഷയങ്ങൾ നടപ്പാക്കതുക്ക് അത് ഉദവി ചെയ്തു.
1: പക്ഷേ പണിക്കര് സാറുള്ളതുപോലെ ആയിട്ടില്ല. സാറൊന്ന് വിരൽ ഞൊടിച്ച മന്ത്രിമാർ വരെ വാതിൽക്ക വന്ന് നിൽക്കും.
2: ഒന്ന് പോ കുട്ടപ്പായി, പണിക്കര് സാറിന് വിരലിനൊടിക്കലല്ലേ പണി. പ്രകാശൊട്ടും മോശമായിരുന്നില്ല, തീരുമാനമെടുക്കാൻ നല്ല മിടുക്കനാണ്. എല്ലാം നന്നായി പഠിക്കും. ആ, ഇനി ആരിതൊക്കെ ചെയ്യുമോ ആവോ.
0: ആ, യാർ വരണം എന്നത് പണിക്കർ സാർ തീരുമാനിപ്പാറു. അനാമിക മാനത്തക്ക് ചാർജ് വേണ്ടുമാനാൽ കൊടുക്കലാം. അപ്പടി തന്നെ.
1: അനാമിക

0: ചേച്ചിക്ക് സാധ്യത കുറവാണ്. ചേച്ചി ഏറ്റവും ഇളയതല്ലേ. മാത്രവുമല്ല, സാറിനും അമ്മയ്ക്കും അനിച്ചേച്ചി ഇപ്പോഴും കളിക്കുട്ടിയാണ്.
1: നിങ്ങളൊക്കെ ആര് വരുന്നു എന്ന് ആലോചിക്കുന്നത്? ഞാനാണെങ്കിൽ പ്രകാശ് പോകുന്നതോർത്ത് സങ്കടപ്പെടുകയാണ്. എന്റെ ആങ്ങളെ തന്നെയായിരുന്നു പ്രകാശ്. ഒരു ശൂന്യത, മനസ്സിനൊരു വിങ്ങൽ.
2: അനു, അപ്പൊ അത് ഉറപ്പിച്ചു അല്ലേ? പ്രകാശിന് പോയേ മതിയാവും.
3: അതെ ഫാദർ, പോയേ മതിയാവും. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞു. ദേ, പ്രകാശേട്ടൻ വരുന്നുണ്ട്. ഏട്ടാ, ടിക്കറ്റ് കിട്ടിയോ?
4: ആ, കിട്ടി. നമസ്കാരം ഫാദർ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ടിക്കറ്റും കിട്ടി, നാളെ പുറപ്പെടും.
2: ഇത്ര പെട്ടെന്നോ? കഴിഞ്ഞയാഴ്ച ഞാൻ നാട്ടിലില്ലാതെ പോയി. സങ്കടമായല്ലോ പ്രകാശ്.
3: പ്രകാശേട്ടൻ ഡൽഹിയിലായാലും ഇവിടെ ആയാലും ഒപ്പം നിൽക്കാം. പക്ഷേ ഇവിടെയുള്ളപ്പോ നമുക്ക് ആ പഴയകാലം തിരിച്ചു കിട്ടിയിരുന്നു.
4: അത് നീ പറഞ്ഞ ശരിയാ. സിവിൽ സർവീസിന്റെ ആലഭാരങ്ങളൊന്നും ഇല്ലാതെ എന്നോട് വഴക്ക് കൂടാനും കൂട്ടുകൂടാനൊക്കെ പറ്റിയിരുന്നു.
2: ഞാനും അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. പണിക്കർ സാറിന്റെ കുടുംബം പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകതകളുള്ളതാ.
3: പ്രകാശേട്ടൻ പണ്ടേ കുറച്ച് സീരിയസാ, സംസാരം കുറവ്, എന്നാ വളരെ സ്വീറ്റ്. പണ്ടൊക്കെ ഞാൻ ചേച്ചിമാരോടൊക്കെ ശാഠ്യം പിടിക്കും, വഴക്കാവും. എനിക്ക് തല്ലു കിട്ടുന്നാവുമ്പോ പ്രകാശേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടു പോവും. പിന്നെ വളർന്നപ്പോഴും എത്ര വട്ടം ഈ പാകതയില്ലാതെ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റ.
4: അയ്യേ, എന്താനു ഇത്? കൊച്ചുകുട്ടികളുടെ കൂട്ട നിനക്ക് വേണ്ടി ഇടപെടുന്നത്, അത് ഞാനല്ലാതെ പിന്നെ ആരാണ്?
2: സഹോദര സ്നേഹം ഭൂമിയിലെ ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ്. അങ്ങനെ ഒന്നില്ലാതാവുമ്പോഴേ നമ്മളതിന്റെ വില എത്രയായിരുന്നു എന്നറിയൂ.
3: ഫാദർ, എനിക്ക് പ്രകാശേട്ടൻ വെറും ചേട്ടനല്ല. ഡൽഹിയിലുണ്ടായിരിക്കുമോ വേണമെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. എഴുത്തുകാരിയാണ് ഞാനെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് പ്രകാശേട്ടനാണ്. എന്റെ സ്വാതന്ത്ര്യം പ്രകാശേട്ടന്റെ നന്മ കൊണ്ട് കിട്ടിയതാണ്.
4: അനു, നീ എന്നെ സെന്റിമെന്റലാക്കല്ലേ. എന്റെ കണ്ണു നിറയുന്നു. ഫാദർ, ഇവളുടെ ചേട്ടനാണ് എന്നതിന്റെ പേരിൽ ഞാൻ എവിടെയൊക്കെ തലയുയർത്തി നിന്നിട്ടുണ്ട്. ഇപ്പോഴും എന്റെ രണ്ടാമത്തെ വിലാസം അതാണ്. ഒന്നാമത്തേത് പണിക്കര് സാറിന്റെ മകൻ എന്നതാണ്. പിന്നെ വരൂ ഉദ്യോഗ പെരുമ.
2: പ്രകാശ് എവിടെയും പോകുന്നില്ല എന്നാണ് എന്റെ തോന്നൽ. വീണ്ടും ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം.
3: ഇവിടെ കോളേജിൽ ചേരേണ്ടിയിരുന്നില്ല. ഡൽഹിയിൽ പ്രകാശേട്ടന്റെ തണലി വിലസി നടക്കായിരുന്നു.
4: നീ ഇടയ്ക്കിടെ അങ്ങോട്ട് പോരെ. ഫാദർ, തൽക്കാലം റെക്കോർഡ്സ് എല്ലാം ഇവിടെ ഏൽപ്പിക്കും. അച്ഛൻ ഒരു ഡിസിഷൻ എടുക്കും വരെ. ഉടൻ വരും തീരുമാനം.
2: അനു,
4: നീ ഇവിടെ വന്നിരിക്കെ എന്റെ അടുത്ത്. ലിംഗാരേട്ടാ, ഞാൻ നാളെ ഡൽഹിക്ക് പോകും.
5: പ്രകാശ് പോകുമ്പോ ഒരു നൊമ്പരം. തിരികെ വരും. എന്നാലും എന്റെ കുടുംബം ഇന്നിങ്ങനെ നിൽക്കുന്നത് പ്രകാശ് കാരണമാണ്.
4: അങ്ങനൊന്നും പറയല ഗംഗാരേട്ട. മറ്റാരാണെങ്കിലും ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കും.
5: അല്ല പ്രകാശേ, സ്വന്തം നില അപകടത്തിലാണെന്ന് കണ്ടാൽ ഒപ്പമുള്ളവരെ ഉപേക്ഷിക്കുന്നവരാണ് സാധാരണ അധികാരികൾ. പക്ഷെ പ്രകാശ് അങ്ങനെ ചെയ്തില്ല. എന്റെ ബേബിയെ രക്ഷിച്ചു.
4: എന്താ ഗംഗാരേട്ട, ഗംഗാരേട്ടനും ബേബി ചേച്ചിയും ഈ വീട്ടിലെ അംഗങ്ങളല്ലേ. പിന്നെ ബേബി ചേച്ചി നിരപരാധിയാണ് എന്ന ബോധ്യവുമുണ്ട്.
5: പഠിപ്പ്, പദവി, പണം, ഇതൊക്കെ മനുഷ്യരുടെ കാഴ്ച മറയ്ക്കും. ഞാനത് പലവട്ടം അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മേലെയാണ് മനുഷ്യനെന്ന് പണിക്കർ സാറാണ് പഠിപ്പിച്ചത്. അത് പിന്നെ പ്രകാശിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി.
4: ഗംഗാരേട്ട, അതൊക്കെ സ്വാഭാവികമായി നമ്മൾ ചെയ്യേണ്ടതല്ലേ. എന്റെ കുട്ടിക്കാലം മാത്രമേ ഞാനിവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നൊക്കെ പുറത്തായിരുന്നു. എങ്കിലും എന്നിൽ ഈ നാടുണ്ട്, ഇവിടുത്തെ മനുഷ്യരുണ്ട്. ഞാൻ വീണ്ടും വരും. ഇവിടം വിട്ട് പോവാൻ വയ്യാ.

0: ഇത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
1: അടുക്കളയിൽ നിന്ന്
0: ഇന്ന് പഴയകാല അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പന്തളത്ത് നിന്ന് മിനി വി.
2: ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറും ഹോമും ഒക്കെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലത്ത് പഴയകാല അടുക്കളയെക്കുറിച്ച് ഓർക്കാൻ ഒരു പ്രത്യേക രസമാണ്. ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ തീ കത്തിക്കുകയായിരുന്നു രീതി. ഉണക്ക ചുള്ളികൾ, ചൂട്ട്, കൊതുമ്പ്, കോഞ്ഞാട്ട, ചിരട്ട എന്നിവയൊക്കെയായിരുന്നു അന്ന് സാധാരണയായി തീ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. വിറകടുപ്പ് എന്ന് പറഞ്ഞാലും വിറക് കിട്ടുന്ന വല്ലപ്പോഴും ഒരു ആഡംബരമായിരുന്നു. വല്ലപ്പോഴും മരം വെട്ടുമ്പോൾ മാത്രമാണ് വിറക് കത്തിക്കാൻ കിട്ടിയിരുന്നത്. അധികം ഉണങ്ങാത്ത ചുള്ളിയും ചൂട്ടും കൊതുമ്പും ഒക്കെ കൊണ്ട് തീ പിടിപ്പിക്കുക വളരെ ശ്രമകരമാണ്. മുളങ്കുഴൽ കൊണ്ടോ ഈറക്കുഴൽ കൊണ്ടോ ചെറിയ പൈപ്പ് കഷ്ണങ്ങൾ കൊണ്ടോ ഊതി ഊതി നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് തീ പിടിപ്പിക്കുക. അങ്ങനെ ഇരിക്കെ കുറച്ച് ഉണക്ക വിറക് തീ കത്തിക്കാൻ കിട്ടുന്ന വലിയ സന്തോഷമാണ്. അന്ന് അടുപ്പിന് തീ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. മറ്റ് ദിവസങ്ങളിൽ മനസ്സിൽ അത്ര സന്തോഷമില്ലാതെ നടത്തുന്ന തീ പിടിപ്പിക്കൽ അന്ന് പാട്ടും പാടിയാണ് ചെയ്യുക. തീ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം രണ്ട് തേങ്ങാപ്പൂളാണ് ഇടുക. അടുക്കളയിലെ ഗണപതി ഹോമം എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ഗണപതിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാണ് പിന്നെ പാചകം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരികയില്ല എന്നായിരുന്നു വിശ്വാസം. അടുപ്പ് കത്തിയാൽ ആദ്യം അരി അടുപ്പത്തിടും, പിന്നെയാണ് കൂട്ടാനിനെ പറ്റി ആലോചിക്കുക. ഇന്നത്തെ പോലെ പച്ചക്കറി വില കൊടുത്ത് വാങ്ങുന്ന പതിവൊന്നും ആ കാലത്തില്ലായിരുന്നു. പറമ്പിൽ നിന്നും താള്, കൂമ്പ്, പിന്നെ പൊട്ടുകായകള്, പിണ്ടി എന്നിവയൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അതുകൊണ്ടാണ് കൂട്ടാനും തോരനൊക്കെ ഉണ്ടാക്കുന്നത്. പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ വിളവെടുപ്പ് കാലത്ത് അവയും കറിക്ക് ഉപയോഗിക്കുമായിരുന്നു. ചേന, ചേമ്പ്, കാച്ചില്, കിഴങ്ങ്, കപ്പ, മുരിങ്ങയില ഇവയൊക്കെ പറമ്പിൽ കാണുമായിരുന്നു. കപ്പ പറിച്ചാൽ പിന്നെ പല രൂപത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ചെണ്ടമുറിയൻ, പിന്നെ കൊത്തി എഴിഞ്ഞ് പുഴുക്ക് പോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചെണ്ടമുറിയൻ അടുത്ത നേരത്തേക്കാകുമ്പോഴേക്കും അത് ചെറുതായി അരിഞ്ഞ് അല്ലെങ്കിൽ കൈകൊണ്ട് ചെറുതായി ഉടച്ച് കടുക് വറുത്തിട്ട് ഉപ്പുമാവ് രൂപത്തിലും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ കപ്പ കൊണ്ട് കപ്പ പപ്പടം, ഉണക്കക്കപ്പ, വാട്ടുകപ്പ, വറ്റലുകൾ എന്നിങ്ങനെ പല രൂപത്തിൽ കപ്പ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ചക്കക്കാലമായാൽ പിന്നെ എല്ലാത്തിനും ചക്കയായിരുന്നു. ഇടിച്ചക്ക തോരൻ, ചക്കപ്പുഴുക്ക്, ചക്കയുടെ കൂഞ്ഞ് തോരൻ, മുള്ളു കളഞ്ഞ് ആ ചക്ക മടൽ കൊണ്ട് തോരൻ എന്നീ പല രൂപത്തിലുണ്ടാക്കുമായിരുന്നു. ചക്കയുടെ മുള്ളും ചകിനിയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങൾ കൊണ്ടും കറികളും തോരനും ഉണ്ടാക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്. ചക്ക ഉപ്പേരി, ചക്ക വരട്ടി എന്നിങ്ങനെ അത് പല രൂപത്തിലും ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിന്നെ ചക്ക വരട്ടിയതെടുത്ത് ചക്ക പായസം ഉണ്ടാക്കുക, ഇടയ്ക്ക് തേങ്ങാപ്പാൽ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കുമായിരുന്നു. പറമ്പിൽ നിന്ന് കറിക്കും തോരനും ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ചമ്മന്തിയും മോരും ഉപ്പിലിട്ടതുമാണ് കൂട്ടാൻ. ചമ്മന്തി അരയ്ക്കാൻ ഇന്നത്തെ പോലെ മിക്സിയോ ഒന്നും ഇല്ല, അരകല്ലിൽ അമ്മി കൊണ്ടാണ് അരയ്ക്കുന്നത്. ചമ്മന്തിക്കുള്ള സാധനങ്ങളും തേങ്ങയും എല്ലാം അരകല്ലിന്റെ പുറത്ത് വെച്ച് ചെറിയ ഈ കമുകിന്റെ പാള കൊണ്ട് തട്ടിയാണ് ഇടുന്നത്. അങ്ങനെയാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നത്. അരി അരയ്ക്കാൻ ആട്ടുകല്ലാണ് ഉപയോഗിച്ചിരുന്നത്. ആട്ടുകല്ലിൽ അരയ്ക്കാൻ കല്ലുകൊണ്ടുള്ള കുഴവിയാണ് ഉപയോഗിച്ചിരുന്നത്. നെല്ല് വീട്ടിൽ തന്നെ പുഴുങ്ങി കുത്തിയാണ് അരി ഉണ്ടാക്കുന്നത്. പുഴുങ്ങി ഉണക്കിയ നെല്ല് ഉരലിൽ ഉലക്ക കൊണ്ട് കുത്തിയാണ് അരിയാക്കുക. നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന തവിട് വെള്ളത്തിൽ കലക്കി പശുവിന് കാടിയായിട്ടും കൊടുക്കുമായിരുന്നു. ഇങ്ങനൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലെ അടുക്കള കാര്യങ്ങൾ.
1: വായനശാലകളിലൂടെ
0: ആറ്റിങ്ങൽ കൊല്ലാമ്പുഴ ഫ്രണ്ട്സ് അസോസിയേഷൻ ലൈബ്രറിയെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കെ മോഹൻലാൽ.
3: ഈ ലൈബ്രറി ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി രമണീയമായ ആറ്റിങ്ങലിന്റെ

54 ഇത് കൊല്ലമ്പുഴയിലേക്ക് മാറ്റിയത്. അപ്പോഴും വളരെ തട്ടത്തിലായിരുന്നു. ഈ സമയത്താണ് നമ്മൾ ഇതിനെ വായനശാലയായിട്ട് രൂപമാറ്റം വരുത്തുന്നത്. പിന്നെ 1967 അവിടെ ഈ സമയത്ത് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ഒരു കൂട്ടായ സമഫലമായി ഇതിനെ ഒരു ഗ്രന്ഥശാലയാക്കി മാറ്റിയത്. തുടർന്ന് അങ്ങോട്ട് 1968 നമ്മുടെ ഗ്രന്ഥശാല സംഘവുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ രജിസ്റ്റർ നമ്പർ 34 39. തിരുവാറാട്ട് ഗൗരി ദേവി ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് വകയുള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് 2 സെന്റ് സ്ഥലം ദേവസ്വം ബോർഡ് കെട്ടിടം പണിയാനായി ഗ്രന്ഥശാലയ്ക്ക് അന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അവർ അനുവദിച്ചു. 70 ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ആ സ്ഥലത്താണ് സ്ഥിരമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. 77 രണ്ട് നില കെട്ടിടം നടത്തി വികസിച്ചു. അപ്പൊ ഇതിനൊക്കെ പ്രധാന കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡും മറ്റ് എല്ലാ തരത്തിലുള്ള സർക്കാർ തലത്തിലുള്ള ആനുകൂല്യം കിട്ടുവാനുള്ള കാരണം. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കലാകായിക സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ള പ്രത്യേക തനത് പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അക്കാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നത്. അതിന് ലൈബ്രറി പ്രവർത്തകർ കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഫ്രണ്ട്സ് അസോസിയേഷൻ എ ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടത്. അങ്ങനെ ചിറങ്ങൽ താലൂക്കിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡ് നിരവധി പ്രാവശ്യം ഈ ലൈബ്രറിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൃഷി പുസ്തക കോർണർ പ്രവർത്തിച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം, ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സേവന കേന്ദ്രം എന്നീ ബഹുമതികളും ഈ ഫ്രണ്ട്സ് ലൈബ്രറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 87 കുറച്ചുകൂടി ഒരു വികസനം വരുന്നുണ്ട്. 3 സെന്റ് സ്ഥലം കൂടി അന്ന് ദേവസ്വം ബോർഡ് അനുവദിച്ചു. അങ്ങനെ 5 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി ഈ ഗ്രന്ഥശാലയെ മാറ്റുവാൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 1994 ജനാധിപത്യ സ്വഭാവം വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ താലൂക്ക് ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ ലൈബ്രറി കൗൺസിലുകൾ നിലയിൽ വന്നു. അന്നാണ് ഈ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഫലമായി നല്ല തോതിലുള്ള സഹായം, സാമ്പത്തിക സഹായമാണ് കിട്ടിയത്. തിരുവനന്തപുരം ജില്ലയിലെ അക്കാഡമിക് സ്റ്റഡി സെന്ററും ചിറങ്കിൽ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുമായും ഈ ഗ്രന്ഥശാലയായി മാറുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷരതാ കാലഘട്ടത്തിൽ ഇവിടെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആറ്റിങ്ങൽ പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചെരു പ്രദേശമായിരുന്നു. ഇപ്പൊ നമ്മൾ ACSE നഗർ എന്ന് പറയുന്ന വേളാർകുടിയിൽ സാക്ഷരതാ ക്ലാസുകളും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തി ഒരു വളരെ പ്രത്യേക അഭിനന്ദനം പിടിച്ചു വെച്ച പ്രവർത്തനം നടത്തിയുണ്ടായി. അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി കൈകോർത്തുകൊണ്ട് വിവിധ പരിപാടികൾ ഗ്രന്ഥശാലയിൽ നടത്തുകയുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യദിനമായാലും റിപ്പബ്ലിക് ദിനമായാലും മറ്റ് നമ്മുടെ ദേശീയ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ ആഘോഷവേളകളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരങ്ങളും അതിൻ്റെതായ ആഘോഷങ്ങളും കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. പിന്നെ എല്ലാ വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പിന്നെ വനിതാ വിഭാഗം, യുവജന വിഭാഗം, ബാലവിഭാഗം പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. രാജാറാം മോഹൻറായി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായം കൊണ്ടുള്ള പ്രത്യേക പുസ്തകങ്ങൾ വാങ്ങിയുള്ള ഒരു കോർണറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ കായിക പ്രവർത്തനങ്ങൾ, ദേവസ്വം ബോർഡിന്റെ സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ വോളിബോൾ, ക്രിക്കറ്റ് പരിശീലനം കൃത്യമായി നടത്തി വരുന്നുണ്ട്. നഗരസഭയുടെ കേരളോത്സവം, വിവിധ സംഘടനകൾ നടത്തുന്ന കലാകായിക മത്സരങ്ങൾ എന്നിവയിലും ഇവിടുത്തെ യുവജനങ്ങളും കുട്ടികളും സജീവമായി പങ്കെടുത്തു വരുന്നുണ്ട്. ഗ്രന്ഥശാല വാസികവും വിപുലമായി നടത്തുവരുന്നുണ്ട്. വിവിധ വിഷയങ്ങളെയും വിവിധ പുസ്തകങ്ങളെയും അധികരിച്ച് മിക്കവാറും മാസങ്ങളിലെങ്കിലും കൂടെ കൂടെ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. പിന്നെ വയോജനങ്ങൾക്കുള്ള വയോമിത്രം പരിപാടി ഇവിടെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ രാജ കുടുംബത്തിന്റെ വകയായുള്ള കർമാശുപത്രി, അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തനം നല്ലപോലെ നൽകി വരുന്നുണ്ട്. കായിക രംഗത്ത് മാത്രമല്ല കലാരംഗത്താണ് വളരെയധികം ശ്രദ്ധ വെച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അമച്ചർ നാടകരംഗത്തെ മികച്ച ഒരു വേദിയാക്കി മാറ്റാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടൻ, സംവിധായകൻ, അണിയർ കലാകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്ന ആർട്ടിസ്റ്റ് എൻ സോമരനായരുടെ നേതൃത്വത്തിൽ ഒരു സ്ഥിരം നാടകവേദി തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. നിരവധി നടന്മാരെ, അമച്ചർ പോഷക നാടക നടന്മാരെ സംഭാവന ചെയ്യാൻ ഇതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രേമസീർ അഖില കേരള അമച്ചർ നാടക മത്സരത്തിൽ നിരവധി തവണ ഏറ്റവും നല്ല നാടകം അവതരിപ്പിച്ചതിനുള്ള അവാർഡുകൾ ഈ ഗ്രന്ഥശാലയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി എഴുത്തുകാരെ, കലാപം അല്ലെങ്കിൽ ആറ്റിങ്ങിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങളുടെ രചയിതാവായ ശ്രീ ആർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരൊക്കെ ഈ ഗ്രന്ഥശാലയുടെ സംഭാവനകളാണ്. എനിക്കും അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. കുട്ടിക്കാലം മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും ഒരു എഴുത്തുകാരനെന്നുള്ള നിലയിൽ ഈ ഗ്രന്ഥശാലയുടെ പുസ്തകങ്ങൾ വായിച്ച് അതിലൂടി സാഹിത്യ നടത്തുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് 35,000 ഈരുറ്റ പ്രൗഢങ്ങളായ ഗ്രന്ഥശേഖരമുള്ള വലിയ ഒരു ഗ്രന്ഥശാലയായി ഇന്ന് പരിഗണിച്ചിരിക്കുകയാണ്. പിന്നെ പ്രത്യേക റഫറൻസ് സെക്ഷൻ ഉണ്ട്. അജിങ്ങന്റെ അഭിമാനമായ സാംസ്കാരിക കേന്ദ്രമായിട്ടത് മാറിയിട്ടുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികളടക്കം

0: ഇരുപത് പേരാണ് ഈ ഗ്രന്ഥശാലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഏതുകൊണ്ടും ചിറങ്ങിൽ താലൂക്കിലെ ഒരു അഭിമാന സ്തംഭമായി ഏവർക്കും ഉപയോഗപ്രദമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി നിലകൊള്ളുകയാണ് ആറ്റിങ്ങൽ കൊല്ലമ്പുഴ ഫ്രണ്ട്സ് അസോസിയേഷൻ ലൈബ്രറി.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം.

ഇപ്പൊ ശ്രദ്ധിക്കാം. ജൂൺ 8 അതായത് തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

தோல்வி உறவுகள். മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ. ആകാശവാണിയുടെ ശബ്ദശേഖരം.

ലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവുകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2ാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
1: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിർ പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
1: സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎംആർഎൽ എക്സാലോജി കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ

0: ദി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ജി ഡി പി വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പി എം സൂര്യഘാർ മുഫ്ത് ബിജിലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8-ാം സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4-ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 1/5 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582, നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 1,14,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി എം ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതിരഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2-ാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാനികരം എന്ന് കരുതി പ്രതികരിക്കുന്നു. ഈ അവസ്ഥയാണ് ഫുഡ് അലർജി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അവയെ നേരിട്ട് ദഹിപ്പിക്കും. എന്നാൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനെ അപകടം എന്ന് കരുതുന്നു. ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. സാധാരണയായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൽ, മുട്ട, നട്സ്, ചില കടൽ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, സോയ, ബീഫ് എന്നിവയ്ക്കാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചർമ്മത്തിലുണ്ടാകുന്ന തടിപ്പ്, മുഖത്തിലോ ചുണ്ടിലോ വീക്കം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ്. ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും മാറാം. ഇത് ജീവന് തന്നെ ഭീഷണിയുണ്ടാവാം. അലർജി വന്നാൽ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെയും ബാധിക്കാം. ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ചെറിയ അസ്വസ്ഥത മാത്രമാവും കാണിക്കുക. എന്നാൽ ചിലർക്ക് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആർക്കാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരിലും കുട്ടികൾക്കുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. ആസ്മ ഉള്ളവർക്കും വരാൻ ചാൻസസ് കൂടുതലാണ്. എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിനെയും ശ്വാസകോശത്തെയും ദഹനത്തെയും ഒക്കെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ വരുന്നതിനുള്ള സമയം: ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കാം, ചിലപ്പോൾ വൈകിയും കാണിക്കാം. കുട്ടികളിൽ വൈകിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പുതിയ ഭക്ഷണം കുറച്ചു കുറച്ചായി ഓരോ ദിവസവും നൽകുക, ശുചിത്വം പാലിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? അഥവാ ഒരു ഭക്ഷണത്തിലെ അലർജി ഉണ്ടാക്കുന്ന വസ്തു മറ്റൊരു സുരക്ഷിതമായ ഭക്ഷണത്തിലേക്ക് കലരാതെ നോക്കുക. അതായത് കത്തിയും സ്പൂണും കഴുകി ഉപയോഗിക്കുക. വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും കത്തിയും സെപ്പറേറ്റ് ആയി കരുതുക. മാംസ്യം കട്ട് ചെയ്യുന്നതിന് ബോർഡും കത്തിയും സെപ്പറേറ്റ് ആയി യൂസ് ചെയ്യുക. വെജിറ്റബിൾ പാകം ചെയ്യാനും മത്സ്യം മാംസം പാകം ചെയ്യാനും വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീനിങ് സമയത്ത് ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫുഡ് അലർജിയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പുതിയ ആഹാര പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാവും ഉത്തമം. അതിന്റെ കാരണവും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് പ്രോൺസ് പോലുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നത് കൊണ്ടുതന്നെ കഴിച്ച് ശീലിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി ടൈമിൽ പരീക്ഷിക്കുന്നത് അത്രയും നല്ലതല്ല. അതുപോലെ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട്. മില്ലറ്റിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ടുതന്നെ അതുവരെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താത്തത് പുതുതായി തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമാണെങ്കിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോഴും പിന്നിലെ ലേബിൾ വായിച്ചുകൊണ്ട് മാത്രം വാങ്ങുക. ഉദാഹരണത്തിന് കപ്പലിന്റെ അലർജി ചിലവരിൽ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ലേബിൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം. ഏറ്റവും നല്ലത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക തന്നെയാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിഹിസ്റ്റമിൻ മരുന്നുകൾ എടുക്കേണ്ടതുമുണ്ട്. സിവിയർ ആയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതുപോലെ ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒന്നാണ് അലർജിയും ഇൻടോളറൻസും തമ്മിലുള്ള വ്യത്യാസം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാൽ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ള ലാക്ടോസ്, അതായത് സ്വാഭാവിക പഞ്ചസാര, ശരിയായി ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലാക്ടേസ് എന്ന എൻസൈം ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഈ എൻസൈം കുറവാണെങ്കിൽ പാലിലുള്ള ലാക്ടോസ് ദഹിക്കാതെ തന്നെ കിടക്കുന്നു. ഇതാണ്

0: ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥ. അലർജി എന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണവും ഇൻടോളറൻസ് എന്നാൽ ദഹനം പൂർണ്ണമാകാത്ത അവസ്ഥയുമാണ്. കൂടുതലായി അലർജിക് റിയാക്ഷൻ കണ്ടുവരുന്നത് അനിമൽ പ്രോട്ടീനിലാണ്, അതായത് ബീഫ്, മുട്ട പോലുള്ള അനിമൽ പ്രോട്ടീൻസ്. മുട്ടയിൽ സാധാരണ മഞ്ഞക്കരുവിനേക്കാളും വെള്ളയാണ് അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീനിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുത്തു തുടങ്ങുന്നത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മുട്ടയുടെ വെള്ള കുഞ്ഞിന് ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ കോമൺ ആയി കണ്ടുവരുന്നതാണ് ബീഫ് അലർജി. ചിലർ അലർജി പേടിച്ച് ആന്റി അലർജിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് ബീഫ് കഴിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കൂടുതൽ സിവിയർ റിയാക്ഷനിലേക്ക് നയിക്കാം, മരണത്തിൽ വരെ കാരണം ആയേക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികൾ പുറം രാജ്യത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നുണ്ട്. അവിടുത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോൾ അലർജി ഉണ്ടെന്ന് തുറന്നു പറയേണ്ടതുമാണ്. അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അലർജി സ്ഥിതി കൂടുതൽ മോശമാക്കാൻ കാരണമാകുന്നു. ഇനി എങ്ങനെ അലർജി ഒഴിവാക്കാൻ സാധിക്കും എന്ന് നോക്കാം. അലർജി ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ കഴിക്കുന്നതിന് മുന്നേ ലേബൽ പരിശോധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവ ശീലിക്കുക. അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടുക. അലർജി ഒരു സാധാരണ പ്രശ്നമായാലും ശരിയായ അറിവും മുൻകരുതലുകളും എടുത്താൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവരും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് അലർജി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.
1: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽദാസ്.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമിഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.

0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം April 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിനാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി.

ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം പറയാം. 9495946321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഞാൻ എൻ ജെ ജോഷിലാൽ.

0: ഗാനശലാപം തത്സമയ ഫോണിനും ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം സാർ.
0: ആ നമസ്കാരം, പറയൂ, പേര് പറയൂ. ഹലോ, നദീറ കായംകുളം അല്ലേ? ആ കായം നദീറ, രഞ്ജിനിയിലേക്ക് കത്തയക്കുന്ന നദീറയാണോ? ആ ആളാണ് ഇയാള് അല്ലേ? ശരി, പിന്നെ കായംകുളം കഴിഞ്ഞിട്ട് വേറെ ഏതൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ, അതേതാ? ഇലിപ്പകുളം. ആ അത് തന്നെ, അത് തന്നെ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് നദീറ?
1: വീട്ടില് മക്കളുമായി രണ്ടുപേരും ഗൾഫിൽ പോയി.
0: ആ
1: പിന്നെ ഉമ്മ ഉണ്ട് കടപ്പുരോഗിയ. പിന്നെ ഭർത്താവുണ്ട്, പശുവൊക്കെ ഉണ്ട്. ഭർത്താവും ഗൾഫിലായിരുന്നു, സ്ട്രോക്ക് പോലെ ഉണങ്ങി പോയിരുന്നു.
0: ഇപ്പൊ നാട്ടിൽ തന്നെ, ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അപ്പൊ പശുവിന്റെ കൃഷിയാ.
0: പശുവിന്റെ കൃഷിയാണോ? എത്ര എത്ര പശുകളുണ്ട്?
1: മൂന്ന് പശുണ്ട്.
0: അപ്പൊ അതിന്റെ പരിപാലനവും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ കാര്യം, എനിക്ക് ഈ പേര് നമുക്ക് രഞ്ജിനിയിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണ് കേട്ടോ. ആ അതെ, ഇപ്പൊ ഇപ്പൊ കത്ത് എഴുതാറില്ല. അതെന്തേ, എന്ത് പറ്റി? ആ കത്തൊക്കെ എഴുതണം കേട്ടോ. കത്ത് രഞ്ജിനിയിൽ മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുത്തുപെട്ടിയിലൊക്കെ അയക്കണം കേട്ടോ. കത്തെഴുത്ത കത്താണല്ലോ നമ്മെ ആകാശവാണിയുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ശ്രീകുമാർ, നമ്മളെ മൂത്തല ശ്രീകുമാർ സാർ അദ്ദേഹം വിരമിച്ചു. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ കൈതപ്രം എഴുതി, മോഹൻ സിത്താര സംഗീതം. ആ അതെ അതെ, പൊന്നോട് തുമ്പി പൂവാലി തുമ്പി അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും,
0: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും കുറെ നാള് കഴിഞ്ഞിട്ട് ഇനിയും ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. ആ ശരി, നല്ല സന്തോഷത്തിലാണല്ലോ ഫോൺ കിട്ടിയതിന്റെ ആണോ? ആ അതുമല്ല, നമ്മുടെ ഇന്നത്തെ ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥിയല്ലേ? അതെ, ശരി എന്നാലും. അപ്പം എല്ലാവരും എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, സുഖമായിരിക്കട്ടെ. ശരി, പാട്ട് കേൾക്കാം. മഴവില് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം, സംഗീതം മോഹൻ സിത്താര.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ ഹലോ ഗാനശലാപത്തിൽ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഓ നമസ്കാരം, പറയൂ, പേര് പറയൂ.
1: എന്റെ പേര് സുശീല.
0: സുശീല, എവിടെന്ന് വിളിക്കുന്നത് സുശീല?
1: കോട്ടയം ജില്ലയിൽ നീണ്ടൂരിന്ന്.
0: നീണ്ടൂർ, പറയൂ. കോട്ടയം ജില്ല നീണ്ടൂരിലെ വിശേഷങ്ങളൊക്കെ പറയൂ. മഴ

0: എനിക്ക് അവിടുത്തെ വിശേഷം അല്ലേ.
1: എനിക്ക് അഞ്ചു കുഞ്ഞുപിള്ളേരാ, നാല് പേരും ഡെയിലി വിളിക്കും, വെള്ളിയും തിങ്കളും വിളിക്കും.
0: ആ കിട്ടിയിട്ടുണ്ടോ?
1: കിട്ടിയിട്ടില്ല, അവള് സ്കൂളിൽ പോയി, പിള്ളേർ സ്കൂളിൽ പോയി.
0: ആ ഈ വിളിക്കുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് സുശീല.
0: അതല്ല, മക്കളെ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ?
1: പേര് ഒരാള് ഐശ്വര്യ.
0: ആ മറ്റേയാള്?
1: ലക്ഷ്മി.
0: ആ
1: ഒരാള് പാർവതി. ഒരാള് രൂപ.
0: മാറി മാറി വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ. ആ അതെന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ ധാരാളം ശ്രോതാക്കൾ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ അതുകൊണ്ടാ കിട്ടാത്ത. ഇപ്പം താങ്കൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ, ഫോണ് കിട്ടിയല്ലോ, സന്തോഷമായില്ലേ?
1: വിളിച്ചിട്ടൊന്നും
0: കിട്ടിയില്ലല്ലേ. ആ കുഴപ്പമില്ല, ഇനി ഒരു ഒരു രണ്ടു മാസം കൂടെ കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാൻ പറയൂ. ഏ കിട്ടും കേട്ടോ, ഇപ്പോഴും കിട്ടിയില്ലേ. ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ ഫോണ് കിട്ടിയില്ലേ? അപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: വിശേഷം, എനിക്ക് രണ്ട് ആമക്കള്.
0: ആ
1: മുത്തമോൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. രണ്ടാമത്തെ മോൻ പോലീസായിട്ട് ജോലി ചെയ്യുന്നു.
0: എവിടെ?
1: രണ്ട് മരുമക്കള്, മക്കള് രണ്ട് മരുമക്കള് ജീവിക്കുന്നു.
0: ശരി, ഈ നേരത്തെ പറഞ്ഞ രൂപ, പാർവതി, അവരൊക്കെ ആരാണ്?
1: എന്റെ മകന്റെ പിള്ളേര്.
0: ആ ചെറുമക്കളാണല്ലേ, ചെറുമക്കളാണ്.
1: എന്റെ മൂത്ത മകന് രണ്ട് മക്കളാണ് മക്കള്. രണ്ടാമത്തെ മോന്റെ മക്കളാണ് ലക്ഷ്മിയും പാർവതി ആദിദേവു. ആദിദേവുക്കൊരാണുണ്ട്.
0: ഓ എന്ത് രസമായിരിക്കുമല്ലേ, വീട്ടിൽ ഒരു മേളമായിരിക്കുമല്ലേ അവരെല്ലാരും കൂടെ അല്ലേ. ആദിദേവ് അല്ലേ,
1: ആദിദേവ്. ആദിദേവ്
0: അംഗൻവാടി പോയിക്കാണോ? ഇത്രയും രസമായിരുന്നു, ഇത്രയും പെങ്ങന്മാർക്ക് കൂടി ഒരാങ്ങളാ അല്ലേ. അവനാണെങ്കിൽ അങ്ങ് അംഗൻവാടിയിൽ പഠിക്കുകയാണ്. ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും അല്ലേ. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? നല്ല കാര്യം, നല്ല കാര്യം. അതങ്ങനെ തന്നെ വേണം കേട്ടോ, നമ്മളെ പഴയ പാട്ടുകൾ പാടി കേൾപ്പിക്കുകയും പാട്ടുകൾ അവരെ കൊണ്ട് പാടിക്കുകയും ആ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും. അന്നത്തൊരു നല്ല കാലമുണ്ട്, ഒരു നന്മയുടെ ഒരു കാലമുണ്ട് അല്ലേ, അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ. അപ്പോ സ്കൂളിലൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ അവര് പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയണം. മക്കളോട് പറയണം ഏ കേട്ടോ. അപ്പം എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, എല്ലാവരും സുഖമായിരിക്കട്ടെ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ, നല്ല നല്ല ഭാവിയിലേക്ക് അവർ ഉയരട്ടെ. ഗാനം കേട്ടാലോ, ഗാനം കേട്ടാലോ. ശരി, ശകുന്തള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

വഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. നമസ്കാരം. പേര് പറയൂ അങ്ങയുടെ.
1: എന്റെ പേര് ചന്ദ്രൻ. പാല
0: എവിടെയാണ്? വലവൂർ അല്ലേ? അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ? ആ റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നിൽ അല്പം മാറി നിൽക്കും, അല്ലെങ്കിൽ എന്റെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചോളൂ. ഹലോ
1: ഹലോ.
0: അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? നമ്മൾ സംസാരിക്കുന്നതും താങ്കൾ സംസാരിക്കുന്നതും തമ്മിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു എക്കോ പോലെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ വരും കേട്ടോ. ശരി, എന്തേന്നു ചന്ദ്ര? എന്നാലും ഒന്നുകൂടെ പറഞ്ഞോളൂ, എന്ത് ചെയ്യുന്നു? ആ, നമ്മൾ അന്ന് വെളുപ്പിന് പോകുന്ന കഥയൊക്കെ പറഞ്ഞത് അല്ലേ? രാവിലെ 3 മണിക്കൊക്കെ കഴിച്ചു പോകുന്ന കഥയും ഒക്കെ നമ്മളോട് അന്ന് പങ്കുവച്ചിരുന്നു. ഇപ്പോഴും പോകുന്നുണ്ടോ രാവിലെ? മഴയൊക്കെ ഇല്ല. വെള്ളം വീഴാതിരിക്കാനുള്ള സുരക്ഷ വെക്കണം. ആ, പ്ലാസ്റ്റിക് കവറൊക്കെ വെക്കണം അല്ലേ? മഴയത്തൊക്കെ എങ്ങനെയാ രാവിലെ പോകുന്നത്? മഴയൊക്കെ ഒരു വശത്ത് നിക്കുമല്ലേ, നമ്മുടെ ജോലി നടക്കണമല്ലോ. മഴയൊക്കെ ഇങ്ങനെ പെയ്തോളും. ഇന്നലെ രാവിലെ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോഴത്തേക്കും മറ്റുള്ളവർ കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോ ചെറിയ അസൂയ തോന്നാറില്ലേ? നമ്മുടെ 3 മണിക്കൊക്കെ കഴിച്ചാ കിടുകടാ തണുച്ചു. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തൊക്കെ നല്ല തണുപ്പല്ലേ. ആ, ഓട്ടെ. എന്നാലും നമ്മുടെ ജോലിയാണ് അല്ലേ? നമ്മളെന്ത് പ്രതിസന്ധി

0: സമർപ്പിക്കുന്നുണ്ടോ?
1: എന്റെ വീട്ടുകാർക്ക് എല്ലാം, പിന്നെ ആകാശവാണിയിലെ എല്ലാവർക്കും
0: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ, കേൾക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ സമർപ്പിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ ഇന്ന് ഇന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നോ? അതോ ഇന്ന് ജോലിക്ക് മഴയൊക്കെ ആയിട്ട് ജോലിക്ക് പോകും? ഇന്നില്ലായിരുന്നല്ലേ. എങ്ങനെ ഇപ്പൊ ലാഭമൊക്കെ ഉണ്ടോ? നമ്മള് അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള നമുക്ക് ലാഭം ഉണ്ടോ? എന്നാലും കിട്ടുന്നുണ്ടല്ലേ, നമുക്ക് നിത്യേന ജീവിച്ച് പോകാനുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ശരി ശരി, അങ്ങനെ പറഞ്ഞോളൂ. ശരി ശരി, വലൂർ ഗ്രാമം നല്ല, പ്രത്യേകിച്ച് ഗ്രാമത്തിനോട് വല്ലാതെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ നമ്മള് ജനിച്ച നാടിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് തനിയെ ഉണ്ടാകുന്നതാണ്. ശരി, അപ്പൊ ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് വിളിക്കുക, നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ശരി, എന്നാൽ വിളിച്ചതിന് നന്ദി. എ പി ഗോപാലന്റെ രചനയ്ക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്വരങ്ങൾ സ്വപ്നങ്ങൾ.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, പേര് പറയൂ.
3: ഞാൻ നാരങ്ങാനത്തുനിന്ന് ജയയാണ് വിളിക്കുന്നത്. സാറിനോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
2: പത്തനംതിട്ട ജില്ല. ശരി,
3: അതെ,
2: പറയൂ. നാരങ്ങാനത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? മഴയൊക്കെ ഇല്ലേ? മഴ അവിടെ മഴയുണ്ടോ? അവിടെ
3: നല്ല മഴയാണ്.
2: നല്ല മഴ
3: തുടങ്ങിയപ്പോഴേ
2: ഇപ്പഴും മഴ പെയ്യുന്നുണ്ടോ?
3: ഇപ്പം മഴ പെയ്യുന്നില്ല.
2: ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലേ? ഇന്നലെ പകലും രാത്രിയിലും നല്ല മഴയായിരുന്നു.
3: അതെ, ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു.
2: മഴ വിശേഷങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്ന് അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് അച്ഛനും അമ്മയും ഞാനും, എന്റെ ഭർത്താവും മോനും വെളിയിലാണ്. കുഞ്ഞു വെളിയിൽ പഠിക്കുന്നു, ഏട്ടൻ വീട്ടിൽ വർക്ക് ചെയ്യുന്നു, അച്ഛനും അമ്മയും ഉണ്ട് കൂടെ.
2: അപ്പോ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ട്, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: സാർ, എനിക്ക് സിനിമയുടെ പേരറിയില്ല എങ്കിലും ഭാമിനി ഭാമിനി
2: പ്രപഞ്ചശില്പിയുടെ വെറും ഒരു പഞ്ചലോഹ പ്രതിമയല്ല നീ അല്ലേ? ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലേതാണ്? ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലേതാണ് ആ ഗാനം, കേട്ടോ? ആ, യേശുദാസ് പാടിയതാണ്. ആ ഗാനത്തിന്റെ വരികൾ, വയലാർ, സംഗീതം MK അർജുനൻ. ഗാനം ആർക്കെല്ലാം ആർക്കെങ്കിലുമായിട്ട് സമർപ്പിക്കുന്നുണ്ടോ? പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ? അങ്ങനെ അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഊണ കഴിച്ചോ?
3: ഇതിനിങ്ങനെ
2: എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
3: എന്താ,
2: അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ട, താങ്കളോട് സംസാരിക്കേണ്ട അവസരം നമുക്കും കിട്ടിയല്ലോ. അങ്ങനെ ഇടയ്ക്കൊരു വാക്ക് എന്താ പറഞ്ഞ, തച്ചിന് കുത്തിയിരുന്നു. എങ്ങോട്ടും പോകാതെ മറ്റോ അതിന്റെ കൂടെ ഇരുന്ന്. എനിക്ക് ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും കിട്ടിയല്ലോ ഇല്ലേ? നമ്മള് കുത്തി പിടിച്ച് വാങ്ങിച്ചു അല്ലെ, പിടിച്ചു വാങ്ങിച്ചു. ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു ഗാനം കേട്ടാലോ.
3: അപ്പൊ
2: എല്ലാവരോടും അന്വേഷണം അറിയിക്കുക കേട്ടോ. എല്ലാവരും നല്ലത് വരട്ടെ, ആശംസകൾ. ഗാനം കേൾക്കാം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, MK അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ നമസ്കാരം. പേര് പറയൂ.
1: ആലപ്പുഴ.
0: കളർകോട്. ആ കേട്ടു കേട്ടു, കളർകോട്. ശരി ശരി, പറഞ്ഞോളൂ. ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, ഏത് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: സാറെ, എനിക്ക് എം ജി സാറിന്റെ പാട്ടാണ് ഇഷ്ടം. സാറിന്റെ കളിപ്പാട്ടത്തിലെ പാട്ടില്ലേ,
0: ചാച്ചിക്കോ ചാച്ചിക്കോ കൊഞ്ചി കൊഞ്ചി കിളിയെ പറന്നു വാ.
1: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേയാണ്
0: 14th അല്ലേ. പേരെന്താ കൊച്ചുമോളുടെ?
1: ദേവസേന.
0: ദേവസേന. ആ, എത്ര വയസ്സായി ദേവസേനക്ക്?
1: 9 വയസ്സ്.
0: 9 വയസ്സായോ? ഈ പേര് എവിടെന്നാ കിട്ടിയത്? ദേവസേന.
1: ദേവസേന എന്ന പേര് ആദിദേവാണ്, മൂത്തത് ആദിദേവാണ്. അപ്പം അവൻ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ.
0: ഞാൻ അതന്നെ ചോദിച്ചത്. ആ സിനിമയിലെ രാജ്ഞിയുടെയും രാജകുമാരിയുടെയും
1: പേര് ആവണി.
0: ആവണി.
1: ആവണി
0: വേണ്ട, ആവണി വേണ്ട, ദേവസേന മതി. വളരെ ചലച്ചിത്രം, ആ ചലച്ചിത്രത്തിന് ശേഷം ഈ പേര് വളരെ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്, ഫേമസ് ആണ് ഈ പേര് ദേവസേന. പക്ഷെ അതിനേക്കാളും കുറെ കൂടെ ഓമനത്വം ഉണ്ട് ആവണി
1: അല്ലേ.
0: ആവണി എന്ന് വിളിക്കാറുണ്ടോ മോളെ?
1: എപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ
0: നമ്മുടെ ആദിദേവ് സമ്മതിച്ചില്ല അല്ലേ.
1: ആദിദേവ്.
0: ആദിദേവ് എത്ര പഠിക്കുന്നു?
1: ആദിദേവ് 6th class.
0: 6th class കുരുത്തക്കേടായിരിക്കും അല്ലേ. സ്കൂളിൽ പോയിക്കല്ലേ മക്കള്? സ്കൂളിൽ പോയിക്കല്ലേ.
1: രണ്ടുപേരും പോയിരിക്കും. അടുത്ത ഞായറാഴ്ചയാണ്, 14th ഞായറാഴ്ചയാണ് മോളുടെ ബർത്ത്ഡേ.
0: ശരി, ആയിക്കോട്ടെ. അപ്പോ അയാൾപ്പോ ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും മോളെ അറിയിച്ചേക്കു കേട്ടോ. എല്ലാ വിശേഷങ്ങളും അല്ല, എല്ലാ ആശംസകളും മോളെ സ്നേഹത്തോടെ അറിയിച്ചേക്കു കേട്ടോ. അപ്പോ ആ ഇതിന് വേണ്ടിട്ടാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഗീതാ ഗോപാലകൃഷ്ണൻ, ശ്രീലേഖ, ബിന്ദു, ആലപ്പുഴ.
0: വരട്ടെ വരട്ടെ, പേരുകൾ

0: വരട്ടെ, ഇവരെല്ലാവരും നമ്മുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മള് എന്നും കാണുന്ന ആൾക്കാർ സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാൻ കാണുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും. ശരി, എന്നാലും നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ വാതോരാതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സമയം സന്ദർഭം ഒന്നും അനുവദിക്കുന്നില്ല. ശരി ശരി,
1: അപ്പൊ
0: ആളാണ് ഈ ആള് അല്ലേ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും
1: ഗാനം
0: വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്വേഷണം അറിയിച്ചേക്കാം. അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ആദിദേവനോടും ദേവസേനയോടും പ്രത്യേക അന്വേഷണം അറിയിക്കാം.
1: രണ്ടുപേരും മീനാക്ഷിയും പാർവതി.
0: ആ അപ്പോ ഈ നാലു പേരോടും അന്വേഷണം പറഞ്ഞേക്കു കേട്ടോ. മീനാക്ഷിയോടും പാർവതിയോടും ആദിദേവനോടും ദേവസേനയോടും ഒക്കെ അന്വേഷണം പറഞ്ഞേക്കു കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ. പഠിച്ച് പഠിച്ച് നേരത്തെ ഞാനത് പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് വലുതായി നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർ കരുത്തുള്ളവരാകട്ടെ അല്ലേ. ശരി, നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. പാട്ട് കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം കളിപ്പാട്ടം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. പറഞ്ഞോളൂ. പ്രകാശ് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, നമ്മൾ
1: സംസാരിച്ചിട്ടുണ്ട്.
0: നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് അല്ലേ? എന്ത് ചെയ്യുന്നു പ്രകാശ്?
1: ഞാനൊന്നും
0: ചെയ്യുന്നില്ല സാറേ, വീട്ടിൽ
1: ഉണ്ടായിരുന്നു.
0: ജോലി ചെയ്തിട്ടുണ്ട്?
1: ഡ്രൈവറായിരുന്നു. കണ്ണിന് പ്രശ്നം പോകുന്നില്ല.
0: എന്ത് പറ്റിയത്?
1: ഞരമ്പിന്റെ
0: ഞരമ്പിന്റെ
1: പാരമ്പര്യമായ
0: രോഗമുണ്ട്. അപ്പൊ വേറെ ഒരിടത്തും പോകാതെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലേ? വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: മകളുണ്ട്.
0: ആ ശരി ശരി ശരി. അപ്പോ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: രാഗം താനം പല്ലവിയിലെ.
0: രാഗം താനം പല്ലവിയോ?
1: സിനിമയിലെ സിനിമ. കാണാതെ പോകും മനുഷ്യന്റെ വ്യാജമൊന്നും.
0: ആ ഗാനമാണോ കേൾക്കേണ്ടത്? ഈ ഗാനം ആർക്കും സമർപ്പിക്കുന്നുണ്ടോ? ആർക്കാണ്? പറഞ്ഞോളൂ.
1: ചങ്ങനാശ്ശേരി പെരുന്നൂരുള്ള ഒരു ഗോപകുമാർ കേട്ടു.
0: പിന്നെ
1: പിന്നെ കിടങ്ങറയിലെ പി കെ വേണുഗോപാലൻ നായർ.
0: ഇവരൊക്കെ ആകാശവാണി സുഹൃത്തുക്കളാണ് അല്ലേ?
1: ആകാശവാണി സുഹൃത്തുക്കളാണ്, നമ്മുടെ സുഹൃത്തുമാണ്.
0: പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ?
1: വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. കുട്ടനാടിൽ മഴയല്ലേ, ഇപ്പൊ ദുരിതം തുടങ്ങി.
0: അത് കുട്ടനാട് മാത്രമല്ല, എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ?
1: അതെ അതെ. എന്നാലും പൊതുവെ കുട്ടനാട്ടുകാർക്ക് ആ ദുരിതം കൂടുതൽ മഴ പെയ്യുമ്പോ.
0: ആ അതെ, വെള്ളം കയറി അല്ലേ?
1: വെള്ളപ്പൊക്കം
0: ഉണ്ടോ അവിടെ? വെള്ളമൊക്കെ കയറി തുടങ്ങിയോ?
1: ഇല്ല, ഒന്നും വെള്ളത്തിന് ഒന്നും വരാൻ തുടങ്ങിയില്ല.
0: അത്രയ്ക്കുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ലല്ലോ, മഴയൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും മഴ പെയ്യട്ടെന്നേ. മഴ പെയ്ത് നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുക്കട്ടെ. എത്ര ഇങ്ങനെ വരണ്ട്
1: കിടക്കുകയല്ലേ
0: ചെറിയ
1: മനസ്സ്.
0: അതാണ് വലിയ പ്രധാനം. ഒരു മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുത്ത് അല്ലേ? എന്നാലും ഈ മഴയത്ത് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്
1: അല്ലെ?
0: അവരെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കും. നമ്മൾ മഴയെ കുറിച്ച് കവിത പറയുകയും നമ്മൾ ലാസ്യഭാവം എന്നൊക്കെ പറയുമെങ്കിലും അതിനോടൊപ്പം ചിന്തിക്കേണ്ടത് മഴ പെയ്താൽ ഭീതിയോടുകൂടി മഴയെ കാണുന്ന ഒരു നമ്മുടെ സഹോദരങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാണ്
1: അല്ലേ?
0: അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ താങ്കൾ പറഞ്ഞില്ലേ കുട്ടനാട് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണെന്ന് അങ്ങ് പരാമർശിച്ചില്ലേ? ഇതുപോലുള്ള ജീവിതം, ഇതെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അല്ലേ?
1: പിന്നെ
0: യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്.
1: ഇവിടെ കുട്ടനാട്ടിൽ തന്നെ ഉണ്ട് മഴയെ പിടിക്കുന്ന ആളുകൾ.
0: അതെ അതെ.
1: വെള്ളം വന്നു കഴിഞ്ഞാൽ അവർ ഈ പാടശേഖരങ്ങൾ, കൃഷിയുള്ള പാടശേഖരങ്ങളിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ കൃഷി ഇല്ലാത്ത പാടശേഖരങ്ങളിൽ താമസിക്കുന്നവരുടെ കാര്യം ദുരിതമാണ്.

0: വെള്ളം കയറിയപ്പോഴത്തെ പാടം കഴിയപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ വീട്ടിൽ വെള്ളം കയറും.
1: അതെ അതെ. ഇപ്പൊ വീടൊന്നും ഇല്ലാത്ത എത്രയോ പേരെ നമ്മൾ പാതവക്കിലൊക്കെ കാണാറുണ്ട് അല്ലെ. അവർക്ക് മഴക്കാലം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ദുരിതമാണ്. ശരി, ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലെ. അതെ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗാനം നമുക്ക് കേട്ടാലോ. അപ്പം ഈ ഗാനം പിന്നെ തീർച്ചയായിട്ടും താങ്കളോടൊക്കെ സംസാരിക്കും. കഴിഞ്ഞ നമുക്ക് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങൾ എന്താണ്, ആ നല്ല കാര്യം. ശരി, അപ്പോ ഇനിയും കേൾക്കുക. നമുക്ക് ഗാനം കേട്ടാലോ. എല്ലാവരോടും അന്വേഷണം അറിയിക്കണം കേട്ടോ. ശരി എന്നാല്. രാഗം താനം പല്ലവി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ AP ഗോപാലൻ, സംഗീതം MK അർജുനൻ.

0: ഗാൻസ് ലവൻ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. പറയൂ, പേര് പറയൂ.
1: ആലപ്പുഴ വളവനാട് നിന്ന് അമ്മിണി തിലകൻ.
0: ആ, നമ്മള് മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ, നമ്മള് സംസാരിച്ചിട്ടുണ്ട്, കുറെ നാളായി. പേരെന്താണ് അവരുടെയൊക്കെ?
1: എന്റെ പേര് അമ്മിണി.
0: ആ, അത് ഞാൻ കേട്ടു. അടുത്ത ആള്, അടുത്ത വേറെ ആരുടെയോ പേര് പറഞ്ഞു, മോനുണ്ട്, ചെറുമോനുണ്ട് എന്നൊക്കെ പറഞ്ഞു.
1: മോന് രണ്ട് കുട്ടികളുണ്ട്, ആദിഷും ആത്മയെ. 9
0: മാസം ആദിഷും ആത്മയും. ആത്മയ
1: ആത്മയ
0: ആത്മയാണ് ഇളയത്. ആത്മയാണ് 9 മാസം ആയി പറഞ്ഞത്. മൂന്നില് പഠിക്കണോ? അയ്യോ, 3 ക്ലാസ്സിലായില്ലേ? സ്കൂളിൽ പോയേക്കല്ലേ ആള്? സ്കൂളിൽ പോകാൻ, സ്കൂളിലൊക്കെ പോകാൻ ഉത്സാഹമുണ്ടോ?
1: ഇല്ല, അങ്ങനെ പോകുന്നില്ല. ആരും ഇല്ല, വേറെ പോകാൻ ഇവിടെ ആരും ഇല്ല. കുഞ്ഞിനെ നോക്കാനും മോള് മരുമോള് ജോലിക്ക്.
0: അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ആദിഷിന് സ്കൂളിൽ പോകാനൊക്കെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ, അപ്പോ നമ്മുടെ അന്വേഷണം അറിയിച്ചേക്ക് കേട്ടോ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇപ്പോൾ കേട്ടു തുടങ്ങിയാൽ നമുക്ക് ഗാനം പൂർണ്ണമായിട്ടും കേൾക്കാൻ സാധിക്കും. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാൽ. കഥ ഇതുവരെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം ആര്യ വിജി. അടുത്ത ഗാനസല്ലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട പറയട്ടെ. സ്നേഹപൂർവ്വം എൻ ജെ ജോഷിലാൽ.

0: ഇനി രണ്ട് മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ്ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to dedicate and lay foundation stone of multiple development projects worth over 18,800 crore rupees in Gujarat today. Center grants tax exemption to foreign institutional investors on capital gains in government securities. RBI keeps repo rate unchanged at 5.25%, reduces GDP growth projection to 6.6% from 6.9% for the current fiscal. Nepal Foreign Minister Shishir Karnal to arrive in New Delhi on 3-day visit today. World Environment Day being observed, government inaugurates 18 Namo Oxygen Parks in New Delhi.

0: സ്വന്തം സ്ത്രീ. ലാസറാകട്ടെ മരിച്ചടക്കി നാലാം നാൾ നാറ്റം വെച്ച നേരത്ത് യേശുവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ജീവനിലേക്ക് വന്നവൻ. ലാസറിനെ പോലെ ലിസവറ്റയും ജീവൻ കിട്ടി തിരിച്ചു വരണമെന്ന് അവളക്കുന്ന റസ്കോൾനിക്കോവിന്റെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നുവോ? ലാസറിന്റെ സംഭവം നാടകത്തിൽ ഒന്നിലേറെ തവണ പരാമർശിക്കപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. റഷ്യൻ വിപ്ലവപൂർവകാലത്ത് ഒരു കൊള്ളപ്പലിശക്കാരിയെ വർഗശ്രേണി നോക്കി വകവരുത്തിയ നിക്കോവിന്റെ കഥയാണ് കുറ്റവും ശിക്ഷയും. വൻമരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടുമ്പോൾ ചെറിയ പൂച്ചെടികളും അതിനടിയിൽപ്പെട്ട് അരഞ്ഞു പോകാറുണ്ട്. കൊള്ളപ്പലിശക്കാരി വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ അതിനടിയിൽ അരഞ്ഞ പൂച്ചെടിയായിരുന്നു അവൾ ലിസവറ്റ. ജീവിതക്ലേശങ്ങളിൽ ചതഞ്ഞെറിഞ്ഞുപോയ മറ്റൊരു നിസാൻ കുസുമം സോണിയ ലിസവറ്റയുടെ സ്നേഹിതയായത് യാദൃശ്ചികമല്ല. നിക്കോവ് സ്നാനം തേടുന്നത് ഈ കടവിലാണ്.
1: നീ കൊടിയ ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സോണിയ.
2: ഞാൻ പുറത്ത് കാട്ടുന്നില്ല, ഉള്ളിൽ ഒതുക്കുന്നു.
1: നിന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി, ആരെയും ഒന്നിൽ നിന്നും നീ രക്ഷപ്പെടുത്തുന്നില്ല. പാവനമായ വികാരത്തോടൊപ്പം അതിന് കടകവിരുദ്ധമായ വൃത്തികെട്ട ലജ്ജാകരമായ വികാരത്തെയും എങ്ങനെ വെച്ചു പുലർത്താനാവുന്നു? ഇതിനേക്കാൾ ഭേദം വെള്ളത്തിൽ ചാടി എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ?
2: അപ്പോൾ എല്ലാം നേരെയാകോ? എത്ര തവണ ആത്മഹത്യക്ക് ഉരുമ്പിട്ടുന്നു. ഇല്ല, എനിക്കതിന് കഴിയില്ല.
1: നോക്ക്, ഇനിയെങ്കിലും ഇതിനൊരു അന്ത്യം വരുത്താനാകുമോ? നീ ഇങ്ങനെ ശരീരം വിട്ട് കഴിയേണ്ടവളല്ല.
2: പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കരായ അനാഥ കുട്ടികൾ, മരണത്തിന്റെ വക്കോളമെത്തിയ ഭ്രാന്തിയെ പോലെ ചുമരിൽ തലയിട്ടടിക്കുന്ന ക്ഷയരോഗിയായ കാതറീന, ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് പോകണമെന്നാണോ?
1: അല്ല, നിന്റെ വിദ്യാഭ്യാസം, സംസ്കാരം ഇതൊക്കെ ആവശ്യപ്പെട്ട തൊഴിലാണോ നീ ചെയ്യുന്നത്?
2: പവിത്രമായി സൂക്ഷിക്കുന്നു, ദൈവത്തിൽ അർപ്പിക്കുന്നു.
1: അപ്പോൾ നീ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സോണിയ?
2: ദൈവവിശ്വാസമില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു?
1: ശരിയാണ്, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു?
2: ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇതിന് ഉത്തരം അർഹിക്കുന്നില്ല. ദൈവമെല്ലാം നിർവഹിക്കുന്നു, ദൈവഹിതം നടക്കട്ടെ.
1: അതാണ് നിന്റെ മാർഗം, അതിന്റെ വിശദീകരണം നന്നായി. ഇവളൊരു പരിശുദ്ധയായ വിഡ്ഢി. ഇതെന്താണ്? പുതിയ നിയമത്തിന്റെ റഷ്യൻ പരിഭാഷ. തുകൽ കവറിട്ട പഴയൊരു പതിപ്പ്, വളരെയധികം ഉപയോഗിച്ച് പഴകിയിരിക്കുന്നല്ലോ. അതെ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി?
2: വായിക്കാൻ ഒരാൾ കടമായി തന്നതാണ്.
1: ആരാണത്?
2: ലിസവറ്റ. ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു.
1: ലിസവറ്റ അതിശയകരമായിരിക്കുന്നു. രണ്ടാമതും ആ പേര് ലിസവറ്റ. ഇതിൽ ലാസറിന്റെ കഥ എവിടെയാണ്? ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്?
2: ലാസറിന്റെ കഥ ഇപ്പോൾ വായിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്?
1: എവിടെയാണ് വേദപുസ്തകത്തിൽ, എവിടെയാണ് എനിക്ക് വേണ്ടി ഒന്ന് കണ്ടുപിടിച്ചു തരാമോ സോണിയ?
2: അത് നിങ്ങൾ നോക്കുന്ന ഭാഗത്തല്ല, നാലാമത്തെ സുവിശേഷത്തിൽ.
1: അത് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാമോ?

0: അപ്പോൾ നീ നാളെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് പോകുന്നില്ലേ?
1: പോകും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോയിരുന്നു.
0: ആർക്കു വേണ്ടി?
1: ലിസവറ്റയ്ക്ക് വേണ്ടി.
0: നീയും ലിസവറ്റയും സുഹൃത്തുക്കളായിരുന്നു?
1: അതെ, അവൾ നല്ലവളായിരുന്നു. അവൾ എന്നെ കാണാൻ വരുമായിരുന്നു. പതിവായിട്ടല്ല, കൃത്യമായി വന്ന് കാണാനൊന്നും സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട്, പിന്നെ സംസാരിക്കും. അവൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമായിരുന്നു.
0: ഞാനും വേഗം തന്നെ അന്ധവിശ്വാസിയായി മാറും. വേറെ പുസ്തകം വായിക്കൂ.
1: എന്തിന്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ.
0: വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വായിക്കാൻ പറഞ്ഞത്? ഞാൻ ആവശ്യപ്പെടുന്നു.
1: ബഥാനിയിലെ ലാസറസ് എന്ന പേരുള്ള ഒരാൾ രോഗബാധിതനായി.
0: ഇത് 11 അധ്യായമല്ലേ?
1: അതെ. മാർത്തയുടെയും മറിയയുടെയും അരികിൽ ധാരാളം യഹൂദർ വന്നെത്തി അവരുടെ സഹോദരന്റെ കാര്യത്തിൽ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് യേശുദേവൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മാർത്ത അവനെ സ്വീകരിക്കാനായി ചെന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്താവശ്യപ്പെടുന്നുവോ അത് ദൈവം തരുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അദ്ദേഹത്തിന് മറുപടി നൽകി, അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല.
0: വിശ്വസിക്കുന്നില്ലേ?
1: വിശ്വസിക്കുന്നു കർത്താവേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവപുത്രനായ ക്രിസ്തു വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: തുടർന്ന് വായിക്കൂ.
1: 32 ഖണ്ഡിക. അപ്പോൾ യേശുദേവൻ നിന്നിടത്തേക്ക് നേരി വന്ന് അദ്ദേഹത്തെ കണ്ടു. കാൽക്കൽ വീണുകൊണ്ട് വിലപിച്ചു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ കൂടെ വന്ന മറ്റ് യഹൂദരൻ കരയുന്നത് കണ്ടപ്പോൾ യേശുദേവൻ ചോദിച്ചു, എവിടെയാണ് അവനെ നിങ്ങൾ മറവു ചെയ്തത്? അവർ അദ്ദേഹത്തോട് പറഞ്ഞു, വരൂ കാണാം. അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, അന്ധർക്ക് കാഴ്ച നൽകിയ ഈ മനുഷ്യന് അവരെ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ?
0: സോണിയ, ഞാൻ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്.
1: പറയൂ, ഞാൻ കേൾക്കാം.
0: ഇന്ന് ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു. എന്റെ അമ്മയെയും അനിയത്തിയെയും അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
1: എന്തുകൊണ്ട്?
0: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം. എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം, മറ്റൊന്നും അറിയില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 38 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതിന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം തിട്ടപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. തിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം മീഴണ്ടിലും എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. വൈകൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേല്ലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടി കേൾക്കാം. തുടർന്ന് ഭക്തിഗാനങ്ങൾ. ശേഷം ദീപവിശേഷം. 5:30 പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സ്കൂളിലെ ബയോളജി അധ്യാപകൻ മുഹമ്മദ് മുഖ്താർ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഭൂമിക്കായി ഒരു പ്രതിജ്ഞ. ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. ശുദ്ധവായു, ശുദ്ധജലം, സമൃദ്ധമായ ജൈവ വൈവിധ്യം, ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയുടെ അമൂല്യമായ സമ്മാനങ്ങളാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം

0: മലിനീകരണം, വനനശീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ന് നമ്മുടെ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ അബ്ദുൾ റഹീം സാർ. അദ്ദേഹം 1993 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി വനം വകുപ്പിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡോൾഫിൻ വാച്ച്, കോറൽ റീഫ് സംരക്ഷണം, പക്ഷിസങ്കേതം, പക്ഷിസങ്കേത മോണിറ്ററിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
1: പ്രിയപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം, അതായത് വേൾഡ് എൻവയോൺമെന്റ് ഡേ, എല്ലാ വർഷവും June 5 ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകവ്യാപകമായി അവബോധം സൃഷ്ടിക്കാനും പരിസ്ഥിതി സംരക്ഷണം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരമായ വികസനം, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം എന്നിവയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഒരു ആഗോള വേദിയായാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ഭാവി തലമുറക്കായി ആരോഗ്യവും സുരക്ഷിതവുമായ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം അഥവാ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ ഫ്യൂച്ചർ എന്നതാണ്. അതായത്, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം നാം ഉൾക്കൊള്ളുക, കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി നാം ഉയരുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാന ഉദ്ദേശം. ഈ പ്രമേയം നമുക്ക് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രകൃതി എന്നത് നാം ഉപയോഗിക്കുന്ന ഒരു വിഭവം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ഗുരുവും രക്ഷകനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മോടൊപ്പമുള്ള ഏറ്റവും വലിയ പങ്കാളിയും കൂടിയാണ് എന്ന് നാം ഓർക്കുക. ലോകം ഇന്ന് അനുഭവിക്കുന്ന വർദ്ധിച്ചുവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം, ആവാസ വ്യവസ്ഥകളുടെ നാശം, സമുദ്രനിരപ്പുയരൽ, അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, ഉയർന്നുവരുന്ന താപനില, കടുത്ത ചൂട് തരംഗങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, വരൾച്ചകൾ, കാട്ടുതീകൾ, സമുദ്ര താപനില വർദ്ധനവ്, കോറൽ ബ്ലീച്ചിങ്, മത്സ്യങ്ങളുടെ ലഭ്യതാക്കുറവ് തുടങ്ങിയ ഒരുപാട് ഗുരുതരമായ വെല്ലുവിളികളാണ് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന സന്ദേശം, ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രകൃതിയിൽ നിന്ന് തന്നെ നാം പാഠം ഉൾക്കൊണ്ട് പഠിക്കണമെന്നും പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുമുള്ളതാണ്. വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽപ്പുല്ല് മേഖലകൾ, സമുദ്രങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ അന്തരീക്ഷത്തിന്റെ കാർബൺ ആഗിരണം ചെയ്യുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ജൈവവൈവിധ്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യ സമൂഹങ്ങൾക്ക് സുരക്ഷയും ഉപജീവനവും ഉറപ്പു നൽകുന്നവയുമാണ്. നാം വസിക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ് സമൂഹങ്ങൾക്ക് ഈ പ്രമേയത്തിന് വളരെയധികം പ്രസക്തികളുണ്ട്. ലഗൂണുകൾ, കടൽപ്പുല്ല് മേഖലകൾ, നമുക്ക് ചുറ്റും കാണുന്ന പവിഴപ്പുറ്റുകൾ അതായത് കോറൽ റീഫുകൾ, തെങ്ങിൻ തോപ്പുകൾ, കടലാമകൾ, ഡോൾഫിനുകൾ, കടൽ പക്ഷികൾ, ലഗൂണിലെ മീനുകൾ, ഡീപ് സീയിലെ വലിയ മത്സ്യങ്ങൾ തുടങ്ങിയ സമ്പന്നമായ, വളരെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ ഒരു വലിയ കലവറ തന്നെയാണ് നമ്മുടെ ലക്ഷദ്വീപ്. ഈ പ്രകൃതി സമ്പത്തുകൾ നമുക്ക് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും ഉപജീവനത്തിന്റെയും അടിസ്ഥാനമായ ഘടകങ്ങൾ കൂടിയാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ ഉപ്പമാർ, വലിയ ഉപ്പമാർ കടലിനെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് ജീവിച്ചു വരുന്നത്. അതിനാൽ നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യം നമ്മുടെ സമൂഹത്തിന്റെ ക്ഷേമവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിനും വികസനത്തിനും അനിവാര്യമായ ഉത്തരവാദിത്വം എന്നുകൂടിയാണ് നമ്മുടെ പൂർവികരുടെ ജീവിതങ്ങളിലൂടെ, അവർ ജീവിച്ചു കാണിച്ച വഴികളിലൂടെ നാം പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത്. നാം വസിക്കുന്ന ദ്വീപിന്റെ നിലനിൽപ്പും എന്നുവേണ്ട, നമ്മുടെ ദ്വീപ്

ഉണ്ടായത് മുതൽ നമ്മുടെ ദ്വീപിന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു പ്രകൃതി സമ്പത്തുകളിലൊന്നാണ് നമുക്ക് ചുറ്റും കാണുന്ന കോറൽ റീഫ് അഥവാ പവിഴപ്പുറ്റുകൾ. സമുദ്രത്തിന്റെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഇവ ആയിരക്കണക്കിന് മത്സ്യങ്ങളുടെയും കോടാനക്കോടിക്കണക്കിന് മറ്റു സമുദ്രജീവികളുടെയും ആവാസ വ്യവസ്ഥ കേന്ദ്രമാണ്. അതിലോലമായ പ്രദേശങ്ങളാണെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതോടൊപ്പം ശക്തമായ തിരമാലകളിൽ നിന്നും കൊടുങ്കാറ്റുകളിൽ നിന്നും തീരശോഷണത്തിൽ നിന്നും നമ്മുടെ ദ്വീപുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതിദത്തമായ പ്രതിരോധ മതിലുകൾ കൂടിയാണിവ. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നാണ് പവിഴപ്പുറ്റുകൾ നേരിടുന്നത്. സമുദ്രജലത്തിന്റെ താപനില ഉയരുമ്പോൾ കോറൽസിൻ അതിനുള്ളിൽ ജീവിക്കുന്ന ഗ്സുവാന്തല്ലി എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ആൽഗകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതിനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി കോറൽസ് ഭക്ഷണം കിട്ടാതെ മരിക്കുകയും കോറൽസ് വെള്ളത്ത് കോറൽസ് ബ്ലീച്ചിംഗ് ആവുകയും ചെയ്യുന്നു. തുടർച്ചയായ ബ്ലീച്ചിംഗ് സംഭവങ്ങൾ പവിഴങ്ങളുടെ കോറൽസിന്റെ നാശത്തിനും മത്സ്യസമ്പത്തിന്റെ കുറവിനും ജൈവവൈവിധ്യ നഷ്ടത്തിനും കാരണമാകാം. അതോടൊപ്പം തീരങ്ങളെ സംരക്ഷിക്കുന്ന പ്രകൃതിദത്ത പ്രതിരോധ ശേഷിയും കുറയുന്നു. സമുദ്രനിരപ്പിൽ നിന്നും വളരെ കുറഞ്ഞ വളരെ കുറഞ്ഞ ഉയരത്തിൽ കിടക്കുന്ന നമ്മുടെ ദ്വീപുകൾക്ക് ഇത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. പവിഴം നമ്മുടെ കോറൽ റീഫുകളുടെ പുനരുജ്ജീവിതത്തിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ജീവികളാണ് ഈ കോറൽ റീഫിന്റെ മുകളിൽ വളരുന്ന ആൽഗകളെ ഭക്ഷിച്ച് ജീവിക്കുന്ന പാരറ്റ് ഫിഷ്, വിവിധ തരത്തിലുള്ള ഫീസങ്ങൾ, സർജൻ ഫിഷ് തുടങ്ങിയ ഗ്രേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഗ്രേസിംഗ് ഫിഷസ്. ബ്ലീച്ചിങ്ങിന് ശേഷം ആൽഗകൾ അമിതമായി വളർന്നാൽ പുതിയ പവിഴങ്ങൾ അതായത് പുതിയ കോറൽസ്, എൻക്രസ്റ്റിംഗ് കോറൽസ് വളരാൻ കഴിയാതെ വരുന്നു. എന്നാൽ ഈ മത്സ്യങ്ങൾ ആൽഗകളെ കൂട്ടം കൂട്ടമായി വന്ന ആൽഗകളെ തിന്നിന്ന് അതിനെ നിയന്ത്രിക്കുകയും നമ്മുടെ കോറൽസുകൾക്ക് വീണ്ടും വളരാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവയെ പലപ്പോഴും ഈ ഗ്രൂപ്പ് ഓഫ് മത്സ്യങ്ങളെ പലപ്പോഴും പവിഴപ്പുറ്റുകളുടെ തോട്ടക്കാർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആരോഗ്യകരമായ പവിഴപ്പുറ്റുകൾ നിലനിർത്തുന്നതിന് ഈ മത്സ്യങ്ങളുടെ സംരക്ഷണം നിർബന്ധമായും അത്യന്താപേക്ഷികമാണ്. നമുക്കറിയാം നമ്മുടെ ലക്ഷദ്വീപിലെ മണൽത്തീരങ്ങൾ എന്ത് സുന്ദരമാണെന്ന്. ലക്ഷദ്വീപിലെ മണൽത്തീരങ്ങൾ വിനോദസഞ്ചാരത്തിനും സൗന്ദര്യത്തിനുമുള്ള ഇടങ്ങൾ മാത്രമല്ല എന്ന് നാം ഒന്നുകൂടി മനസ്സിലാക്കണം. അതീവ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥകൾ കൂടിയാണിവ. നിരവധി കടൽ ജീവികളുടെ ജീവിതചക്രത്തിന്റെ ഈ തീരപ്രദേശങ്ങൾ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. കടലാമകൾ മുട്ടയിടുന്നതിനായി ഈ തീരങ്ങൾ ആശ്രയിക്കുന്നു. തീരപ്രദേശങ്ങളിലെ സസ്യാവരണം മണലിലെ സ്ഥിരപ്പെടുത്തുകയും തീരശോഷണം കുറക്കുകയും ചെയ്യുന്നു. കൂടാതെ വിവിധ തരം ചെറിയ ഒരുപാട് ജീവികൾ, ഞണ്ടുകൾ, ഷെൽഫിഷസുകൾ, ഹെർമിറ്റ് ക്രാബുകൾ അഥവാ കൂമ്പുകൾ, മറ്റനേകായിരം സൂക്ഷ്മമായ ജീവികൾ എന്നിവയുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ കേന്ദ്രമായും തീരങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവ തീരദേശ ഭക്ഷ്യ ശൃംഖലകളുടെ പ്രധാന ഘടകങ്ങളും കണ്ണികളുമാണെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. എന്നാൽ നാമോ നിയന്ത്രണമില്ലാത്ത ഇടപെടലുകൾ, പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം, നാം ഉപേക്ഷിക്കുന്ന ഡയപ്പറുകൾ, സ്നഗ്ഗികൾ, മറ്റ് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ, ഇതെല്ലാം തന്നെ കൊണ്ടുപോയി ഇടുന്നത് നമ്മളുടെ കടപ്പുറത്താണ്, ഈ സുന്ദരമായ കടപ്പുറത്താണ്. രാത്രികാല വെളിച്ചം, തീരനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഈ ആവാസ വ്യവസ്ഥകളെ ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ തീരപ്രദേശങ്ങളുടെ സ്വാഭാവികമായ സ്വഭാവം നിലനിർത്തുകയും മാലിന്യ വിമുക്തമാക്കുകയും തീരസസ്യങ്ങൾ സംരക്ഷിക്കുകയും കടലാമകളുടെ മുട്ടയിടൽ പ്രദേശങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം സംരക്ഷണത്തിനും കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷികമാണ്. നമ്മുടെ ലക്ഷദ്വീപ് കടലാമകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. 5 തരത്തിൽപ്പെട്ട കടലാമകൾ ഇവിടെ മുട്ടയിടുകയും ഭക്ഷണം തേടുകയും ചെയ്യുന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ജീവികൾ ആരോഗ്യകരമായ സമുദ്രത്തിന്റെ പാരിസ്ഥിതിക സൂചകങ്ങളാണെന്ന് നാം ഓർക്കുക. നമ്മുടെ ലക്ഷദ്വീപിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കടൽ പക്ഷികൾ. നമുക്ക് ചുറ്റും ഒരുപാട് പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ കാണപ്പെടുന്നു. ദേശാടന പക്ഷികൾ മുതൽ ഇവിടെ താമസിക്കുന്ന പക്ഷികൾ വരെ അവയിൽ ഉൾപ്പെടുന്നു. നമ്മുടെ പക്ഷി സങ്കേതമായ പക്ഷിപ്പെട്ടി ലക്ഷദ്വീപിലെ ഏക സംരക്ഷിത മേഖലയാണ്. ഇവിടെ സൂട്ടി ടേൺ, ബ്രൌൺ നോഡി, ലെസർ ക്രിസ്റ്റഡ് ടേൺ, ഗ്രേറ്റർ ക്രിസ്റ്റഡ് ടേൺ, ബ്രിഡിൽസ് നോഡി തുടങ്ങിയ നിരവധി ടേൺസ് കടൽ പക്ഷികൾ പ്രജനനത്തിനും മുട്ടയിടുന്നതിനും കുഞ്ഞുങ്ങളെ വളർത്താനും കൂടുകൂട്ടുന്നതിനുമായി എത്തുന്നു, സ്ഥിരമായി താമസിക്കുന്നു. ഈ പക്ഷികൾ സമുദ്ര പരിസ്ഥിതിയുടെ ആഗോള പ്രധാനത്തിന്റെ പ്രധാന സൂചകങ്ങളാണ്. എന്നാൽ സമുദ്രനിരപ്പിൽ ഉയരുന്ന

0: കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവ്, മാറ്റങ്ങൾ തുടങ്ങിയവ ഇവയുടെ നിലനിൽപ്പിന് വെല്ലുവിളികളായി തുടരുകയാണ്. അതിനാൽ പക്ഷിപ്പെട്ടി പക്ഷി സങ്കേതത്തിന്റെയും അതിനോട് ചേർന്നുള്ള ചുറ്റുമുള്ള സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണം വളരെ വളരെ അത്യന്താപേക്ഷികമായി നിലനിൽക്കുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് വലിയൊരു ഭീഷണിയാണ്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യങ്ങൾക്കും കടലാമകൾക്കും മറ്റു കടൽ പക്ഷികൾക്കും പവിഴപ്പുറ്റുകൾക്കും ഗുരുതരമായ ദോഷം വരുത്തുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നത് സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഞാനടങ്ങുന്ന, നമ്മളടങ്ങുന്ന ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികൾ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, സന്നദ്ധ സംഘടനകൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ, അതിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും ഒരുപോലുള്ള പങ്കാളിത്തം ഇതിന് അത്യാവശ്യമാണ്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പരിസ്ഥിതി വനം വകുപ്പ്, ജൈവവൈവിധ്യ സംരക്ഷണം, കടലാമ സംരക്ഷണം, പവിഴപ്പുറ്റ് നിരീക്ഷണം, ഡോൾഫിൻ സംരക്ഷണ പരിപാടികൾ, പരിസ്ഥിതി വിദ്യാഭ്യാസം, കാലാവസ്ഥ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ലക്ഷദ്വീപിന്റെ സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയും പ്രകൃതി സമ്പത്തും സംരക്ഷിക്കുന്നതിൽ ഈ പദ്ധതികൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ വിജയം പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തെയും സഹകരണത്തെയും ആശ്രയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുക, മാലിന്യ മലിനീകരണങ്ങൾ ഒഴിവാക്കുക, വന്യജീവികളെയും ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക, പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ ഓരോ പൌരനും സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാം. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യവും പ്രകൃതി പൈതൃകവും ഭാവി തലമുറക്കായി സംരക്ഷിക്കാൻ കഴിയുക, ഭാവി തലമുറക്കായി കൊടുക്കാൻ കഴിയുക. പ്രകൃതി എപ്പോഴും നമ്മുടെ ഗുരുവാണ്. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പവിഴപ്പുറ്റുകൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കടലാമകൾ അക്ഷീണമായ പരിശ്രമത്തിന്റെ മാതൃകയാണ്. പക്ഷിപ്പെട്ടിയിലെ പക്ഷികൾ, കടൽ പക്ഷികൾ, ഭൂമിയും കടലും ആകാശവും തമ്മിലുള്ള ബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഓർക്കുക, പ്രകൃതി ഒരിക്കലും തർക്കിക്കുകയില്ല, നിങ്ങളുമായി സമരം ചെയ്യാൻ വരികയില്ല, പരാതിപ്പെടുകയില്ല, ഒരിക്കലും ഒരു വിവേചനവും കാണിക്കില്ല. പക്ഷേ പ്രകൃതി അവന്റെ സൂചനകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ ഭൂമിക്കൊന്നും നമ്മെ ഒരിക്കലും ആവശ്യമില്ല, മറിച്ച് നമുക്കാണ് ഭൂമി ആവശ്യം. നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും കാലാവസ്ഥാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ആവാസ വ്യവസ്ഥകളും ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കുക, ഇതെല്ലാം തന്നെ പ്രകൃതി നമുക്ക് തന്ന, നമ്മുടെ അമ്മ നമുക്ക് തന്ന അമൂല്യമായ സമ്മാനങ്ങളാണ്. ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ ലക്ഷദ്വീപിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനാൽ പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും പഴവപ്പുറ്റുകളെയും കടലാമകളെയും കടൽ പക്ഷികളെയും നമ്മുടെ തീരദേശങ്ങളെയും സംരക്ഷിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും നമ്മുടെ പ്രകൃതിയുടെ പൈതൃകം ഭാവി തലമുറക്കായി കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ചർച്ച ചെയ്ത വസ്തുതകളെല്ലാം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ കാലാവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്കാവില്ല. കാലാവസ്ഥയെ സംരക്ഷിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ ഭാവിയെ നമുക്ക് സംരക്ഷിക്കാനാവില്ല. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കിക്കൊണ്ട് സുസ്ഥിരവും സുരക്ഷിതവുമായ ഒരു ഭാവിക്കു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.
1: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഇന്നത്തെ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെയോ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയോ ജലവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുന്നതിലൂടെയോ നമുക്കെല്ലാവർക്കും പ്രകൃതി സംരക്ഷിക്കുന്നതിൽ പങ്കാളികളാകാം. ഇന്നത്തെ പരിപാടിയിൽ പങ്കുചേർന്ന് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച് അബ്ദുൾ റഹീം സാറിന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീനമ്പി, കേളാസാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.

0: പരിസ്ഥിതി ദിന പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
2: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
1: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
0: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
0: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
1: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി.

കാലവർഷം സജീവമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത. ഇന്നും നാളെയും ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് ഈ മാസം 9 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: ആകാശവാണി കവരത്തി പഠിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക്, ഈ വിഷയത്തെ ആസ്പദമാക്കി PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെക്ലാത്ത് ദ്വീപിലെ ബയോളജി അധ്യാപകനായ മുഹമ്മദ് മുഖ്താർ അലി സംസാരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ റേഡിയോ പരിപാടി കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും, പ്രത്യേകിച്ച് എന്റെ സഹപ്രവർത്തകരായ അധ്യാപക സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ ഒരു ജീവശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ വളരെ പ്രസക്തമായ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും ക്ലാസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിലോ പുസ്തക താളുകളിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുക ഒരു അധ്യാപകനാണ്. അങ്ങനെയെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നത് അധ്യാപക സമൂഹത്തിന്റെ ഏറ്റവും വലിയ കടമകളിലൊന്നായി മാറുന്നു. ഓരോ വർഷവും June 5 വരുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ ആവേശമാണ്. കുട്ടികളും അധ്യാപകരും ചേർന്ന് നൂറുകണക്കിന് തൈകൾ നടുന്നു, പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ കൈമാറുന്നു. എന്നാൽ ഈ ആഘോഷങ്ങൾ June 5 മാത്രം അവസാനിക്കുകയാണ്. ജൂലൈയിലോ ഓഗസ്റ്റിലോ നമ്മൾ നട്ട ആ കൊച്ചു തൈകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നാം നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ ബഹുഭൂരിപക്ഷവും പിന്നീട് പരിചരണമില്ലാതെ കരിഞ്ഞു പോവുകയാണ് പതിവ്. ഒരു കാര്യം ആവേശത്തോട് തുടങ്ങുകയും പിന്നീട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ നാം അറിയാതെയാണെങ്കിലും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. മരങ്ങൾ നടുക എന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, അതൊരു തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ അധ്യാപകരാണ്. ഒരു കൊച്ചു വിത്ത് മുളച്ച് ഒരു മരമായി മാറുന്നത് പ്രകൃതിയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രകാശ സംശ്ലേഷണം വഴി അവ എങ്ങനെയാണ് ജീവവായു നൽകുന്നത് എന്നും, പക്ഷി മൃഗാദികൾക്ക് എങ്ങനെ ഒരു വലിയ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നുവെന്നും ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ആ ശാസ്ത്ര സത്യങ്ങളെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചൂടുകാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഒരു ചെടി വാടിക്കരിയുമ്പോൾ അത് വെറുമൊരു ചെടിയല്ല, വരാനിരിക്കുന്ന ഒരു വലിയ ജീവലോകമാണ് ഇല്ലാതാക്കുന്നത് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു അധ്യാപകൻ കുട്ടിയോട് നീ നട്ട ചെടിക്ക് ഇന്ന് വെള്ളം നനച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന പ്രചോദനം വളരെ വലുതാണ്. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ആശയമാണ് ട്രീ ഗാർഡ് സിസ്റ്റം. ഇവിടെയാണ് അധ്യാപകരുടെ റോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. എന്താണ് ഈ ട്രീ ഗാർഡ് സിസ്റ്റം? ഇതിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും അവർ നടുന്ന ചെടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകർ നേരിട്ട് നൽകുക. ആ ചെടി ഇനി ആ കുട്ടിയുടേതാണ്. തുടർച്ചയായ നിരീക്ഷണവും പ്രോത്സാഹനവും എല്ലാ ദിവസവും രാവിലെ അസംബ്ലിക്ക് മുമ്പോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോഴോ കുട്ടികൾ അവരുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. നന്നായി ചെടിയെ പരിപാലിക്കുന്ന കുട്ടികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകർ അഭിനന്ദിക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കുട്ടികളോട് അവരുടെ ചെടിയുടെ വളർച്ച രേഖപ്പെടുത്താൻ ഒരു ഡയറി സൂക്ഷിക്കാൻ പറയുക. പുതിയ ഇലകൾ വന്നോ, വളർച്ചയുണ്ടോ എന്നീ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കട്ടെ. ഈ ഡയറികൾ ആഴ്ചയിലൊരിക്കൽ അധ്യാപകർ പരിശോധിച്ച് പ്രോത്സാഹനങ്ങൾ നൽകുക. ഉപദേശിക്കുന്നതിനേക്കാൾ വലുതാണ് മാതൃകയാവുന്നത്. അധ്യാപകർ സ്വന്തമായ ഒരു ചെടി സ്കൂളിൽ നടുകയും അത് പരിപാലിക്കുന്നത് കുട്ടികൾ കാണുകയും ചെയ്യുമ്പോൾ അവർ അത് സന്തോഷത്തോടെ അനുകരിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണമോ വലിയ കെട്ടിടങ്ങളോ അല്ല, മറിച്ച് അവർക്ക് ശ്വസിക്കാൻ ശുദ്ധമായ വായുവും കുടിക്കാൻ നല്ല വെള്ളവുമുള്ള ഒരു ഭൂമിയാണ്. ഈ ഭൂമി വരും തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയിരിക്കുന്നതാണ്. ഒരു മരം നടുമ്പോൾ നാം വരും തലമുറയ്ക്കായി ഒരു ജീവൻ കൂടിയാണ് ബാക്കി വെക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഒരു അധ്യാപകന് കഴിയുന്നത്ര മറ്റാർക്കും കഴിയില്ല. നമ്മൾ നട്ട ഓരോ കൊച്ചു തൈക്കും ജീവന്റെ കാവലാളായി ഒരു ട്രീ ഗാർഡ് ആയി മാറാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കാം. അതിനായി അധ്യാപകരായി നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാം. ഞാൻ നിങ്ങളോട് ദീപിലെ ഒരു കഥ പറയട്ടെ. 30 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിൽ ഹസൻ സാർ എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ ഒരു തേങ്ങയുമായി വന്നു. സാറ് കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഈ തേങ്ങയുടെ ഉള്ളിൽ എന്താ? കുട്ടികൾ പറഞ്ഞു, വെള്ളം, കാമ്പ്. സാറ് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ല മക്കളെ, ഈ തേങ്ങയുടെ ഉള്ളിൽ നമ്മുടെ ദ്വീപ് മുഴുവനുണ്ട്. ഈ വെള്ളം നമ്മുടെ കിണറിലെ വെള്ളമാണ്. ഈ കാമ്പ് നമ്മുടെ ഭക്ഷണമാണ്. ഈ ചിരട്ട നമ്മുടെ വിറകാണ്. ഈ തൊണ്ട് നമ്മുടെ കയറാണ്. ഈ തെങ്ങില്ലെങ്കിൽ നമ്മുടെ ദ്വീപില്ല. അന്ന് സാറ് സ്കൂൾ മുറ്റത്ത് 10 തെങ്ങിൻ തൈ നട്ടു. ഇത് നമ്മുടെ ക്ലാസിന്റെ തെങ്ങ് എന്ന് പറഞ്ഞ് കുട്ടികൾ മാറി മാറി വെള്ളം ഒഴിച്ചു. 30 വർഷം കഴിഞ്ഞ് ഇന്ന് ആ സ്കൂൾ മുറ്റത്ത് 10 വലിയ തെങ്ങുകൾ നിൽക്കുന്നു. അതിന്റെ തണലിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നു. ആ ഹസൻ സാറ് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ദ്വീപ് വളരെ സുന്ദരമാണ്, പക്ഷെ വളരെ ദുർബലവുമാണ്. ഈ ദുർബലതയെ ശക്തിയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ അധ്യാപകർക്കാണ്. പ്രധാന ഭൂപ്രദേശത്തെ ഒരു സ്കൂളും നമ്മുടെ ദ്വീപിലെ ഒരു സ്കൂളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും വലുതാണ്. നമ്മൾ ഭവ്യ ദ്വീപിലാണ് ജീവിക്കുന്നത്. ഈ മണ്ണ് വളരെ നേർത്തതാണ്. കുറച്ച് മീറ്റർ കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രനിരപ്പ് ഉയരുകയാണ്. ഭവ്യ പുറ്റുകൾ നശിക്കുകയാണ്. നമ്മുടെ ദ്വീപ് തന്നെ അപകടത്തിലാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പുസ്തകത്തിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. അത് ചെയ്യാൻ കഴിയുന്നത് അധ്യാപകന് മാത്രമാണ്. ശുദ്ധജലം നമ്മുടെ സ്വർണമാണ്. നമ്മുടെ കിണറിലെ വെള്ളം പരിമിതമാണ്. ഒന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ ഉപ്പുവെള്ളം കയറും. പിന്നെ കുഴിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഒരു ടാപ്പ് പോലും പാഴാക്കാൻ നമുക്ക് ആവില്ല. ഒരു തുള്ളി വെള്ളം

0: ഒരു തുള്ളി ജീവൻ എന്നത് നമുക്ക് പാഠമല്ല, ജീവിതമാണ്. ഇത് കുട്ടിയെ ശീലമാക്കേണ്ടത് നമ്മളാണ്. മാലിന്യം നമുക്ക് ഏറ്റവും വലിയ ശത്രുവാണ്. പ്രധാന ഭൂപ്രദേശത്ത് മാലിന്യം ലോറി കൊണ്ടുപോകും. ഇവിടെ നമ്മൾ എവിടെ കൊണ്ടുപോകും? കടലിൽ തള്ളിയാൽ നമ്മുടെ പവ്യപ്പുറ്റും മത്സ്യസമ്പത്തും നശിക്കും. കുഴിച്ചു മൂടാൻ സ്ഥലമില്ല. അതുകൊണ്ട് മാലിന്യം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ഏക പോംവഴി. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ് എന്ന ശീലം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ക്ലാസ് മുറിയിൽ നിന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: നമ്മുടെ ക്ലാസ്സിൽ വാട്ടർ ഓഡിറ്റിംഗ് നടത്തുക. കുട്ടികളെ കൊണ്ട് ഒരു ദിവസം സ്കൂളിൽ എത്ര വെള്ളം ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കാൻ പറയൂ. ടാപ്പുകൾ ലീക്കേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ശരിയാക്കൂ. മഴവെള്ളം ശേഖരിക്കാൻ ഒരു ബക്കറ്റ് വെച്ചാൽ മതി, ആ വെള്ളം ചെടിക്ക് ഒഴിക്കാം. കുട്ടികൾ കാണട്ടെ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കുന്നില്ലെന്ന്. പ്ലാസ്റ്റിക് ദ്വീപിന്റെ ശത്രു. ലക്ഷദ്വീപിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ നിയമം കൊണ്ട് മാത്രം കാര്യമില്ല, ശീലം വേണം. പ്ലാസ്റ്റിക് വിരുദ്ധ ക്ലാസ് മുറി പ്രഖ്യാപിക്കൂ. കുട്ടികൾ സ്റ്റീൽ കുപ്പിയിൽ വെള്ളം കൊണ്ടുവരട്ടെ, തുണിസഞ്ചി ഉപയോഗിക്കട്ടെ, ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിക്കൂ. കടലാണ് നമ്മുടെ എല്ലാം, കടലിലേക്ക് പ്ലാസ്റ്റിക് ഇടരുതെന്ന് പഠിപ്പിക്കൂ. ഓരോ സ്കൂളിലും ഒരു കുട്ടിക്ക് ഒരു വൃക്ഷം പദ്ധതി തുടങ്ങുക. അതിന് പേരിടാൻ പറയൂ. സ്കൂൾ വളപ്പിൽ ചെടിയുടെ ഓരോ ഭാഗവും എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കൂ. വേസ്റ്റ് വസ്തുക്കൾ കൊണ്ട് പല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിപ്പിക്കൂ. നമ്മുടെ ക്ലാസ് മുറി പരിസ്ഥിതി പാഠം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കരുത്. മാസത്തിൽ ഒരിക്കൽ കുട്ടികളെ കടൽ തീരത്ത് കൊണ്ടുപോകും. പവ്യപ്പുറ്റിന്റെ പ്രാധാന്യം കാണിച്ചു കൊടുക്കൂ. ബീച്ച് ക്ലീനിങ് ഒരു പ്രവൃത്തിയാക്കൂ. NSS, NCC പോലെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഉൾപ്പെടുത്തുക. നമ്മുടെ ജീവനാണ് കടൽ എന്ന് കുട്ടികൾ തൊട്ടറിയട്ടെ. സൂര്യനിൽ നിന്ന് ഊർജം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ദ്വീപിൽ വെയിൽ ധാരാളമുണ്ട്. സോളാർ എനർജിയുടെ പ്രാധാന്യം പഠിപ്പിക്കൂ. ഗ്രീൻ ക്യാപ്റ്റന്മാരെ വെച്ച് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ ആളില്ലെങ്കിൽ ഫാനും ലൈറ്റും ഓഫാക്കാൻ പറയൂ. ഡീസൽ കൊണ്ടുവരാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കൂ. എന്റെ വീക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാ സ്കൂളും പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സ്കൂളുകളെ സീറോ വേസ്റ്റ് സ്കൂളാക്കി മാറ്റാൻ പറ്റും. സ്കൂളിൽ പ്ലാസ്റ്റിക് 100% നിരോധിക്കുക. ഉച്ചഭക്ഷണ വേസ്റ്റ് കൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കിയത് അടുക്കളയിൽ ഉപയോഗിക്കുക. മഴവെള്ള സംഭരണി വെച്ച് 6 മാസത്തെ വെള്ളം ഉറപ്പാക്കുക. സ്കൂൾ മുറ്റം മുഴുവൻ പച്ചക്കറികളും പൂച്ചെടികളും നടുക. ഇതൊക്കെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ പ്രാവർത്തികമാക്കാം. ഈ ദ്വീപ് ഉണ്ടായത് തന്നെ ഓരോ പവ്യപ്പുറ്റും ഒന്നിച്ചു ചേർന്നാണ്. ഒരു പവ്യം വിചാരിച്ചാൽ ദ്വീപ് ഉണ്ടാകില്ല, പക്ഷേ കോടിക്കണക്കിന് പവ്യങ്ങൾ ഒന്നിച്ചപ്പോൾ ഈ സ്വർഗമുണ്ടായി. നിങ്ങളുടെ ക്ലാസ് മുറി ആ ഒരു പവ്യപ്പുറ്റാകട്ടെ. നമ്മുടെ ദ്വീപ് വളരെ ചെറുതാണ്, ലോക ഭൂപടത്തിൽ ഒരു പൊട്ട് മാത്രം. പക്ഷേ ഈ പൊട്ടില്ലാതായാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ ജീവിതം എല്ലാം ഇല്ലാതാവും. ഈ ദ്വീപിനെ രക്ഷിക്കാൻ പട്ടാളമോ നിയമമോ പോരാ. ദ്വീപിനെ രക്ഷിക്കാൻ പോകുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്റെ ക്ലാസ് മുറിയെ ഈ ദ്വീപിന്റെ സംരക്ഷണ കോട്ടയാക്കും. എന്റെ കുട്ടികളെ ജലത്തിന്റെ വില പഠിപ്പിക്കും. പ്ലാസ്റ്റിക്കിന്റെ അപകടം പറഞ്ഞു കൊടുക്കും. ഒരു തെങ്ങിൻ തൈ നട്ട് ഒരു ദ്വീപിനെ നിലനിർത്തും. കാരണം ഈ കടലും ഈ തീരവും ഈ തെങ്ങും എന്റേതല്ല, ഇത് എന്റെ മക്കളിൽ നിന്ന് ഞാൻ കടം വാങ്ങിയതാണ്. നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് വെറും തെങ്ങല്ല, നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നാളത്തെ ലക്ഷദ്വീപാണ്. ഒരു തൈ നടാം, ഒരു ദ്വീപിനെ രക്ഷിക്കാം. പച്ചപ്പുള്ള ജീവവായു നിറഞ്ഞ ഒരു നല്ല നാളേക്കായി എല്ലാ വിദ്യാലയങ്ങളും പ്രകൃതി സ്നേഹത്തിന്റെ പാഠശാലകളായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫലിമയും. ഇതിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധ്യാപകരുടെ

0: ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിച്ചത് പി എം ശ്രീ, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെത്തനാദ് ദ്വീപിലെ ബയോളജി അധ്യാപകനായ മുഹമ്മദ് മുഖ്താർ അലി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
1: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
2: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം,

ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫാട്ടുഫെട്ടി എന്ന പരിപാടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം മന്നായപുര.

0: ഹലോ,
1: ആകാശവാണിയുടെ ഫാക്ട് ഫെറ്റ് എന്ന പരിപാടിയാണ്. ആരാണ്?
0: എന്റെ പേര് ഷെരീഫ്. ഞാൻ കൽപ്പേനിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: കൽപ്പേനിയിൽ നിന്ന്? ആ, നേരത്തെ വിളിച്ചിരുന്നു അല്ലേ?
0: ആ, ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാ വീക്കിലും വിളിക്കാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാറുണ്ട്, പിന്നെ നിങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്. നല്ല പരിപാടി, നല്ല പ്രോഗ്രാമാണ്.
1: പിന്നെ എന്ത് ചെയ്യുന്നു ഇപ്പോ? സുഖമല്ലേ അവിടെ?
0: ആ, കുഴപ്പമില്ല, നല്ല വിശേഷം, സുഖം. പിന്നെ എന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ, എപ്പോഴും വിളിക്കുന്ന ആളായത്.
1: ആ, അതെ അതെ, ഷെരീഫിനെ ആർക്കും പരിചയപ്പെടുത്തണ്ട, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ?
0: പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു പെരുന്നാൾ, അടിപൊളി.
1: അവിടെ എങ്ങനെയാണ് പെരുന്നാളുടെ ആഘോഷങ്ങളൊക്കെ? കൽപ്പനയിലല്ലേ ഇപ്പൊ ഉള്ളത്?
0: അതെ അതെ, ഇവിടെ നമ്മുടെ പോലെ തന്നെ. രാവിലെ പെരുന്നാൾ നിസ്കരിക്കും, പിന്നെ ഭക്ഷണം കഴിക്കും, എല്ലാവരുടെ വീട്ടിലൊക്കെ പോകും, പിന്നെ വൈകുന്നേരം തെക്കോട്ടും വടക്കോട്ടും പോകും വണ്ടി പിടിക്കും, ഇത്രയേ ഉള്ളൂ.
1: ആണോ?
0: ആ, എല്ലാ സ്ഥലത്തും പോലെ തന്നെയാണ്. ഇപ്പോ മോഡേൺ അല്ലേ എല്ലാം, പഴയതുപോലെ ഇല്ലല്ലോ.
1: അതെ അതെ അതെ, ഇപ്പൊ എല്ലാം മോഡേണായി വരുന്ന ഒരു കാലഘട്ടമാണ്.
0: ആ അതെ.
1: അപ്പൊ ഷെരീഫ് ഈ പ്രാവശ്യം ഫാട്ടഫെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
0: ഇന്ന് എന്റെ പെങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പിന്നെ ജൂൺ 10th എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ പേര് അബാൻ ഷെരീഫ് എന്നാണ്.
1: അതെ.
0: അപ്പൊ മോന്റെ ബർത്ത്ഡേ ആണ് ജൂൺ 10th. പിന്നെ ജൂൺ 8 എന്റെ ബർത്ത്ഡേ ആണ്.
1: ജൂൺ 9
0: എന്റെ ഇളാമ്മാന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 9 പിന്നെ എന്റെ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി
1: ജൂൺ മാസം നിങ്ങളുടെ അവിടെ മൊത്തം ആഘോഷമായിരിക്കും.
0: അതെ അതെ അതെ, നമ്മളിപ്പോ പുറത്തായതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ ബർത്ത്ഡേ ഒന്നും നമ്മളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. ഇപ്പൊ കുട്ടികളായതുകൊണ്ട് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ അത്രേ ഉള്ളൂ, ആഘോഷങ്ങളൊന്നുമില്ല.
1: അത് ശരി. അപ്പൊ ഈ മാസം മൊത്തം ഷെരീഫിന്റെ വീട്ടില് ബർത്ത്ഡേസ് ആണല്ലോ?
0: അതെ,
1: ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്ന?
0: ഞാന് നമ്മുടെ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയില്ലേ, അതിലെ ഏതെങ്കിലും ഒരു സോങ് വെച്ചാ മതി.
1: കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു സോങ്?
0: ആ, വെച്ചാ മതി, ഏതെങ്കിലും ഒരു സോങ് തന്നാ മതി.
1: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
0: ആർക്കെങ്കിലും എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ആകാശവാണി പാട്ടുപെട്ടി പരിപാടി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ കൽപ്പേനിയിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി. ഇവിടെ ഈ ആകാശവാണി കേൾക്കുന്ന പലരും എന്നോട് പറയും, ആകാശവാണി പാടിയിട്ടുണ്ടല്ലോ, പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആകാശവാണിയിലെ നിങ്ങൾക്ക് വേണ്ടി.
1: ഷെരീഫ് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട്, കയ്യെത്തും ദൂരത്തുന്ന സിനിമയത്തെ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. വിളിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബദരി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസ്, സുനിത എന്നിവർ ആലപിച്ച ഗാനം. സംഗീതം പകർന്നിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ്.

ആകാശവാണിക്ക് അവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതയില്ലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
1: സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യ

പദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ കുളിർമയേകി തൊടുപുഴയിലെ അമരങ്കാവ് ശ്രദ്ധേയമാകുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ജീവവായുവാണ്. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് അപൂർവ സസ്യജാലങ്ങളുടെയും ജീവികളുടെയും വലിയൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിലൊന്നായ അമരങ്കാവ് നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് നിലവിൽ സംരക്ഷിച്ചു പോരുന്നത്. ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ വാഹന സൌകര്യം എത്തിയതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒട്ടേറെ വാഹനങ്ങൾ എത്തുന്നത് കാരണം പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ മഴക്കാലത്ത് ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെ സ്വീകരിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കും. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ കണ്ടെത്തിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബുജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന അനധികൃത നിർമ്മാണങ്ങളുടെയും സാഹസിക ടൂറിസം സംരംഭങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി കളക്ടർ അറിയിച്ചു. June 15 ഇതിൽ റിപ്പോർട്ട് ലഭ്യമാകും. പതിവായി അപകടമുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾ ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഔഷധ ഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച കാന്തല്ലൂർ വെളുത്തുള്ളി കേരളത്തിന്റെ കാർഷിക വൈവിധ്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭൗമസൂചികാ പദവി നേടിയ ഈ ഉൽപ്പന്നം വിപണിയിലെ സാധാരണ വെളുത്തുള്ളികളിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ജൈവരീതിയിൽ വളരുന്ന കാന്തല്ലൂർ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകവും എസൻഷ്യൽ ഓയിലിന്റെ അളവും ഏറെ ഉയർന്നതാണ്. 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണുള്ളത്. ആധുനിക വിപണന സംഭരണ സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഞ്ചാരികൾക്ക് നേരെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും അതിർത്തി ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പരിശീലനം നൽകും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിംഗിനായി വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എലിവേറ്റഡ് പാത എന്ന ആശയം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം റെക്കോർഡ് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മൂന്നാറിൽ എത്തിയത്. മൂന്നാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പാക്കും. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ മൂന്നാറിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.
2: ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം പറയാം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
3: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.

0: ரோகி உறவுகள். മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. വയലും വീടും ഇന്ന് വൈകുന്നേരം 6:50.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ മണി കെ ചന്ദാപൂര്, ഇജാസ് യൂനസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥ

0: മഞ്ജു എസ് കെ, ആതിരായം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം പറയാം, youth.artvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305.

0: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ. ആദൌ മുഖ്യാഹ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്ത് രാജ്യേ 18,800 കോടി രൂപ്യകാധികമൂല്യാനാം മാർഗ വിദ്യുതഃ തഥാ ഔദ്യോഗിക വികാസ പരിയോജനാനാം ശുഭാരംഭം കൃതവാൻ. കേന്ദ്ര സർവകാരേണ വിദേശീ സംസ്ഥാഗത നിവേശകേഭ്യഃ കരേഷു മഹത് ശൈഥില്യം പ്രദത്തം. ഭാരതീയ റിസർവ് ബാങ്കേന സ്വസ്യ നവീന മൌദ്രിക നീതി സമീക്ഷായാം പ്രമുഖ കുസീത ദരാഃ യഥാവത് സ്ഥാപിതാഃ. പുനഃക്രയണ ദരഃ 5.25% യാവത് സ്ഥാസ്യതി. നേപ്പാലദേശസ്യ വിദേശമന്ത്രി ശിശിര ഖനാലഃ അദ്യ ആരഭ്യ ത്രിദിവസീയാം യാത്രായാം ഭാരത്യാത്രയാം ദില്ലീം സംപ്രാപ്നോത്. അദ്യ വിശ്വ പര്യാവരണ ദിവസ സമഗ്രേപി വിശ്വേ ആമാന്യത്തെ പ്രശാസനേന ദില്ല്യാം 18 ഓക്സിജൻ പാർക്ക് ഇതി ഉദ്യാനാനി ഉദ്ഘാടിതാനി. അപി ച പുരുഷാണാം അഷ്ടാദശ വയസ ഏഷ്യ കപ്പ് ഹോക്കി പ്രതിയോഗിതായാഹ ഉപാന്ത്യ സ്പർധായാം ഭാരതേന പാകിസ്ഥാന ദലം 5-3 അന്തരാലേന പരാജിതം. इदानीं वार्ताः विस्तरेण. विकास परियोजनानां शुभारम्भं कृतवान् प्रधानमन्त्री मोदी. भारतस्य प्रधानमन्त्री नरेन्द्रमोदी अद्य गुजरातराज्यस्य सूरतनगरे 18,800 कोटिरूप्यकाधिकमूल्यानां मार्गविद्युतः तथा औद्योगिकविकासपरियोजनानां शुभारम्भं कृतवान्. സഹ ആദൌ ഹസീറ ക്ഷേത്രം ഗത്വാ ഔദ്യോഗിക ആധാരഭൂത സംരചനാ കാര്യാണാം സമീക്ഷാം കൃതവാൻ തഥാ ജനസഭാം അപി സംബോധിതവാൻ. അനന്തരം പ്രധാനമന്ത്രി ദമനനഗരം ഗമിഷ്യതി ഗതവാൻ യത്ര പ്രായഃ 2,970 കോടി രൂപ്യക പരിമിതാം വിവിധ വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാഭിഃ പരിയോജനാഭിഃ ക്ഷേത്രസ്യ വികാസഃ ആജീവികാനാം നിർമാണാനി തഥാ ജനസുവിധാനാം വൃദ്ധയശ്ച ഭവിഷ്യന്തി. വൈദേശിക നിവേശകേഭ്യഃ കരമുക്തിഃ ഭാരതേ ച നിവേശവൃത്തേഃ പ്രോത്സാഹനം. കേന്ദ്ര സർവകാരേണ വൈദേശിക സംസ്ഥാഗത നിവേശകേഭ്യഃ മഹത് ശൈഥില്യം പ്രദത്തം. സർവകാരീയ പ്രതിഭൂതിഷു നിവേശാത് പ്രാപ്തേഃ പൂഞ്ജിലാഭി തഥാ കുസീത രൂപേണ ആയി സമ്പൂർണ കരമുക്തിഃ പ്രദത്ത. ഏഷാ വ്യവസ്ഥ അസ്യ വർഷസ്യ ഏപ്രിൽ മാസസ്യ പ്രഥമ ദിനാത് പ്രഭാവിനി ഭവിഷ്യതി. ഏതദർഥം പ്രശാസനേന 26,000 കോടി രൂപ്യക ആയകര സംശോധനസ്യ

0: द्वित्रिदिवसयोः मध्ये मध्य अरब सागरस्य केषुचित् अधिकेष् भागेष् समग्रेऽपि गोवा प्रदेशे महाराष्ट्रस्य आन्ध्रप्रदेशस्य कर्णाटकस्य च केषुचित् भागेष् तमिलनाड् राज्यस्य अवशिष्टेष् भागेष् तथा पूर्वोत्तर राज्यानां केषुचित् भागेष् दक्षिण पश्चिम प्रावृतः आगमनाय परिस्थितयः अनुकूलाः सन्ति। पुरुषाणाम् आ अष्टादश वयस्यः एशिया कप हॉकी प्रतियोगितायाः उपांत्य स्पर्धायां भारतेन पाकिस्तान दलं 5-3 अंक अंतरालेन पराजितम्। जापान इदं अपरतः महिलानां अंडर 18 एशिया कप प्रतियोगितायाः उपांत्य स्पर्धायां चीन देशेन भारतीय दलं पराजितम्। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തുരാന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിത ഭാവിയിലേക്ക് ലോകം ഒന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാവും.
6: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ

0: ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
1: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന്റെ ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
0: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്തൂർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്കാവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-1 5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം ദീപു എസ് എൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശനും പറഞ്ഞു. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. കടൽത്തീരങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബൺ ആഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള താപനില അതിവേഗമുയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോളവേദി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവാണ്. പരമ്പരാഗതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അസർബൈജാൻ ഈ വേദിയിലൂടെ ലോകത്തിന് കാണിച്ചുകൊടുക്കുന്നു. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് 1974 ജൂൺ 5 മുതലാണ്. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിവസ ആചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്ക് മേലേൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോള താപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണും ജലാശയങ്ങളും കടലുകളും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെ എല്ലാം അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ മൃഗസംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെക്കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. വനവൽക്കരണം, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വ്യാപനം എന്നിവയിലൂടെ മാത്രമേ കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ. പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനായി കൂട്ടായ പ്രവർത്തനത്തിനും ജനപങ്കാളിത്തത്തിനുമുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിന്റെ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്ന ഒരു ലേഖനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കുവച്ചു. സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദീർഘകാല പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകാൻ ശേഷിയുള്ളതുമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ ഈ വെല്ലുവിളികളെ നേരിടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായിരിക്കും കൂടുതൽ ഹരിതാഭമായ ഒരു ഡൽഹിയെന്ന് കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഏക് പേഡ് മാ കെ നാം പോലുള്ള പദ്ധതികൾ ഓരോ വർഷവും ഏകദേശം 1.1 ലക്ഷം ഹെക്ടർ വനപ്രദേശം കൂട്ടിച്ചേർക്കുന്നതിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മിഷൻ ലൈഫിന്റെ ആത്മാവിലൂടെ കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭമായതും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഗ്രഹത്തിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആഴത്തിലുള്ള സാംസ്കാരിക, ധാർമ്മികത, പരമ്പരാഗത ഇന്ത്യൻ ജ്ഞാനത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി പരിസ്ഥിതി പരിപാലനത്തിന്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒരു പവിത്രമായ സംസ്കൃത സുഭാഷിതം പങ്കുവയ്ക്കുകയും ചെയ്തു. എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പങ്കുവച്ചു: എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ അതീവ താൽപര്യമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണിത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ അനേകം ശ്രമങ്ങൾ ഈ ദിശയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക, മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക, അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക, പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം സമ്പന്നമാണ്. എന്നാൽ അവന്റെ അത്യാഗ്രഹങ്ങൾ തീർക്കാൻ അതിനാവില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്ക്

0: ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ, വെറുമൊരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഒന്നിച്ച് പ്രയത്നിക്കാം. കാരണം ഭൂമി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി.
2: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, സത്യവും സത്യസന്ധതയും ചിലപ്പോൾ ഫലശൂന്യമായി തോന്നിയേക്കാം. പക്ഷേ അവ ഒരു കോട്ട പോലെ നിങ്ങളുടെ പിന്നിൽ കാവൽ നിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം. ഗാനം നിങ്ങൾക്കറിയാമോ? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജൂൺ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്, ഇടവപ്പാതി വരുന്നതും ജൂണിലാണ്. മഴയോടൊപ്പമുള്ള സ്കൂൾ തുറക്കൽ വളരെ പഴയ ഓർമ്മയാണ്. മഴ നനഞ്ഞ സ്കൂളിലേക്കുള്ള യാത്ര എത്ര രസകരമായിരുന്നു. കാലം കുറേ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്കൂൾ തുറന്നാലും മഴ പെയ്യാതെയായി. വളരെ വൈകിയാവും മഴ പെയ്യുക, ചിലപ്പോൾ പെയ്യുകയില്ല. മാസങ്ങളോളം നീണ്ടുനിന്ന വേനൽ നമ്മളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. കർഷകരുടെ കാര്യവും കഷ്ടത്തിലായി. അസ്ഥിരമായ കാലാവസ്ഥ നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ വിചാരിക്കാതിരിക്കുമ്പോൾ പ്രളയമായി മാറുന്നു. വേനൽ കഠിനമായ ഉഷ്ണമായി മാറി അകവും പുറവും പൊള്ളിക്കുന്നു. ഫാൻ കൊണ്ടൊന്നും ചൂടിനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുളിർകാറ്റ് ഉഷ്ണക്കാറ്റിന് വഴിമാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്നു? ഇത്തരം ആലോചനകൾക്കിടയിലാണ് ലോക പരിസ്ഥിതി ദിനം കടന്നുവരുന്നത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. കൃത്യമായ ഇടവേളകളിൽ മഴയും മഞ്ഞും വേനലൊക്കെ വന്നിരുന്ന ആ നല്ല കാലത്തെ തിരിച്ചുപിടിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നാലോചിക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ്.
3: എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഓരോ വർഷവും ഇതിനായി ഒരു സെൻട്രൽ തീമും സ്ലോഗനും നിർവചിക്കാറുണ്ട്. ഈ വർഷം, അതായത് 2026 ജൂൺ 5, തീം ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് എ സ്ലോഗൺ ആണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതി എങ്ങനെ കാലാവസ്ഥയെ നിയന്ത്രിക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഒരു പുനർചിന്തനം ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ, അതായത് ഗുഡ് ഓൾഡൻ ഡേയ്സ് എന്ന് പറയും, നമ്മൾ മൺ ഭിത്തി

ഉള്ള വീടുകളിൽ താമസിച്ചു. ഇന്നാവട്ടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. അതുപോലെ വെള്ളം, നമ്മൾ ഫ്രിഡ്ജിന്റെ യൂസും എ സിയുടെ യൂസും കൂട്ടി. പണ്ട് അങ്ങനല്ല, മൺപാനകളിലായിരുന്നു വെള്ളം വെച്ചത്. അത് പിടിച്ചു കുടിക്കുമ്പോൾ നല്ല ശീതളമായ ജലം ഉപയോഗിച്ചു പോന്നിരുന്നു. ഇനിയൊരു തിരിഞ്ഞുപോക്ക് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നാം ഓവറായിട്ടുള്ള യൂസേജ്, അതായത് ഫ്രിഡ്ജിന്റെയും എ സിയുടെയും ഒക്കെ അധികമായ യൂസേജ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൌസ് ഇഫക്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഗ്രീൻ ഹൌസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ഇതിന്റെ മലയാള പദം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള താപനമാണ്. അതായത് മൊത്തത്തില് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. സോ പ്രകൃതിയെ നമ്മൾ, ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ താലോലിച്ച് നർച്ചർ ചെയ്ത് വളർത്തുന്നത്, അതുപോലെ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ നമ്മൾ നല്ലവണ്ണം പരിചരിച്ച് സംരക്ഷിച്ചു വന്നാൽ തിരികെയും ആ അമ്മ നമുക്ക് എല്ലാ പ്രകൃതി വിഭവങ്ങളും നല്ല ശുദ്ധമായി തന്നെ നൽകും. നമ്മൾ ശ്വസിക്കുന്ന വായുവാകട്ടെ, കുടിക്കുന്ന ജലമാവട്ടെ, ഈവൻ നമ്മൾ മണ്ണിൽ നിന്നാണല്ലോ പൊന്നുണ്ടാക്കുന്നത്. പൊന്ന് മീൻസ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസസ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഒരു ഫലഭൂയിഷ്ഠമായ നല്ല ആരോഗ്യമുള്ള മണ്ണുണ്ടായാലേ അതിൽ നിന്ന് ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുള്ളൂ. ആ ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യം വരുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലാവാം, മെന്റലും ആവാം. അതായത് നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വേണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുവാൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്തിൽ നിന്നാണ്. ആയുർവേദം അനുശാസിക്കുന്നത് ഭക്ഷണമാണ് ഔഷധം എന്നാണ്. ആ ഔഷധം നമ്മൾ കൃത്യ അളവിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളാവുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ തലച്ചോറ് നന്നായി പ്രവർത്തിച്ച് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുകയും, ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യ പറഞ്ഞു കൊടുക്കാം, ഡാൻസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ടീച്ചറാണെങ്കിൽ അങ്ങനെ, ഇല്ല രക്ഷകർത്താക്കൾക്ക് തന്നെ ഒരു റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്കാവണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ ഗൃഹത്തിൽ എപ്പോഴും രക്ഷകർത്താക്കളാണ്. 3 വയസ്സ് കഴിഞ്ഞേ അവര് പുറം ലോകത്ത് ടീച്ചറിനെ ആശ്രയിക്കുന്നുള്ളൂ വിദ്യയുടെ കാര്യത്തിൽ. അപ്പോ നമ്മളൊരു ഗൃഹത്തിൽ തന്നെ ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്ത് പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, എന്നാലേ നമുക്കും വരും തലമുറയ്ക്കും ഇവ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏറെ നമ്മൾ കണ്ടുവരുന്നത് പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ്. എത്രയോ ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നു, എന്നാലും കുട്ടികള് മറ്റു കുട്ടികളായിട്ട് ചേർന്ന് കളിച്ച് പാർക്കിൽ പോകുമ്പം ചോക്ലേറ്റിന്റെ കവറും ചിപ്സിന്റെ കവറും ഒക്കെ അവരിങ്ങനെ കാറ്റിപ്പുറത്ത് കാണും. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ആമയിഴഞ്ഞ തോട് പോലും ഫുള്ളി കവറും മിനറൽ വാട്ടറിന്റെ ബോട്ടില്, ശീതള പാനീയങ്ങളുടെ ബോട്ടിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് പറ്റും? മഴ സമയത്ത് ഡ്രെയിനേജ് ബ്ലോക്കായി, അത് കാരണം പല പ്രശ്നങ്ങളും വരും. പിന്നെ ഇതിൽ ബാക്ടീരിയ യൂട്രിഫിക്കേഷൻ കാരണം പെരുകി പെരുകി പെരുകി അതിൽ ഈച്ചയിരുന്ന് അത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഫുഡിലോ ചായക്കടയിലുള്ള വടയുടെ പുറത്തോ എല്ലാം പോയി ഇരിക്കുവാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വ്യക്തി ശുചിത്വം പാലിക്കുന്നത്, അതുപോലെ നമ്മുടെ പരിസരവും ശുചിയായിട്ട് വച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാധനമുണ്ട്, ആരോഗ്യം ഒരു ധനമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, അതായത് നമുക്ക് ഇച്ചിരി വെൽത്ത്, സമ്പത്ത് കുറഞ്ഞു പോയാൽ വളരെ കുറച്ചു കാലമേ പോയുള്ളൂ, അതേസമയം ഹെൽത്ത് പോയാൽ കുറേ എന്തോ നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. ക്യാരക്ടർ പോയാൽ എല്ലാം പോയി, നമുക്കൊരു ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഹെൽത്ത് നന്നായിട്ട് നോക്കണമെങ്കിൽ മണ്ണിന് മലിനീകരണം പാടില്ല, ജലാശയങ്ങളിൽ മലിനീകരണം പാടില്ല. ഇത് രണ്ടുമാണ് ഇൻപുട്ട്, എന്തിനാ ക്രോപ്സ് വളരാൻ, വിളകൾ വളരാൻ ഇത് രണ്ടും വേണം. പിന്നെ രാസവളപ്രയോഗം, നമ്മള് ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു പണ്ട്. ഇപ്പോഴാണ് കർഷകരെല്ലാരും സയന്റിസ്റ്റ്മാര് നൽകുന്ന ശുപാർശ പ്രകാരം വളമിടാൻ തുടങ്ങിയത്. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ രാസവളങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവും കുറയ്ക്കാം, അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാം. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു പ്രകൃതിയിലുള്ള കാരണങ്ങൾ കൊണ്ടും ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിലുള്ള അളവ് വർദ്ധിച്ചു വരുന്നു. ഇത് കാരണമാണ്

0: കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത്രയും ഡിഗ്രി കൂടി വേനലാവുമ്പോൾ പറയുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിന്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ലോകമെമ്പാടും നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ആഗോള താപനം. അപ്പം ഇതിനെല്ലാം കാരണം നമ്മുടെ ഓരോ ചെയ്യുകകൾ തന്നെയാണ്. അപ്പൊ നമ്മള് കുട്ടികളെ മാത്രമല്ല, നാം തന്നെ ഒന്നുകൂടി നമ്മളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ? പ്രകൃതിയെ വികൃതമാക്കുന്ന ഒരു പരിപാടിയിലും ഏർപ്പെടരുത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നോക്കി നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വരും തലമുറയ്ക്കും പ്രകൃതി വിഭവങ്ങൾ നന്നായി തന്നെ കിട്ടുകയും ചെയ്യും. ഒരു രണ്ട് ഇംഗ്ലീഷ് പ്രോവേർബ്സ് കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. വി കോണ്ട് കമാൻഡ് നേച്ചർ എക്സെപ്റ്റ് ബൈ ഒബേയിങ് ഹർ. നമുക്ക് പ്രകൃതിയെ അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ പറ്റൂല. മഴ ഇപ്പൊ വന്നാൽ മതി, പ്രളയം ഇപ്പൊ വന്നാൽ മതി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒബേ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ, അനുസരിക്കാനേ പറ്റുള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് ബെക്കൺ എന്ന് പറഞ്ഞ ഒരു ജിയോളജിസ്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം കൂടെ ഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ, വി അബ്യൂസ് ലാൻഡ് ബിക്കോസ് വി റിഗാർഡ് ഇറ്റ് ആസ് എ കമോഡിറ്റി ബിലോങ്ങിങ് ടു അസ്. നമുക്കുള്ള ഒരു സാധനം, വാങ്ങിക്കുന്ന സാധനം എന്നാണ് നമ്മൾ ഭൂമിയെ കരുതിയിരിക്കുന്നത്. ബട്ട് വെൻ വി സീ ലാൻഡ് ആസ് എ കമോഡിറ്റി ടു വിച്ച് വി ബിലോങ് വി മേ ബിഗിൻ ടു യൂസ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ വസ്തുവാണ് എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങും. കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേനൽക്കാലാവുമ്പം ജലലഭ്യത കുറവാണ്. അപ്പോ മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നും നീരാവിയായി ജലാംശം പോകും. അത് തടയാൻ വേണ്ടി പുതയിടണം. ഇതൊക്കെ പഴയ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ ടെക്നിക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഇതിന്റെയൊക്കെ പുറകെ പോകുമ്പോൾ പഴയ പല കാര്യങ്ങളും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിന്റെ മുതൽക്കൂട്ട് വളരെ വലുതാണ്. ഇപ്പം കേരളം എന്ന് പേര് വന്നത് തന്നെ കേരം തിങ്ങി നിൽക്കുന്ന നാടായതുകൊണ്ടല്ലേ. അപ്പം തെങ്ങിന്റെ കേസിലാണെങ്കിൽ ഓല വീഴും, ക്ലാഞ്ഞില് വീഴും, തേങ്ങ പൊതിച്ചെടുക്കുമ്പം അതിന്റെ ഹസ്കുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തെങ്ങും തടങ്ങളിൽ പുതയിടലായിട്ട് വച്ചു കഴിഞ്ഞാൽ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കും. അപ്പം നനവ് എപ്പോഴും നിൽക്കും. ഒരു ഇറിഗേഷന്റെ ചെലവും അതിനുവേണ്ട സമയവും എനർജിയും കൂടെ നമുക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. പിന്നെ അമിതമായി കീടനാശിനികളാകട്ടെ രാസവളങ്ങളാകട്ടെ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതലിട്ടാ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം കൊടുത്ത് വേണ്ട പ്രൊഡക്ടിവിറ്റി പീസ് ഓഫ് ലാൻഡിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ജീവനെയും സംരക്ഷിക്കുക, വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായ പ്രകൃതി വിഭവങ്ങൾ അതായത് മണ്ണ്, വായു, ജലം ഇവ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. മുതിർന്ന തലമുറയിലുള്ളവർ പിൻഗാമികൾക്കായി പ്രകൃതി വിഭവങ്ങൾ ബാക്കി വെച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ മുൻഗാമികൾ നന്നായി പ്രകൃതിയെ പരിചരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോഴും നല്ല ശുദ്ധമായ എയറും വായുവും ശുദ്ധമായ ജലവും നമുക്ക് കിട്ടുന്നത്. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമുക്ക് കൈകോർക്കാം.
1: ലോക പരിസ്ഥിതി ദിനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നാം കൈക്കൊള്ളേണ്ടത് എന്നും മനസ്സിലായി കാണുമല്ലോ. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എൽ എൻ ആണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. ശ്രീമതി ഭാമിനിയുടെ ഫോൺ നമ്പർ 9600 5 3 1 0

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. മുരിങ്ങ. കേരളത്തിൽ ഗൃഹപരിസരങ്ങളിൽ മുരിങ്ങ ഒരു അനിവാര്യ വൃക്ഷമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. മുരിങ്ങയിലയും പൂവും കായും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒരു കപ്പ് മുരിങ്ങയില സൂപ്പിൽ 80 കപ്പ് പാലിനും 16 കിലോഗ്രാം ആട്ടിറച്ചിക്കും തുല്യമായ വൈറ്റമിൻ എയും 20 മാമ്പഴത്തിനും 2.5 കിലോ മുന്തിരിക്കും 6 ഓറഞ്ചിനും തുല്യമായ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ 20 കോഴിമുട്ടയ്ക്ക് തുല്യമായ കാൽസ്യം 100 ഗ്രാം ആട്ടിറച്ചിക്കും 100 ഗ്രാം കോഴിയിറച്ചിക്കും 120 ഗ്രാം മത്സ്യത്തിനും 2.5 കപ്പ് പാലിനും 2 മുട്ടയ്ക്കും തുല്യമായ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണ് മുരിങ്ങയില. 1 കിലോ മുരിങ്ങയില, 1 ലിറ്റർ വെള്ളം, 1 ഗ്രാം ഉപ്പ്, 1 ഗ്രാം വാളൻപുളി എന്നിവ ചേർത്ത മിശ്രിതം 8-10 ദിവസങ്ങൾ കഴിഞ്ഞ് അരിച്ചെടുത്ത് പച്ചക്കറി കൃഷികളുടെ ഇലയിലും ചുവട്ടിലും തളിച്ചുകൊടുത്താൽ വിളകൾക്ക് കായികക്ഷമതയും ഉൽപാദനശേഷിയും വർദ്ധിക്കുന്നതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
0: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധതരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറി ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തുകൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ ഒന്ന് ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കും.

0: ഇല്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തേ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ പബ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547070773.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഉത്തരം, പ്രസവം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യേണ്ടതാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സമയം 7:20. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 8137008197. മറ്റൊരു നമ്പർ 8921540233. ഒരു നമ്പർ കൂടിയുണ്ട്, 9020060507. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ, മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം, 04-1-24-45-749. ഇമെയിൽ വിലാസം dir.diary@kerala.gov.in. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. ഫോൺ നമ്പർ പറയാം, 9188824481. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിനുമേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ June 7 രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം, 9744-9275-80. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആന്റ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. താൽപര്യമുള്ളവർ 8891-5404-7778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ക്ലാസിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം. ഈ മാസം 9 തെങ്ങ് കൃഷി, നടീലും പരിപാലന രീതികളും, 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23 കോൺ കൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. കോഴിമുട്ട 100 കൊല്ലത്ത് 640 രൂപ, കായംകുളത്ത് 650 രൂപ, ചങ്ങനാശ്ശേരിയിൽ 640 രൂപയാണ്, പുനലൂര് 650 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് നെയ്യാറ്റിൻകര 2500 രൂപ, തിരുവല്ല 2400 രൂപ, കായംകുളം 2700 രൂപ, വടക്കൻ പറവൂർ 2600 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 7000 രൂപ, തിരുവനന്തപുരം 6800 രൂപ, കോട്ടയം 4000 രൂപ, എറണാകുളം 6000 രൂപ.

0: മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കി നൽകിയ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് കേട്ടത്. കാർഷിക മേഖലാ വാർത്തകളും കമ്പോള വില നിലവാര ബുള്ളറ്റിനും വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:20. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
1: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബിഹാർ ഹോ, ജനസാംഖ്യകി കാ പരിവർത്തൻ ഹം സീമാ കെ ഛിദ്രോ കെ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ. യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസാംഖ്യകി കെ പരിവർത്തൻ കോ റോക്നേ കെ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
1: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്നമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം.

0: 2024-25 ഇരുപത്തഞ്ചിൽ ഇത് 7.1%. 2025-26 വർഷത്തിലെ നാലാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
2: 1 ജൂൺ സെ 4 ജൂൺ കെ ദൌറാൻ ജോ കി കൽ തക് അമേരിക്ക തരഫ് സെ ഏക് ടീം യഹാ ആയി തീ ഉൻകെ നെഗോസിയേഷൻസ് കെ ലിയേ ഓർ യേ ജൈസ കി ആപ്നേ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ जो जारी किया गया कि यह बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ യുഎസിൽ നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബെബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി

0: കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ യുവവാണിയിൽ യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
3: ഹലോ ശ്രീചന്ദ്ര,
4: നമസ്കാരം.
3: ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി?
4: തീർച്ചയായും. എന്റെ പേര് ശ്രീചന്ദ്ര, ഞാനിവിടെ മഴുതക്കാട് വിമൻസ് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ സീതാരാബാലനാണ് എന്റെ റിസർച്ച് ഗൈഡ്. ഞാനിവിടെ റിസർച്ച് ചെയ്യുന്ന വിഷയം എന്നത് കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയിട്ട് തീരദേശ മേഖലയിലുള്ള ആളുകളിലെ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇവ നിലവിലുള്ള അറിവ്, അവരുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അവരുടെ റെസീലിയൻസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് എന്റെ ഗവേഷണ വിഷയം. അപ്പോ അതിൽ ഞാൻ വർക്ക് ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്.
3: അപ്പോഴാണോ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാനൊക്കെ കഴിഞ്ഞത്?
4: അതെ, ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്റെ ഗവേഷണ വിഷയത്തിൽ വന്ന ഒരു ആശയമാണ്. അതായത് ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനകത്ത് ഒരു ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള പരിപാടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിക്കുക എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ തന്നെയുള്ള യുവാക്കളും പിന്നെ വിദ്യാർത്ഥികളുമാണ് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്.
3: സാധാരണ നമ്മൾ ഒരു PhD ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെ ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ലാസ്റ്റ് മൈൽ എഫേർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവരാൻ കാണിച്ച ഇനിഷ്യേറ്റീവിന് ബിഗ് കൺഗ്രാറ്റ്സ്. പിന്നെ ഈ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ ടുമോറോ എന്നത് വളരെ പ്രസക്തമായി എടുത്തു നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്തുകൊണ്ട് ടുമോറോ, എന്തുകൊണ്ട് നോട്ട് ടുഡേ?
4: നമ്മള് ആളുകളോട് അവരുടെ പലതരത്തിലുള്ള ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഇതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ കൺവീനിയൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ആലോചിച്ച് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോ ടുമോറോ എന്നതുകൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരാൾക്കും മാറാൻ പറ്റണം എന്നില്ല. അപ്പോ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലം നാളെയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ.
3: ഈ ആക്ട് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
4: എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ക്ലൈമറ്റ് കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് നമുക്ക് രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നല്ല രീതിക്കുള്ള ഇമ്പാക്ട് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ACT സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിക്കുന്നത്. ഈ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിച്ചിട്ട് ഒരു 3 മാസക്കാലം അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പരിപാടികൾ നിരന്തരം കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന 1 മാസത്തിൽ അവരവരുടേതായ കുറച്ച്, അതായത് ഇതിനകത്ത് ഭാഗമായിട്ടുള്ള ലോക്കൽ ആക്ഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും യുവാക്കളും അവര് അവരുടേതായ കുറച്ച് പ്രോഗ്രാംസ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മെസ്സേജ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ലോക്കൽ ആക്ഷൻ ടീം ഫോക്കസ് ചെയ്തിരുന്നത്. ACTയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, അവിടെ നമ്മൾ കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ കോളേജുകൾ അതൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർവെൻഷൻ പ്രോഗ്രാംസും പിന്നെ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ഒരു എന്താണ് പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു അവബോധം വേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് സ്ഥലത്ത് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ മറ്റ് ഏതൊരു വേദിയിലും നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികളെയൊക്കെ വിളിച്ച് അവര് അതൊരു ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു മനസ്സ്

0: അണിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പൊ പ്രവർത്തനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പക്ഷേ ഇതിന് അനന്തമായ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കാണുന്ന ഒരു കാര്യമാണ്.
1: വണ്ടർഫുൾ. അപ്പോ എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കേരളത്തിലാണോ അതോ കേരളത്തിന്റെ സ്പെസിഫിക് സ്ഥലത്താണോ?
0: എന്റെ ഗവേഷണം സ്ട്രെസ് ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ല ആലപ്പുഴ, അതായത് കേരളത്തിന്റെ സൗത്ത് പോർഷനിലാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം തിരുവനന്തപുരം കൊല്ല ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നത്.
1: എന്തുകൊണ്ടാണ് ആ മൂന്ന് സ്ഥലങ്ങൾ ചൂസ് ചെയ്തത്?
0: തിരുവനന്തപുരം കൊല്ല ആലപ്പുഴ ആക്ച്വലി നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വൾനറബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരുപാട് ഇമ്പാക്ട്സ് ഒരുപാട് ബാധിക്കുന്ന പ്രദേശങ്ങളാണ്. പിന്നെ നമുക്ക് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വലിയ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്ത് ആണെങ്കിലും നമുക്ക് ഒരിക്കലും സ്റ്റഡി പൂർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സദേൺ പോർഷൻ ഫോക്കസ് ചെയ്തത്.
1: സൗത്ത് കേരള വൾനറബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഈ ശംഖുമുഖത്തെ ബീച്ചിൽ ഉണ്ടാകുന്ന കടലാക്രമണമാണെങ്കിലും അന്ധകാരനഴി പോലെയുള്ള സ്ഥലങ്ങളിൽ മൺസൂൺ ഉണ്ടാവുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും ആലപ്പുഴയിലെ അർത്തുങ്കൽ കാട്ടൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ വായിക്കുന്നതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ഇത്രയും നാളും ആൾക്കാര് ഇതേ പ്രശ്നങ്ങളിലൂടെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കടന്നു പോയിട്ട് പോലും ഇത് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാരോട് പറ്റാത്തതിന്റെ കാരണം എന്താണ്? അത് ഒരു ചലഞ്ച് ആയിട്ട് റിസർച്ചിൽ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്?
0: അതെ, ആ ചലഞ്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് റിസർച്ച് വിഷയമായിട്ട് എടുക്കാൻ തന്നെ കാരണം. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് രണ്ട് തരത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് നമ്മുടെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അതോടൊപ്പം ഇവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളും മറ്റു കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന അധികാരികൾ. അപ്പൊ ഞാൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ ബേസിക്കലി ആദ്യത്തെ കുറച്ച് കോൺവെർസേഷനിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും അതാത് ജില്ലകളിലെ DDMA ഒക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവർ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കുന്നുമുണ്ട്. അതേസമയം ആളുകൾ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ പരിപാടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണയോടെ അവർക്ക് അവിടെ പോകാനും പറ്റാറില്ല. അതിനൊരു റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇപ്പോഴും ഒരു പരാതിയായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇത്ര ഇത്ര സെഷൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു, പക്ഷേ ഇവിടെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇത്ര പേര് വരുന്നില്ല. അതേസമയം നമ്മൾ ആളുകളടുത്ത് പോകുമ്പോൾ നമുക്കറിയാം കടലോര പ്രദേശത്ത് നമുക്കൊരു കാലാവസ്ഥയെ വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജോലിയും ജീവിത രീതിയും ഒക്കെ നിലനിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ജോലിക്ക് പോയി തിരിച്ചു വന്ന് തളർന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പരിപാടി വെക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക, അല്ലെങ്കിൽ എനിക്ക് അത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റണം എന്നില്ല. പിന്നെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളതും ഒരു പരാതിയായിട്ട് അവർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് അവരേതോ വലിയ ആൾക്കാർ, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് തീരദേശത്തുള്ള ആളുകൾക്കും, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനൊരു ഗ്യാപ്പ് വരുന്നത് ശരിക്കും അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് മനസ്സിലായി. അപ്പൊ അത് ബ്രിഡ്ജ് ചെയ്യാൻ തന്നെയാണ് ശരിക്കും എന്റെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത്. അത് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിക്കും ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ.
1: അത് നല്ല ഒരു ഇൻസൈറ്റ് ആയിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആയി വരുന്ന ഒരു സമയമാണല്ലോ. തീരദേശ മേഖലയിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അനുഭവിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്?
0: പല സ്ഥലങ്ങളിലും പല രീതിക്കുള്ള ചലഞ്ചസ് കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം, ആളുകൾക്ക് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട്, അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പൊ കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, പഴയതുപോലെ അല്ല ഇപ്പോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നറിയാം, പക്ഷെ അത് എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ആളുകളെ അവർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല സമയത്തും ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിവിധി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളെ നമുക്ക് ഇങ്ങനെ നേരിടാം എന്ന് പറഞ്ഞ് ചോദ്യമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്ന അവരുടെ റീലൊക്കേഷനാണ്. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ വേറൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് റീലൊക്കേഷൻ എപ്പോഴും അവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ മുന്നോട്ട് പറയുന്നത്. ഒന്നുകിൽ അതോറിറ്റിക്ക് അവരെ അത് കൃത്യമായി കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പ്രോപ്പറായിട്ടൊരു

0: ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത് രണ്ടും നടക്കുന്നത് വളരെ ചുരുങ്ങിയിട്ടാണ്. ഇൻ കേസ് അവർ ഒരു ഓൾട്ടർനേറ്റീവ് അക്സെപ്റ്റ് ചെയ്ത് പോയാൽ പോലും, ഇപ്പൊ മേ ബി പുനർഗേഹം പദ്ധതിയൊക്കെ ഒരുപാട് ആളുകൾ വളരെയധികം റെസിസ്റ്റൻസ് കാണിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. പോയാൽ പോലും ഇപ്പൊ ഫ്ളാറ്റ് പോലുള്ള കാര്യങ്ങളിലേക്കൂട്ടാണ് അവർ പോകുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെയൊന്നും ജീവിച്ച് വലിയ പരിചയമില്ല. അവിടെ വരുന്ന ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതിനേക്കാളും ഭേദം ഞങ്ങൾ അവിടെ താമസിക്കുന്നതായിരുന്നു എന്ന് തന്നെ പിന്നെയും പിന്നെ അവരുടെ മനസ്സിൽ ഉറയ്ക്കുന്ന പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്നതിനകത്തും കുറച്ച് പ്ലാനിങ്ങിന്റെ അപാകതകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ നാച്ചുറലി ഉള്ള കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. കാലാവസ്ഥ വ്യതിയാനം തടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും മുന്നേ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്ട് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരുടെ പ്രയോറിറ്റി അതിന് പോകും, അല്ലാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ കാര്യങ്ങളിലോട്ട് പോകണം എന്നില്ല. അപ്പോൾ ഈ വരുന്ന കാലാവസ്ഥ വ്യതിയാനമായിട്ട് കാരണം വരുന്ന കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച്, അവർക്ക് ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണം എന്നറിയില്ല. ഇപ്പൊ പല സമയത്ത് നമ്മൾ കേരളത്തിൽ തന്നെ ഒരിക്കൽ പ്രളയം വന്നല്ലോ, അല്ലെങ്കിൽ ഓഖി വന്നു. ഇപ്പൊ ഓഖി വരുന്ന സമയത്തൊന്നും ആളുകൾക്ക് അന്ന് അറിയില്ലായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ ഞാൻ അത് എങ്ങനെയാണ് നേരിടേണ്ടത്. ഇപ്പൊ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോഴും ഒരു എല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ ടൂൾ കിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അവർ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോ ഇത് എങ്ങനെ ഞാൻ നേരിടണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ധാരണയില്ല. മേ ബി ഒരു ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മുടെ നാട്ടിലായാലും ഫോക്കസ് വരിക. ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കും, പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപും ദുരന്തം നടക്കുന്ന ടൈമിലും എന്ത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി എപ്പോഴും ഒരു വേവലാതി അങ്കലാപ്പും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് എപ്പോഴും കാണുന്നത്. ആ ഒരു കാര്യത്തിനകത്തുള്ള അവരുടെ കൃത്യമായ ഒരു ധാരണയില്ലായ്മ ഒരു വലിയ ചലഞ്ചാണ്. ഇത് ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു ബോധ്യമില്ല എന്നുള്ള ഒരു സംഭവം. അതിന് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം ചിലപ്പോൾ നമ്മുടെ അതോറിറ്റിയുടെ കയ്യിൽ കാണുമായിരിക്കാം, അത് അവരിലോട്ട് എത്തുന്നത് വളരെ കുറവാണ്.
1: എനിക്ക് അതിനോട് ഒരു അനുബന്ധ ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരുപാട് കാലം ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റീസിന് ഒരു പരിചയം ഇതിനോട് ഡെവലപ്പ് ചെയ്യുമല്ലോ. ആ പരിചയം നമ്മൾ മുന്നോട്ട് കാണുന്ന ത്രെറ്റ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായി ശ്രീചന്ദനയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഫീൽഡ് വർക്കിനിടയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
0: ഞാനൊക്കെ ഒരു മലയോര പ്രദേശത്ത് ആണ് താമസിക്കുന്നത്. എനിക്ക് കടൽ എപ്പോഴും ഒരു അത്ഭുതവും എന്നാൽ അതേസമയം നമുക്ക് കുറച്ച് പേടിയും തരുന്നൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് കടലിനെ പേടിയില്ല, അവരെന്നും കാണുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ കടലിന്റെ ഉൾക്കടലിൽ പോയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോ അവർക്ക് കടലിനെ പേടിയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴും ആ വരുന്ന സമയത്താണ് അവർ തിരിച്ചറിയുന്നത് ഇത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത്. അതെങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയാം, പ്രളയം വന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് വെള്ളത്തിന് പേടിയില്ല, അവർക്ക് വെള്ളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. മേ ബി നമ്മുടെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളെക്കാളും സ്കിൽഫുൾ ആയിട്ട് ഒരു ഡിസാസ്റ്റർ ഇവന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇവരായിരിക്കാം. മത്സ്യത്തൊഴിലാളികളിൽ മാത്രമല്ലല്ലോ, അവിടെ കുടുംബത്തിലുള്ള ആളുകളുണ്ട്, മറ്റ് ആളുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് എനിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്കില്ല. അല്ലെങ്കിൽ ഇത് നാളെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതിനെ പറ്റി ഇവർ അന്നുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് അവർ. നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെയാണ് അവർ വർഷങ്ങളായി ജീവിച്ചു വരുന്നത്. പിന്നെ നമ്മൾ ഒരു പരിധി വരെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറവായിരുന്നു. ഇപ്പോ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇവന്റ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു വർഷത്തെ നമുക്ക് മൂന്നും നാലും പ്രാവശ്യം ഇത്തരത്തിലുള്ള ഇവന്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അതൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നത്. അപ്പോ ആ ഒരു, അതായത് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും അവർക്ക് മുന്നേ ചെയ്യേണ്ടി വന്നിട്ടില്ല. മുന്നത്തെ തലമുറയിലുള്ള ആളുകളുടെ അടുത്തൊക്കെ ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും പോയി സംസാരിക്കുമ്പോൾ 10-40 വർഷങ്ങളായിട്ടൊക്കെ ആ കടപ്പുറത്ത് തന്നെ താമസിച്ചിരുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോ അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ പറയുന്നത് പണ്ട് 7-8 വരെ തെങ്ങ് കടന്നിട്ടായിരുന്നു അങ്ങായിരുന്നു കടല്, ഇപ്പോ അവരുടെ വീടിന്റെ മതിലിന്റെ തൊട്ടപ്പുറത്താണ് കടൽ. അവരെ സംബന്ധിച്ച് ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു വരുന്ന സ്ഥലം ഇതാണ്. അവർക്ക് കടലിന് പേടിയല്ല ഉള്ളത്, അവർക്ക് മേ ബി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നല്ലോ എന്ന് കരുതിയിട്ട് ഒരു വിഷമം മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴും അവർക്ക് ആ സ്ഥലം ഇവിടുന്ന് മാറിപ്പോണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ അറ്റാച്ച്മെന്റ് ആണ് വളരെ മുകളിൽ നിൽക്കുന്നത്.
1: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസിനെ പറ്റിയാണ്. അപ്പോ ഈ ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് ക്ലൈമറ്റ് റെസീലിയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെയുള്ള ഒരു റെസീലിയൻസ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എന്തായിരുന്നു അതിന്റെ ചലഞ്ചസ്?
0: കൃത്യമായിട്ട് അവരുടെ അടുത്ത് റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റെസീലിയൻസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാദ്യം ബേസിക് ആയിട്ടുള്ള ക്ലൈമറ്റ് സയൻസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അത് ഒരു ഒരിക്കലും നമുക്ക് അവർക്കൊരു

0: സാധാരണ ഇല്ലാത്ത ഒരു പുതിയ കാര്യം നമ്മൾ അവതരിപ്പിക്കുന്ന പോലെ അല്ല നമ്മുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്സിനകത്ത് ഒരു വലിയ പോസിറ്റീവ് സാധനമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അതായത് പല സമയത്തും നിങ്ങൾക്ക് ഇതറിയില്ല, ഞങ്ങൾക്കേ ഇതറിയുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നതിനേക്കാളും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇതൊരു ഡിസ്കഷൻ മോഡിലാണ് പല സമയത്തും നമ്മുടെ ഇന്റർവെൻഷൻ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ബേസിക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി സംസാരിക്കുന്നു, അത് ഒരു കടലോര പ്രദേശത്തെയാണ് ആദ്യം ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത്, അത് എന്തുകൊണ്ട്, എങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പദ്ധതികളും കാര്യങ്ങളും എന്തൊക്കെയാണ്, നമുക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാം. അതോടൊപ്പം എല്ലാ സമയത്തും നമ്മൾ ആരോടത്തൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടു, ഒരാൾ വിചാരിച്ച കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഹാബിറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരാൾ മാറിയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഞാൻ ഒരാൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ മോളെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്ന ചോദ്യം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആദ്യത്തെ എയിം. അതോടൊപ്പം തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഒരു സയന്റിഫിക് ജാർഗൻസ് ഒന്നും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതെ വളരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാള് ഒരു ദിവസം എന്റെ ഡെയിലി റൂട്ടീനിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്താൽ പോലും അതൊരു വലിയ ഇമ്പാക്ട് തരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം പോയത്. ഇപ്പൊ റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആദ്യം ഇൻഡിവിജ്വൽ ചേഞ്ചിനെ അവരെ തയ്യാറെടുപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനകത്ത് ചലഞ്ച് ആയിട്ട് എനിക്ക് ഫേസ് ചെയ്തത് ഇവരുടെ അവൈലബിലിറ്റി എപ്പോഴും എനിക്കൊരു ചലഞ്ച് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫുൾ ടൈം ഇതിനു വേണ്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ സമയത്തിന് സൗകര്യത്തിനനുസരിച്ച് പോയി കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചില ദിവസങ്ങളിൽ അവർ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ രാവിലകളിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ വൈകുന്നേരങ്ങളിലായിരിക്കാം. അപ്പൊ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും പോലുള്ള കാര്യങ്ങൾ കൊല്ലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരി ഭാഗത്തൊക്കെ ഉള്ള ലൈബ്രറികൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ അവിടെയൊക്കെ തന്നെ നമുക്ക് ഡിസ്കഷൻസ് നടത്താൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള യുവാക്കൾ ഇതോടൊപ്പം ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കുറെ ഡിസ്കഷൻസിൽ നിന്നാണ് അവർക്കിത് അവരുടെ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ വേറെ ആരോ വന്ന് ചെയ്യുന്നതല്ല, ഇത് നമ്മുടെ ഒരു പരിപാടിയാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് അറിഞ്ഞറിയാതെ ഇത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരും. അതാണ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തത്. നമ്മൾ കൂടുതൽ മെസ്സേജ് ആളുകളിലോട്ട് എത്തിക്കുന്നതിനേക്കാൾ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക, ബിഹേവിയർ ചേഞ്ച് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സീഡ് അവരുടെ മനസ്സിൽ തുടങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു എന്റെ റിസർച്ച് ഇന്റർവെൻഷൻ കൊണ്ട് ഞാൻ, കാരണം അത് വളരെ ചുരുങ്ങിയൊരു സമയമായതുകൊണ്ട് നമുക്ക് എനിക്കിപ്പോ എൻറ്റയർ ഒരു അവരെ ഒരു റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാനൊന്നും ഒരു 3 മാസത്തെ പരിപാടി കൊണ്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ഈ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇൻ എ ലോങ് റൺ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാന ഉദ്ദേശം.
1: അപ്പോഴാണ് ഒരു പക്ഷേ ആർട്സ് നമുക്ക് ഇതിലേക്ക് ഫ്യൂസ് ചെയ്യാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുക അല്ലെ? ഏതൊക്കെ ആർട്ട് ഫോംസ് ആണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തത്, എന്തിനാണ് ആ ആർട്ട് ഫോംസ് ചൂസ് ചെയ്തത്?
0: ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോയുടെ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണം, ഒരിക്കലും ഇതൊരു എന്താണ് സയന്റിഫിക് ലെക്ചർ കേട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുതെന്ന് ഉള്ളൊരു ആഗ്രഹവും തീരുമാനവും ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ പരിപാടി നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്ത് വരുന്നത് നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അവരവരുടെ കമ്മ്യൂണിറ്റികളിൽ അവർ തന്നെ കണ്ടെത്തിയ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ കൃത്യമായ ആളുകളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു അത്. അവർക്കൊരു ഇൻഡിവിജ്വൽ ടാസ്ക്, ഒരു ഗ്രൂപ്പ് ടാസ്ക്, പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ടാസ്കും വേണമെന്ന് പറഞ്ഞിരുന്നു. ഇത് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ അത് പോകെ പോകെ അങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലിക്കായ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ആർട്ട് എലിമെന്റ്സ് ഉൾപ്പെടുത്താമെന്നുള്ളത് ഡിസ്കഷനിൽ തന്നെ വന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്ത് ആർട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനകത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന ഒരു നിർദ്ദേശമായിരുന്നു നമുക്ക് പാവക്കൂത്ത് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ പാവക്കൂത്തിന് വേണ്ടിയിട്ടുള്ള പാവകളെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത്, അതായത് വീട്ടിലെ പ്രോഡക്ട്സുകളിൽ, വീട്ടിൽ നമ്മൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ വരില്ലേ, പഴയ തുണികള്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതിനകത്തു നിന്നൊക്കെ തന്നെ അപ്സൈക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ പാവകളെ ഉണ്ടാക്കുന്നത്. ആ പാവകൾ ഉപയോഗിച്ച് തന്നെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി

0: നമ്മുടെ സ്ക്രിപ്റ്റ് ശരിക്കും നാട്ടിലെ ഒരു രാജാവ്, ആ രാജാവിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യണം തോന്നി. അപ്പൊ പുള്ളി ഒരുപാട് ഫാക്ടറികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഫാക്ടറികൾ നിർമ്മിക്കേണ്ട ഭാഗമായിട്ട് തന്നെ ഒരുപാട് പരിസ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളി പുള്ളിയുടെ കംഫർട്ടിനെ പറ്റി മാത്രമായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അനന്തരഫലങ്ങൾ നമ്മളെ മോശമായിട്ട് ബാധിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആ പ്രദേശത്തെ തന്നെ രണ്ട് കൊച്ചുകുട്ടികൾ രാജാവിനെ സമീപിച്ച് രാജാവിനോട് കാര്യങ്ങൾ സംസാരിച്ച് രാജാവിന്റെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പാവകളിയുടെ തീം. ഈ ടീമിനകത്ത് വന്നതുകൊണ്ട് തന്നെ അത് ആളുകളിലോട്ട് ഒരുപാട് എന്താണ് പറയുന്നത്, കുട്ടികളായാലും മുതിർന്നവരായാലും ഒരേപോലെ ഒരുപാട് നാളായല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ കണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലാണ് വന്നത്. പിന്നെ നമ്മള് തുള്ളൽ കലാരൂപം, നമുക്കറിയാം പണ്ട് തൊട്ട് തന്നെ കുഞ്ചൻനമ്പ്യാർ എപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അദ്ദേഹത്തിന്റെ തുള്ളലിലൂടെ അവതരിപ്പിക്കാം. അപ്പൊ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു കാലിക പ്രസക്തിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ തുള്ളൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രാമ, നിഴൽപ്പാവക്കൂത്ത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ വലിയ വലിയ പെയിന്റിങ്സ്, അത് തന്നെ നമ്മൾ പല കാര്യങ്ങളും നാച്ചുറൽ ഡൈസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിനകത്തും ഒരു ആർട്ടിസ്റ്റിക് എലിമെന്റ് അതോട് ചേർന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിലുള്ള മെസ്സേജും കാര്യങ്ങളും കൺവേ ചെയ്യാനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്.
1: കുട്ടികളുമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇവർക്ക് തുടങ്ങാൻ പറ്റുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതിനോട് റെസീലിയൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, മൈക്രോ ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ് അവർക്ക് എന്താണ് തുടങ്ങാൻ പറ്റുക?
0: നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ പാഴാക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും വെള്ളം പാഴാക്കരുത്, വൈദ്യുതി പാഴാക്കരുത്, അതൊക്കെ എപ്പോഴും നമ്മളൊരു ക്ലീഷേ അത് ആരോ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഓരോ കാര്യം, ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നതും അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം കുറച്ച് നമ്മൾ ഷവർ യൂസ് ചെയ്യുന്നതും ഒക്കെയും നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വരണം എന്നുള്ളതാണ്. അതായത് ഞാനൊരു ഒരു ചെറിയ മാറ്റം എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ പോലെ അതൊരു വലിയ ഇമ്പാക്ട് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ആളുകളിലോട്ട് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയാറുണ്ട്, അത് ജസ്റ്റ് പറയുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളൊരു വീട്ടിൽ ചിലപ്പോൾ മീൻ വാങ്ങിക്കുന്ന വീടായിരിക്കും, അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ചിലപ്പോൾ വാങ്ങുക. അപ്പോ ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയി, ആ കവർ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യണം എന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുതിയതെടുക്കും. ഒരു സ്റ്റീൽ പാത്രം നമ്മളവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 20 ദിവസം മീൻ ഒക്കെ വാങ്ങിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തിലെ 20 പ്ലാസ്റ്റിക് കവർ 5 വർഷത്തേക്കോളം നമ്മളവിടെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒരു ബിഗ് നമ്പറായി. അങ്ങനെ ഒരു ചെറിയ മാറ്റം, അതായത് ഒരു സ്റ്റീൽ പാത്രം നമ്മൾ ഡെയിലി മീൻ വാങ്ങിക്കാൻ വെക്കുന്നു എന്നുള്ള ഒറ്റ ഒരു ഹാബിറ്റ് ഒരു വീട്ടിൽ നിന്ന് തന്നെ എത്രത്തോളം വേസ്റ്റ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ 100 വീടുന്നാവുമ്പോൾ 1000 വീട്ടുന്നാവുമ്പോൾ കൊണ്ടുവരുന്ന ഒരു മാറ്റം വലുതാണ്. അതുപോലെ തന്നെ ഡൂവബിൾ കാര്യങ്ങളാണ് നമ്മൾ ആൾക്കാരോട്ട് കൺവേ ചെയ്യുന്നത്. ഒരു മാറ്റം പോലും വലിയ വ്യത്യാസം കൊണ്ടുവരും. ഇപ്പൊ നമ്മളൊരു 5ഓ 6ഓ 10ഓ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുക ഒന്നും വേണ്ട. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിട്ട് ശരിക്കും പൊരുതുമ്പോൾ ഒരു 100 ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ല നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് ചെയ്യുന്നത്. ഒരു 1000 ആൾക്കാർ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇംപെർഫെക്റ്റ് ആയിട്ട് കുറച്ച് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ് ചെയ്താൽ പോലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും.
1: ഫീൽഡ് വർക്കിന് ശേഷം കേരളത്തിന്റെ തീരദേശ ഭാവിയെ കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ?
0: എനിക്ക് നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പല സമയത്തും ഇതിപ്പോ ഇല്ല, നമുക്ക് അങ്ങോട്ടൊരു നല്ലൊരു ഭാവി ഇല്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നില്ല. തീരദേശ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത്, ആസൂത്രണം ചെയ്യുന്നവർ മാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നുള്ള കുറെ കൺഫ്യൂഷൻസും അതൊക്കെ മാറി നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വളരെ എഫിഷ്യൻസി ഉള്ള ആളുകളും ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ തരത്തിൽ മനസ്സുള്ള ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളതും. ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്ന് പ്രോപ്പറാക്കി, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം വരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: താങ്ക് യു ശ്രീചന്ദ്രൻ. ശ്രീചന്ദ്രനയുടെ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് മോഴോ ഇനിഷ്യേറ്റീവ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ, അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.
0: താങ്ക് യു.
2: പരിസ്ഥിതി ദിനത്തിൽ യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മഞ്ജു വിജയൻ കല്ലറ, ആതിര എം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മണി കെ ചെന്താപ്പൂര്, ഇജാസ് യൂനൂസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം മഞ്ജു വിജയൻ കല്ലറ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത, യാത്രയുടെ അന്ത്യം.

അലറുന്ന പേമാരിയായി. അവസാന ദിവസത്തിൻ അവസാന നിമിഷത്തിലെങ്കിലും നീ വരുമെന്ന് പ്രതീക്ഷിച്ചു. കാലങ്ങളോളം ഞാൻ കാത്തിരുന്നു, കാലങ്ങളോളം ഞാൻ കാ

0: മഞ്ജു വിജയൻ കല്ലറ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മണി കെ ചെന്താപ്പൂര് അവതരിപ്പിക്കുന്ന കഥ വാർദ്ധക്യ കനവുകൾ.
1: വാർദ്ധക്യത്തിന്റെ ഗാഢാലിംഗനത്തിൽ തല നരച്ച് കണ്ണുകൾ കുഴിയിലാണ്ട് കവിളൊട്ടി പല്ലുകൾ കൊഴിഞ്ഞ് എല്ലുന്തിയ ശരീരവുമായി ഉണക്കച്ചുള്ളി പോലെ ഉന്മേഷരഹിതനായി കാറ്റും വെളിച്ചവും സ്വാതന്ത്ര്യത്തോടെ കടന്നുചെല്ലാൻ മടിക്കുന്ന മുറിക്കുള്ളിൽ സദാ വീടിന്റെ മേൽക്കൂരയിൽ കണ്ണറിഞ്ഞ് വൃദ്ധൻ കിടന്നു. ഈ കിടപ്പ് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, വളരെ കാലമായിരിക്കുന്നു. എല്ലാറ്റിനും ഒരു കൈത്താങ്ങ് ഒഴിച്ചുകൂടാൻ കഴിയാതാവുകയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ശരീരം മരവിക്കുകയും പൊട്ടുകയും ചെയ്തിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസ്വാസ്ഥ്യങ്ങൾ ഒഴിച്ചാൽ വൃദ്ധന് ഭക്ഷണത്തിലോ പരിഗണനയിലോ ഒരു കുറവും വീഴ്ചയും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൃദ്ധന്റെ കൺകോണുകളിൽ പലപ്പോഴും ഒരു തുള്ളി കണ്ണീർ തിളങ്ങിക്കിടന്നു. അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. വൃദ്ധന് മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൗവനാരംഭത്തിൽ തന്നെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ കണ്ടെത്തി അവൾക്കൊരു ജീവിതം രൂപപ്പെടുത്തി കൊടുത്തിരുന്നു. അതിനാൽ വൃദ്ധന് മകളെ ഓർത്ത് വേവലാതിപ്പെടേണ്ടിയിരുന്നില്ല. അവൾ ഭാര്യയും അമ്മയുമായി ഭർത്താവിനൊപ്പം ഉല്ലാസജീവിതം നയിക്കുന്നതിൽ വൃദ്ധൻ വളരെ സന്തോഷിച്ചു. വൃദ്ധൻ മകളോടൊപ്പമായിരുന്നു. അങ്ങനെ മകൾക്ക് എപ്പോഴും അച്ഛനെ ശ്രദ്ധിക്കുവാനും സാധിച്ചു. അച്ഛനോട് മകൾക്ക് അതിരുകവിഞ്ഞ സ്നേഹവും ബഹുമാനവുമായിരുന്നു. മരുമകനും പേരക്കിടാവിനും അങ്ങനെ തന്നെ. മകളുടെ സ്നേഹസമ്പന്നമായ ശുശ്രൂഷയിൽ വൃദ്ധൻ വീർപ്പുമുട്ടാറുണ്ടെന്ന സത്യം അവൾ അറിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ വൃദ്ധൻ അതോർത്ത് കരഞ്ഞു. വൃദ്ധന്റെ ഏത് ആവശ്യവും ഏതു സമയത്തും നിർവഹിക്കുവാൻ മകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവൾ കുട്ടിയായിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. പിന്നെ മറ്റൊരു വിവാഹത്തിന് ചിന്തിക്കാതെ അയാൾ അവൾക്ക് അമ്മയുമായി. അച്ഛന്റെ ത്യാഗനാളുകളെ അവൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചുവച്ചു. തന്നെ കുളിപ്പിക്കുന്നത്, കുഞ്ഞുടുപ്പുകൾ ധരിപ്പിക്കുന്നത്, പൊട്ടുതൊടുന്നത്, ബാഗും തൂക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ അങ്ങനെ. വൃദ്ധൻ ഭാഗ്യവാനായിരുന്നു. വാർദ്ധക്യത്തിൽ ഇത്ര സുരക്ഷയും സൌഭാഗ്യവും ആർക്ക് ലഭിച്ചു എന്ന് വരില്ലല്ലോ. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വൃദ്ധന് എന്തോ അലട്ടുന്നതുപോലെ ചുക്കിച്ചുളിഞ്ഞ മുഖം വിളിച്ചറിയിച്ചു. ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൃദ്ധൻ ആരോടും അത് പറഞ്ഞതുമില്ല. അന്ന് മുറ്റത്ത് പത്തുമണിപ്പൂക്കൾ ഉറക്കത്തിന്റെ ആലസ്യം വിട്ടുണർന്നു. മകനെ സ്കൂളിലേക്കും ഭർത്താവിനെ ഓഫീസിലേക്കും യാത്രയാക്കി മകൾ അച്ഛന്റെ മുറിയിലേക്ക് പാളി നോക്കി. അപ്പോൾ വൃദ്ധന്റെ കൺകോണുകളിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ കട്ടിലിൽ വിരിച്ച പുത്തൻ പുതപ്പിൽ അലിഞ്ഞുചേരുന്നത് അവൾ കണ്ടു. അച്ഛൻ കരയുന്നത് ആദ്യമായി കണ്ട അവൾ വല്ലാതെ പരിഭ്രമിക്കുകയും അസ്വസ്ഥയാവുകയും ചെയ്തു. അവൾ അച്ഛന്റെ അരികിലെത്തി സാരിത്തുമ്പുകൊണ്ട് കണ്ണീരൊപ്പി. മകൾ ചോദിച്ചു, അച്ഛന് എന്തുപറ്റി? പറയൂ അച്ഛ, എന്തിനാണ് കരഞ്ഞത്? വൃദ്ധൻ ഒന്നും പറയാതെ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. സാധാരണ കാണുന്ന മാത്രയിൽ തന്നോട് എന്തെങ്കിലും ചോദിക്കുകയും വരണ്ട ചുണ്ട് കൂട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അച്ഛൻ തന്നെ തീരെ ഗൗനിക്കാത്തതിൽ അവൾ ആശ്ചര്യപ്പെട്ടു. അവൾ ആലോചിക്കുകയായിരുന്നു, അച്ഛൻ എന്തിനാകും കരഞ്ഞത്? താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി എന്ന തോന്നൽ കൊണ്ടാകുമോ? ഇനി വല്ല അസുഖവും? അതോ ഇനി ഏതു നിമിഷവും മരണത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ആണ്ടുപോകുമെന്ന ഉൾഭയമാകുമോ? നിശബ്ദമായി കരയാൻ തക്കവിധം മറ്റൊരു കാരണവും കാണുന്നുമില്ല. എങ്കിലും അവൾക്ക് തെല്ലും സമാധാനം തോന്നിയില്ല. മകൾ അച്ഛന്റെ തലയ്ക്ക് ചെന്നിരുന്ന് വീണ്ടും ചോദിച്ചു, അച്ഛ പറയൂ, എന്തിനാണ് അച്ഛൻ കരഞ്ഞത്? വൃദ്ധൻ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. അവൾ പറഞ്ഞു, അച്ഛന് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കുടനെ ആശുപത്രിയിൽ പോകാം. ഞാൻ വണ്ടി വരുത്തട്ടെ? വേണ്ട മോളെ, വൃദ്ധൻ പതുക്കെ ചുണ്ടനക്കി. എനിക്ക് ഒരസുഖവുമില്ല, വൃദ്ധൻ നിശബ്ദനായി. അവൾ നിർബന്ധിച്ചു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അതു പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ എന്റെ അവസ്ഥയിൽ എത്തണം. ഇക്കാര്യത്തിൽ അച്ഛനെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വൃദ്ധൻ നനവുപടർന്ന കണ്ണുകളോടെ മകളെ നോക്കി.

0: ഒന്നും പിടികിട്ടാതെ അച്ഛനെയും നോക്കിയിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ഭർത്താവിനോട് അവൾ കാര്യം പറഞ്ഞു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. അവർ ഒരുമിച്ച് വൃദ്ധന്റെ മുറിയിലെത്തി. കാൽപ്പെരുമാറ്റം കേട്ട് വൃദ്ധൻ മുഖം തിരിച്ചു. കസേര വൃദ്ധന് അരികിലേക്ക് വലിച്ചിട്ട് അയാൾ ഇരുന്നു. രേണുക എല്ലാം പറഞ്ഞു. അച്ഛന് കരയത്തക്കതായി ഇവിടെ എന്താണുണ്ടായത്? അച്ഛന്റെ കണ്ണീര് കണ്ട ശേഷം അവൾ ഇന്നൊരു വക കഴിച്ചിട്ടില്ല. കാര്യമെന്തുമാകട്ടെ, അച്ഛൻ പറഞ്ഞേ പറ്റൂ. വൃദ്ധൻ നിശബ്ദത പാലിച്ചു. എന്നാൽ അവരുടെ നിർബന്ധം കൂടി വന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യെന്നായി. വൃദ്ധൻ പതുക്കെ പറഞ്ഞു, എനിക്ക് കവല വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പുറം ലോകം കണ്ടിട്ട് എത്ര നാളായി. എന്റെ സ്നേഹിതൻ രാഘവനും നല്ല സുഖമില്ലെന്ന് കേട്ടു. അവനെ കാണാൻ ഒരു കൊതി. പിന്നെ ചായക്കടക്കാരൻ വാസുപിള്ളയെയും ബീഡി തീർപ്പുകാരൻ ആശാനെയും ഒന്ന് കാണണം. കുറച്ചു ദിവസമായി ഇങ്ങനെയൊക്കെ തോന്നുന്നു. നാട്ടിൻപുറം അച്ഛൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. എപ്പോഴാ എന്നെ പുറത്തേക്ക് കൊണ്ടുപോവുക? വാക്കുകൾ മുറിഞ്ഞു. വൃദ്ധൻ അവരുടെ മുഖത്തേക്ക് നോക്കി. നിസ്സഹായത നിഴൽ വിരിച്ചിരിക്കുന്നു. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചിരുന്നു. മകളാണ് അല്പം കർക്കശ ഭാഷയിൽ പറഞ്ഞത്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? തനിയെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അച്ഛന് ഇവിടെ എന്തിന്റെ കുറവാണുള്ളത്? സ്വസ്ഥമായി കിടന്നാൽ പോരെ. മകൾ സ്നേഹത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നനവു പടർന്ന് വൃദ്ധന് കാഴ്ച മങ്ങി. വൃദ്ധൻ പറഞ്ഞു, ഞാൻ അതാണ് പറഞ്ഞത് നിനക്ക് മനസ്സിലാകില്ലെന്ന്. എന്റെ അവസ്ഥയിൽ എത്തുമ്പോഴേ മോൾക്കത് മനസ്സിലാകൂ, അല്ലാതെ ആർക്കും അത് മനസ്സിലാവില്ല. വൃദ്ധൻ ആരോടെന്നില്ലാതെ പ്രവൃത്തുകൊണ്ടിരുന്നു. എന്നാൽ മകൾക്ക് എല്ലാം മനസ്സിലാവുക തന്നെ ചെയ്തു. പിറ്റേന്ന് ഭർത്താവിനെ ഓഫീസിലേക്കും മകനെ സ്കൂളിലേക്കും വിട്ട ശേഷം മകൾ അച്ഛന്റെ അടുത്തെത്തി. വൃദ്ധനെ അമ്പരപ്പിച്ചുകൊണ്ട് മകൾ പറഞ്ഞു, അച്ഛൻ വരൂ, കൂട്ടുകാരെ കാണാൻ പോകാം. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചതേയില്ല. മകൾ വസ്ത്രങ്ങൾ ധരിക്കുവാൻ അച്ഛനെ സഹായിച്ചു. പിന്നെ മകളുടെ കൈപിടിച്ച് വൃദ്ധൻ പുറത്തേക്ക് നടന്നു. ആദ്യം സഹപാഠിയായ രാഘവക്കുറുപ്പിന്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ വാസുപിള്ളയെയും ബീഡി തീർപ്പുകാരൻ ആശാനെയും കണ്ടു. അപ്പോഴത്തെ അച്ഛന്റെ സന്തോഷം കണ്ട് മകൾക്ക് കണ്ണു നിറഞ്ഞു. പിന്നെ പഴയ ഊടുവഴികളിലൂടെ കുറച്ചു നടന്നു. വല്ലാത്ത കിതപ്പ്. മതിമോളെ, ഇനി വീട്ടിലേക്ക് പോകാം. മകളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വൃദ്ധൻ വീട്ടിലേക്ക് പതുക്കെ നടന്നു. അന്ന് രാത്രി കതകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് വൃദ്ധൻ ഉണർന്നത്. ആരാ? വൃദ്ധൻ ഭയത്തോടെ ചോദിച്ചു. ജനൽ ഗ്ലാസിലൂടെ പുറത്ത നിലാവിൽ ആരോ നിൽക്കുന്നതായി തോന്നി. കതക് മാന്ത്രിക സ്പർശം പോലെ തുറക്കപ്പെട്ടു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിക്കുട്ടി. അതെ, തന്റെ ലക്ഷ്മിക്കുട്ടി. വൃദ്ധന്റെ ചുക്കിച്ചുളിഞ്ഞ വലതുകൈയിൽ അവർ പതുക്കെ പതുക്കെ തൊട്ടു.
1: മണി കെ ചെന്താപൂര് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. അടുത്തതായി ആതിര എം അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത സ്വാർത്ഥത.

0: ആതിരായം അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥ ഒരു പുഴുജനനം.
1: വെറുമൊരു പുഴുവായി ഏഞ്ഞു നീങ്ങിക്കണ്ട കാഴ്ചകൾ, ഒരു നിറം, ഒരേ രുചി, ഒരേ ചിന്ത. കഴിഞ്ഞു എന്റെ ഈ ലോകം, ചുരുങ്ങിയ ലോകകാഴ്ചകളാൽ ഇടുങ്ങിപ്പോയ ചിന്ത. മതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തല ഉയർത്തി നോക്കാൻ തോന്നി. ഹോ, ഞാൻ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണ്! ഒരുപാട് നിറങ്ങൾ തുള്ളിയിളകുന്നു. എന്താണത്? ശലഭം, ചിത്രശലഭം എന്ന അറിവ്. കൗതുകമായിരുന്നു പിന്നെ അതുപോലെ തുള്ളിയിളകാൻ, നിറങ്ങളുണ്ടാകാൻ. അവസാനിച്ച ലോകത്തു നിന്ന് പ്രതീക്ഷ എന്ന ആദ്യ മുകുളം പൊട്ടി. ഞാനതിനുവേണ്ടി ആഗ്രഹിച്ചു. വെറുമൊരാഗ്രഹമല്ല, പിന്നെ എന്റെ ലോകത്തോളം വലിപ്പത്തിൽ. അന്നത്തെ കാഴ്ചകൾ പതിയെ മങ്ങി. ഇരുട്ടിന്റെ പുതപ്പ് മൂടി ഞാൻ സ്വപ്നം കണ്ടു. പ്രകൃതി എന്റെ ആഗ്രഹത്തെയും പൊതിഞ്ഞു സംരക്ഷിച്ചു. ഒരു യുഗമെടുത്തോ അറിയില്ല. വല്ലാത്ത പ്രകാശം. ഇരുട്ടിന് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഞാൻ ഉണരുകയാണ്. അതോ പുനർജനിക്കുകയാണോ? അതെ, എനിക്കെല്ലാം കാണാം പഴയതുപോലെ. പക്ഷേ എന്നിലെ മാറ്റം, പുതുമയുള്ള ശ്വാസം, തെളിഞ്ഞ കാഴ്ച. നിറങ്ങളിൽ മുങ്ങി ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഹായ്, ഇന്നെനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്, ആരോ പിടിപ്പിച്ചു തന്ന പോലെ. ഞാൻ ആ ചിറകുകൾ മെല്ലെ വീശി തുള്ളിയിളകാൻ തുടങ്ങി. ഇഴഞ്ഞു നടന്ന ഞാൻ പറക്കുന്നു. ഇഴഞ്ഞു കണ്ടതല്ല ലോകം, അത് വെറുമൊരു ഇലവട്ടം മാത്രമായിരുന്നു. പതിയെ ഞാൻ പറന്നു. ഇലവട്ടം കഴിഞ്ഞു. ഒരു ചെടിക്കും മീതെ, പൂക്കൾക്കും മീതെ, കുറച്ചുകൂടി മുകളിലേക്ക്, പൂന്തോട്ടത്തിനും മീതെ. ശരിക്കും ഇതാണ് ലോകം, ഇതാണ് ജീവിതം. എന്റെ മനസ്സ് മന്ത്രിച്ചു. മണമുള്ള, തേഞ്ഞിറഞ്ഞ പൂക്കളുള്ള, നിറങ്ങളുള്ള കൂട്ടുകാരുടെ, പുതിയ അയൽവാസികളുടെ ലോകം. എന്റെ ആഗ്രഹം പോലെ, സ്വപ്നം പോലൊരു ജീവിതം. പുഴുവല്ല, ഇന്ന് ഞാൻ പൂമ്പാറ്റയാണ്. മതിച്ചു നടന്ന വസന്തകാലങ്ങൾ, എന്തിലും സന്തോഷം കണ്ട ചങ്ങാത്തങ്ങൾ. എന്റെ ഈ നിറങ്ങളുടെ വലിയ ലോകത്ത് എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വച്ചു. മണമുള്ള, നിറങ്ങളുള്ള പൂക്കളുടെ തലമുറകൾ ഞാനും എന്റെ ചങ്ങാതിമാരും കൂടി ഉണ്ടാക്കി. ഹാവോ, ഇതൊക്കെയാണ് ജീവിതവും ലോകവും. ഞാൻ നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് എന്തോ ഒന്ന് താഴ്ന്നു വന്ന എന്റെ കൂട്ടുകാരൻ പൂമ്പാറ്റയെ റാഞ്ചി പറഞ്ഞത്. എന്റെ കാഴ്ചയിൽ ഇന്നുവരെ പെടാത്ത ഒന്ന്, ശക്തൻ. നടുക്കത്തിലാണേലും എന്നിൽ കൗതുകം ഉണർന്നു. എന്റെ നീലക്കറുമ്പൻ ചങ്ങാതിയോട് ഞാൻ തിരക്കി. അവനും അറിയില്ല. ആ നിമിഷം മനസ്സിലായൊരു കാര്യം, എന്റെ ലോകത്തിനപ്പുറം കുറെ കൂടെ വിശാലമായൊരു ലോകം കാത്തിരിക്കുന്നു. ശക്തരുടെ, ബുദ്ധിമാന്മാരുടെ. ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് തേന്മുകർന്ന് ഞാനൊരു പൂവിലിരുന്ന് ഉറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എന്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നും ചെരുവുകളും എല്ലാം.

0: ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പരുന്താണ്. പിന്നെ നീ എന്തിനാണ് ഈ കാക്കകൾക്കും താഴെ പറക്കുന്നത്? അവന്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും എന്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ചു. ഉണരുമ്പോൾ ഞാൻ പരുന്തായിരിക്കുന്നു. ഇന്നെനിക്ക് യൗവനത്തിന്റെ പ്രസരിപ്പാണ്. ഉയർന്നു പറന്ന് വലിയ ലോകത്തെ കണ്ടു. ആ അറിവും വിശാലമായ ചിന്തയും മനസ്സിനും വിശാലത നൽകി. മാമരങ്ങളും മലകളും എല്ലാം താഴെയാക്കി ഞാൻ ഉയരങ്ങളിൽ ചിറക് വീശി. മേഘങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി. അതിൽ ചിലത് ഗർഭം ധരിച്ചു മഴയെ പെറ്റുകൂട്ടി. പതിയെ ഞാൻ ആ മഴമേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ പഠിച്ചു. ഇന്ന് മഴയും ഇടിമിന്നലുകളും എന്നെ ഭയപ്പെടുത്താറില്ല. ഞാൻ ഉയരങ്ങളിൽ ജീവിച്ചു. പറവയായിരുന്നപ്പോൾ എന്നിലെ എന്നെ കണ്ട ചങ്ങാതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരാ, ഉയരങ്ങളിൽ പറക്കാതെ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം പറഞ്ഞിരുന്നെങ്കിൽ തണലേകാൻ കഴിയാത്ത വെറുമൊരു നിഴലായി മാത്രം ഇന്നും അവശേഷിച്ചേനെ. എന്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ച ആ സങ്കടങ്ങൾക്കിന്ന് എത്ര വലിയ സന്തോഷമാണ്! ഇവിടെയും നല്ല ബന്ധങ്ങളുണ്ടായി. ഉയർന്നു പറക്കുമ്പോഴും എന്റെ കാഴ്ച ഇന്ന് താഴെ ഒരു നെൽമണിയിൽ പോലും ഞാൻ സൂക്ഷിച്ചു പോന്നു. ഒരു പുഴുജന്മം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കുറെ കൂടെ വലിയ ചിറകുകളായി. മറ്റു പരുന്തുകളെ നയിച്ചു മുന്നോട്ടു പോയി. കാലങ്ങളുടെ ബന്ധങ്ങളും സ്നേഹവും പരുന്തുമല്ല നീ ചിറകുള്ള മാലാഖയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മാലാഖയാണ്. ഞാനൊരു പിടി നന്മ സൂക്ഷിക്കേണ്ടവൻ, നേതൃത്വത്തിനപ്പുറം സഹായമാകേണ്ടവൻ. മാലാഖമാരിൽ ശ്രേഷ്ഠനായ ജിബ്രീലിനെ പോലെ നിനക്ക് തിളങ്ങുന്ന കണ്ണുകളുണ്ട്, ഒരു നക്ഷത്ര തിളക്കം. ഇനി നീ നക്ഷത്രമാകേണ്ടവനാണോ അതോ മാലാഖയായി ജീവിച്ചതുകൊണ്ട് തിളങ്ങാതെ പോയ നക്ഷത്രമാണോ? ഞാനിന്ന് തിരിച്ചറിയുന്നു എന്റെ ഈ വലിയ ലോകം. ഏഴാകാശങ്ങളും അതിനു താഴെയുള്ളതെല്ലാം അടങ്ങിയ വലിയ കാഴ്ചകളുടെ അറിവുകളുടെ വിശാലതയിൽ ഞാൻ ആ നക്ഷത്രമാകാൻ മോഹിച്ചു. ആയിരം കാന്താരി പൂത്തിറങ്ങിയ ആകാശത്ത് ഇന്ന് ഞാനൊരു നക്ഷത്രമാണ്. വേലികളില്ലാത്ത ചിന്തകളുടെ, നേട്ടങ്ങളുടെ, മനുഷ്യത്വത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമായ ഒരു നക്ഷത്രം കൂടുതൽ തിളക്കത്തിൽ കാണപ്പെട്ടു. കണ്ടോ നീയെ, ഒരു പുഴുവായി ജന്മമെടുത്ത് ശലഭമായി, പക്ഷിയായി, പക്ഷിരാജാവായി, മാലാഖയായി, പിന്നെ ആ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വലിയ നേട്ടത്തെ. ഒരു ഇടനാഴിയുടെ വലിപ്പത്തിലിരുന്ന് ഒരമ്മ തന്റെ കുഞ്ഞിനെ മടിയിലിരുത്തി, മൂന്നുമാകണ്ടേ ആ നക്ഷത്രത്തെ പോലെ എന്ന് പറഞ്ഞ് മാമൂട്ടുന്നു. ആ കുഞ്ഞു കൈകൾ മുകളിലേക്ക് ഉയർത്തി കണ്ണുകൾ മിഴിച്ച് ഇന്ന് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു.
1: ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗ്രാമീണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, മാതൃ നവജാത ശിശുക്കളുടെയും കൌമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇവരിലെ പോഷകാഹാരക്കുറവ് പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ 2005 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം. 2013 ദേശീയ നഗര ആരോഗ്യ ദൌത്യം രൂപീകൃതമായതോടെ ദേശീയ ആരോഗ്യ ദൌത്യം എന്ന് പൊതുവായ പേര് നൽകുകയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം NRHM, ദേശീയ നഗര ആരോഗ്യ ദൌത്യം NUHM എന്നിങ്ങനെ രണ്ട് ഉപപദ്ധതികൾ ഇതിന്റെ കീഴിൽ വരികയും ചെയ്തു. ദേശീയ ഗ്രാമീണാരോഗ്യ ദൌത്യം, ദേശീയ നഗരാരോഗ്യ ദൌത്യം, തൃതീയ പരിചരണ പരിപാടികൾ, ആരോഗ്യത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മാനവശേഷി ഉപയോഗപ്പെടുത്തൽ എന്നീ പ്രധാന 4 ഘടകങ്ങളാണ് ഈ ദൌത്യത്തിലുള്ളത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് അഥവാ TFR, ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്ത് ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് TFR എന്ന് പറയുന്നത്. ഇത് 2.1 കുറയ്ക്കുക, ശിശുമരണ നിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണ നിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 മുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൌകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ്സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൌജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവരസാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 1,00,000+ വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാപ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനമുറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൌത്യത്തിലൂടെ സാധിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൌത്യത്തെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യും.

0: ണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡാമിനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെയാണ് യുഎസിൽ നിന്ന് തിരികെ അയച്ചതെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3,567 ആയിരുന്നുവെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ജനറൽ ദേവേന്ദ്ര ശർമ്മയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച AI നിർമ്മിത വീഡിയോ പങ്കിടരുതെന്നും PIB അഭ്യർത്ഥിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോംസ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ എല്ലാ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണ് നീക്കലും നിർത്തിവയ്ക്കാനും നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ തകർന്നു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരമനയാറ്റിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ ഭാഗത്തും മണിമലയാറ്റിലെ കല്ലൂപ്പാറ മേഖലയിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ഈ നദികളിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഓപ്പറേഷൻ തുഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എറണാകുളം മലയിടം ദുരത്തിലെ പരിയത്തുകാവ് ഭൂമിത്തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നത നിവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയ് ഗണേഷ് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ശങ്കർ ശർമ്മ.

ജയ് ഗണേഷ് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിഷായസ് തപസ്ത സംസാരിക്കുന്നു. ഇന്ന് 9:45 മൊഴിയാം ഒരു കഥയിൽ ഒ വി വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്. മൊഴിയാം ഒരു കഥ ഇന്ന് രാത്രി 9:45.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 53 സെക്കൻഡും. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: നമസ്കാർ, ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത്ത് മൈ മുകേഷ് കുമാർ. प्रधानमंत्री नरेंद्र मोदी ने सूरत और दमण में कई विकास परियोजनाओं का शुभारंभ किया. प्रधानमंत्री ने ऊर्जा क्षेत्र में आत्मनिर्भरता पर बल दिया.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.